സചിഹ്നശരണാഗത പാരിജാത ശ്രീവേങ്കടാചലപതേ തവ സുപ്രഭാതം കന്ദർപ്പ ദർപ്പഹര സുന്ദര ദിവ്യമൂർത്തേ കാന്താകുജാംബു

സർവലോക സർവജ്ഞശക്തന തവത്സല സർവശേഷിൻ സ്വാമിം സുശീല സുലഭാശ്രുത പാരിജാത ശ്രീ വെങ്കടേശ ചരണൗ ശരണം പ്രപദ്യേ ശ്രീമൻ കൃപാജല നിധേ കൃത സർവലോക സർവജ്ഞശക്തന തവത്സല

ശിശോരമൃതായ മാനം പ്രാപ്തൗ പരസ്പര തുലാമ തുലാന്തരൗ തേ ശ്രീ വെങ്കടേശ ചരണൗ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്ത്ര മുനിനാമ മദർശിതൗ തേ ശ്രീ വെങ്കടേശ ചരണൗ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്ത്ര മുനിനാമ മദർശിതൗ തേ ശ്രീ വെങ്കടേശ ചരണൗ ശരണം പ്രപദ്യേ.

0: സമയേ സ്മൃതിരംഗഭാജാം പ്രജ്ഞാം പരാർത്ഥ സുലഭാം പരമാം പ്രസൂതേ.
1: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
2: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ സുന്ദരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 13 വ്യാഴാഴ്ച. കൊല്ലവർഷം 1201 കർക്കിടക മാസം 28 മകം നക്ഷത്രം. പ്രശസ്ത എഴുത്തുകാരൻ പൗലോ കൊയ്ലോ പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട്, നിങ്ങളൊരു കാര്യം തീവ്രമായി ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കാൻ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളെ സഹായിക്കാനായി ഒത്തുചേരും. നമ്മുടെ ആഗ്രഹങ്ങളിൽ നല്ലൊരു ശതമാനവും പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുന്നത് ആത്മാർത്ഥത കുറവുകൊണ്ടുകൂടിയാണ്. ഒന്നിനെക്കുറിച്ച് നമ്മൾ ഉറച്ച് വിശ്വസിക്കുകയും അതിനായി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്താൽ ഏതു വലിയ ലക്ഷ്യവും നമുക്ക് മുന്നിൽ കീഴടങ്ങും. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വിശ്വസിക്കുക, പ്രപഞ്ചം നിങ്ങൾക്കൊപ്പമുണ്ട്. എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. കർക്കിടക മാസത്തിലെ 28-ാമത്തെ ഈ പുലരിയിലേക്ക്, രാമായണ മാസം അതിന്റെ സമാപനത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ നാളുകളിൽ ഇന്ന് രാമചരിതാമൃതം പരിപാടിയിൽ നമ്മൾ അറിയുന്നത് ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട വിനയത്തെയും പരുഷമായ വാക്കുകൾ ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകതയും കുറിച്ചാണ്. നമ്മുടെ നാവാണ് നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണമെന്ന് ഓർമ്മിപ്പിക്കുന്ന രാമായണത്തിലെ നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കുന്ന വരികളാണ് ഇന്ന് രാമചരിതാമൃതത്തിൽ. മൃദുവായ വാക്കുകൾ ചൊല്ലേണം എപ്പോഴും, കഠിനമാം വാക്കുകൾ നാശമേ നൽകിയിടും. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എപ്പോഴും മൃദുവായതും സ്നേഹം നിറഞ്ഞതുമായ വാക്കുകൾ വേണം പ്രയോഗിക്കാനെന്നാണ് എഴുത്തച്ഛൻ ഈ വരികളിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. കഠിനവും ക്രൂരവുമായ വാക്കുകൾ പറയുന്നതിലൂടെ വലിയ നാശവും ബന്ധങ്ങളിലെ തകർച്ചയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. രാമായണത്തിൽ കൈകേയി പറഞ്ഞ കഠിനമായ വാക്കുകളാണ് ദശരഥന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിനും ഭഗവാന്റെ വനവാസത്തിനും കാരണമായത്. നമ്മുടെ നിത്യജീവിതത്തിലും ഒരു നിമിഷത്തെ ദേഷ്യം കൊണ്ട് നമ്മൾ പറയുന്ന പരുഷമായ വാക്കുകൾ മറ്റുള്ളവരുടെ മനസ്സിൽ വലിയ മുറിവുകൾ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് എപ്പോഴും സൗമ്യതയോടെയും ചിന്തയോടെയും മാത്രം സംസാരിക്കാൻ ഈ 28-ാം നാളിലെ വരികൾ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ വാക്കുകളിൽ എപ്പോഴും സ്നേഹത്തിന്റെ മധുരം നിറയ്ക്കാൻ നമുക്ക് സാധിക്കട്ടെ. മറ്റുള്ളവരുടെ മനസ്സ് നോവിക്കാത്ത ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ഓഗസ്റ്റ് മാസം 13-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ലോക ജനസംഖ്യയിൽ ഏതാണ്ട് 10% വരുന്ന ഇടംകയ്യന്മാരായ മനുഷ്യർ ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ഓഗസ്റ്റ് 13 അന്താരാഷ്ട്ര ഇടംകയ്യൻ ദിനമായി ആചരിക്കുന്നു. വലംകയ്യന്മാർക്കായി മാത്രം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഉപകരണങ്ങൾക്കും ലോകക്രമത്തിനും നടുവിൽ ഇടംകയ്യന്മാരുടെ സവിശേഷതകളെയും അവരുടെ സർഗാത്മകതയെയും ആഘോഷിക്കുകയാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. 1976 മുതലാണ് ഈ ദിനാചരണം ആരംഭിച്ചത്. മരണാനന്തര അവയവദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനും ഒട്ടനവധി രോഗികളുടെ ജീവൻ രക്ഷിക്കുന്നതിനുമായി എല്ലാ വർഷവും ഓഗസ്റ്റ് 13 ലോക അവയവദാന ദിനമായി ആചരിക്കുന്നു. ഒരു വ്യക്തിയുടെ അവയവങ്ങൾ വഴി 8 മനുഷ്യർക്ക് പുതിയൊരു ജീവിതം നൽകാൻ സാധിക്കുമെന്ന സന്ദേശമാണ് ഈ ദിനം മുന്നോട്ട് വയ്ക്കുന്നത്. ശീതയുദ്ധകാലത്ത് ലോകത്തെ ഏറ്റവും വലിയ വിഭജനത്തിന്റെ പ്രതീകമായി മാറിയ ബെർലിൻ മതിൽ നിർമ്മിക്കാൻ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമായ കിഴക്കൻ ജർമ്മനി തുടക്കം കുറിച്ചത് 1961 ഓഗസ്റ്റ് 13. ഒരൊറ്റ രാത്രി കൊണ്ട് നഗരത്തിന് നടുവിൽ കമ്പിവേലികളും കാവൽപുരകളും ഉയർത്തിക്കൊണ്ടായിരുന്നു ഇതിന്റെ തുടക്കം. കിഴക്കൻ ബെർലിനിലെ ജനങ്ങൾ പാശ്ചാത്യ ജനാധിപത്യ രാജ്യമായ പടിഞ്ഞാറൻ ബെർലിനിലേക്ക് പലായനം ചെയ്യുന്നത് തടയാനാണ് ഈ മതിൽ നിർമ്മിച്ചത്. ഇന്ത്യൻ നയതന്ത്ര ചരിത്രത്തിലെ തിളങ്ങുന്ന നക്ഷത്രവും ജവഹർലാൽ നെഹ്റുവിന്റെ സഹോദരിയുമായ വിജയലക്ഷ്മി പണ്ഡിറ്റ് ജനിച്ചത് 1900 ഓഗസ്റ്റ് 13. ഉത്തർപ്രദേശിൽ ജനിച്ച അവർ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുക്കുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. 1953 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിലൂടെ അവർ ആഗോളതലത്തിൽ ചരിത്രം കുറിച്ചു. ഇന്ത്യയുടെ പ്രധാന നയതന്ത്ര പ്രതിനിധിയായി അവർ പല രാജ്യങ്ങളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ലോക സിനിമാ ചരിത്രത്തിലെ സസ്പെൻസ് ത്രില്ലറുകളുടെ തമ്പുരാൻ എന്നറിയപ്പെടുന്ന വിഖ്യാത സംവിധായകൻ ആൽഫ്രഡ് ഹിച്ച്കോക്ക് ജനിച്ചത് 1899 ഓഗസ്റ്റ് 13. ലണ്ടനിൽ ജനിച്ച അദ്ദേഹം ദൃശ്യഭാഷയിലൂടെ പ്രേക്ഷകരിൽ ഭയവും ആകാംക്ഷയും ജനിപ്പിക്കുന്നതിൽ പുതിയ സാങ്കേതിക വിദ്യകൾ പരീക്ഷിച്ചു. സൈക്കോ, ദ ബേർഡ്സ്, വർട്ടിഗോ തുടങ്ങിയ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഇന്നും സിനിമാ ലോകത്തെ മികച്ച ക്ലാസിക്കുകളായി പഠിക്കപ്പെടുന്നു. ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ വനിതാ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നടി ശ്രീദേവി ജനിച്ചത് 1963 ഓഗസ്റ്റ് 13. തമിഴ്നാട്ടിൽ ജനിച്ച അവർ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റായി കരിയർ ആരംഭിച്ച് പിന്നീട് തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലായി 300-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഭാവനാസമ്പന്നമായ അഭിനയം കൊണ്ടും നൃത്ത മികവ് കൊണ്ടും അവർ ഇന്ത്യൻ സിനിമാ ലോകത്തെ 10 വിസ്മയിപ്പിച്ചു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. അമേരിക്ക എന്ന വൻ ശക്തിയുടെ മൂക്കിന് താഴെ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നയിച്ച് സോഷ്യലിസ്റ്റ് ക്യൂബയെ കെട്ടിപ്പടുത്ത ലോക ചരിത്രത്തിലെ വിപ്ലവ നായകൻ. ഇന്ന് ഓഗസ്റ്റ് 13, 20-ാം നൂറ്റാണ്ടിലെ ലോക രാഷ്ട്രീയത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ജനകീയ നേതാവ് ഫിദൽ കാസ്ട്രോയുടെ ജന്മദിനം. 1926 ഓഗസ്റ്റ് 13 ജനിച്ച അദ്ദേഹം അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ പോരാട്ട വീര്യത്തിന്റെ പ്രതീകമായി മാറി. 5.5 പതിറ്റാണ്ടോളം ക്യൂബയുടെ ഭരണാധികാരിയായിരുന്ന അദ്ദേഹം 2016 നവംബർ 25 അന്തരിച്ചത്. ഫുൾജെൻസിയോ ബാറ്റിസ്റ്റയുടെ ഏകാധിപത്യ ഭരണത്തിനെതിരെ ചെഗുവേരയോടൊപ്പം ചേർന്ന് 1959 ഫിദൽ നയിച്ച ക്യൂബൻ വിപ്ലവം ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാഴികക്കല്ലാണ്. തുടർന്ന് ക്യൂബയുടെ പ്രധാനമന്ത്രിയായും പിന്നീട് പ്രസിഡന്റായും അദ്ദേഹം ചുമതലയേറ്റു. വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ ക്യൂബ കൈവരിച്ച ആഗോള നേട്ടങ്ങൾക്ക് അടിത്തറയിട്ടത് ഫിദലിന്റെ ശക്തമായ സോഷ്യലിസ്റ്റ് നയങ്ങളായിരുന്നു. തനിക്കെതിരെ ഉണ്ടായ 100 കണക്കിന് വധശ്രമങ്ങളെയും കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളെയും അതിജീവിച്ച ഫിദൽ കാസ്ട്രോ സാമ്രാജ്യത്വ വിരുദ്ധ ചേരിയുടെ മുൻനിര നായകനായി നിലകൊണ്ടു. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ തലവനെന്ന നിലയിൽ ഭാരതവുമായി അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ എന്നും മർദ്ദിത ജനവിഭാഗങ്ങളുടെ ഉച്ചത്തിലുള്ള ശബ്ദമായിരുന്നു. മരണമില്ലാത്ത വിപ്ലവ വീര്യവുമായി ചരിത്രത്തിലെ ജ്വലിച്ചു നിൽക്കുന്ന ഫിദൽ കാസ്ട്രോയുടെ സ്മരണകൾക്ക് മുന്നിൽ ഈ ജന്മദിനവേളയിൽ നമുക്ക് ആദരവോടെ പ്രണാമം അർപ്പിക്കാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
3: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: Info@7.
5: നമസ്കാരം, Info@7 ആരംഭിക്കുന്നു. ഞാൻ ആയില്യ. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ തസ്തികയിൽ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ അപേക്ഷ ക്ഷണിച്ചു. സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന 51,400 ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ് ശമ്പള സ്കെയിലുള്ളവർക്കും അതിന് താഴെ 41,300 87,000 വരെ ശമ്പള സ്കെയിലുള്ളവർക്കും അപേക്ഷിക്കാം. ചട്ടപ്രകാരമുള്ള അപേക്ഷകൾ സെപ്റ്റംബർ 5 മുൻപായി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കാഞ്ഞാനി റോഡ്, NN പാർക്ക്, പൂത്തോൾ, PO, തൃശൂർ, PIN 6800004 എന്ന വിലാസത്തിൽ ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 04872386871. നമ്പർ ഒരിക്കൽ കൂടി 04872386871. സംസ്ഥാനത്തെ പരമ്പരാഗത കരകൌശല തൊഴിൽ ചെയ്യുന്ന OBC വിഭാഗക്കാർക്ക് പണിയായുധങ്ങൾ വാങ്ങുന്നതിന് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് 20,000 രൂപ ധനസഹായം അനുവദിക്കുന്നു. വാർഷിക കുടുംബ വരുമാനം 250,000 രൂപയിൽ കവിയരുത്. പ്രായപരിധി 60 വയസ്സ്. മുൻ വർഷങ്ങളിൽ ധനസഹായം ലഭിച്ചവർക്ക് വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. ഓഗസ്റ്റ് 31 അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 04-92-22-22-33-5. നമ്പർ ഒരിക്കൽ കൂടി 04-92-22-22-33-5. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ അഗളി മിനി സിവിൽ സ്റ്റേഷനിലെ കോൺഫറൻസ് ഹാളിൽ ഓഗസ്റ്റ് 17 രാവിലെ 10:30 മുതൽ അദാലത്ത് നടത്തും. കമ്മീഷൻ ചെയർപേഴ്സൺ ശേഖരൻ മിനിയോട് അംഗം TK വാസു എന്നിവർ നേതൃത്വം നൽകും. ജില്ലയിലെ വനം വന്യജീവി വകുപ്പിൽ പീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പാർട്ട് 1 നേരിട്ടുള്ള നിയമനം, പാർട്ട് 2 തസ്തിക മാറ്റം. കാറ്റഗറി നമ്പർ 211/2025 മുതൽ 214/2025 വരെ. തസ്തികളുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും ഓഗസ്റ്റ് 17, 18, 19, 20, 21 തീയതികളിലായി നടത്തും. മുട്ടിക്കുളങ്ങരയിലെ KAP 2 ബറ്റാലിയൻ പരേഡ് ഗ്രൗണ്ടിൽ രാവിലെ 5:30 അഡ്മിഷൻ ടിക്കറ്റ്, അസൽ തിരിച്ചറിയൽ രേഖ, ശാരീരിക ക്ഷമതാ സർട്ടിഫിക്കറ്റ് സഹിതം നിർദ്ദേശിച്ച സ്ഥലത്തെത്തണം. ജനറൽ ബൈ ട്രാൻസ്ഫർ NCE ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവർ ജനറൽ തസ്തികയുടെ കായികക്ഷമത പരീക്ഷ നടക്കുന്ന വേദിയിലാണ് പങ്കെടുക്കേണ്ടത്. ഇവർക്കൊരു അവസരം മാത്രമായിരിക്കും നൽകുക. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മാറ്റിവെച്ച ഓഗസ്റ്റ് 13, 14 തീയതികളിലെ ടെസ്റ്റിന്റെ പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നും PSC ജില്ലാ ഓഫീസർ അറിയിച്ചു. ജില്ലാ ആസൂത്രണ സമിതിയുടെ അഡ്ഹോക് യോഗം ഓഗസ്റ്റ് 19 ഉച്ചയ്ക്ക് 2 ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേരുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഫിഷറീസ് വകുപ്പ് നടപ്പാക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത ഐഡന്റിഫിക്കേഷൻ നമ്പർ ലഭിച്ചതും ലൈഫ് ഭവന പദ്ധതി സർക്കാരിന്റെ മറ്റേതെങ്കിലും ഭവന പുനരുദ്ധാരണ പുനർനിർമ്മാണ പദ്ധതി മുഖേനയോ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ആനുകൂല്യം ലഭിക്കാത്ത മത്സ്യത്തൊഴിലാളികൾക്കും പെൻഷർമാർക്കും അപേക്ഷിക്കാം. വീടിന് കുറഞ്ഞത് 8 വർഷത്തെ കാലപ്പഴക്കമുണ്ടാകണം. അനുബന്ധ രേഖകൾ സഹിതം 31 ഓഗസ്റ്റിന് വൈകിട്ട് 5 PM അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 9074 37 41 59 നമ്പർ ഒരിക്കൽ കൂടി 9074 37 41 59 മറ്റൊരു നമ്പർ 85 90 88 70 12 നമ്പർ ഒരിക്കൽ കൂടി 85 90 88 70 12 ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ എംകോം MSc ജോഗ്രഫി MSc മാത്തമാറ്റിക്സ് MA ഇക്കണോമിക്സ് MA മ്യൂസിക് MA ഫിലോസഫി MA തമിഴ് എന്നീ വിഷയങ്ങളിൽ സീറ്റ് ഒഴിവുണ്ട്. വിദ്യാർത്ഥികൾ ക്യാപ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ഓഗസ്റ്റ് 14 വൈകിട്ട് മുൻപായി റിപ്പോർട്ട് ചെയ്യണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 04 92 32 22 34 7 നമ്പർ ഒരിക്കൽ കൂടി 04 92 32 22 34 7 നാഗലശ്ശേരി ഗവൺമെന്റ് ITയിൽ അഡിക്റ്റീവ് മാനുഫാക്ചറിംഗ് ടെക്നീഷ്യൻ ഇൻഫർമേഷൻ ടെക്നോളജി ട്രേഡുകളിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നു. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഓഗസ്റ്റ് 14 രാവിലെ 10 നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 97 46 71 56 51 നമ്പർ ഒരിക്കൽ കൂടി 97 46 71 56 51 ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കുള്ള സെയിൽസ് മാനേജർ, ഇൻഷുറൻസ് മാനേജർ, ഫിനാൻഷ്യൽ അഡ്വൈസർ, ടെക്നീഷ്യൻ, ലേഡി കണ്ടക്ടർ, ഓൺലൈൻ പ്രൊമോട്ടേഴ്സ്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്നീ ഒഴിവുകളിലേക്ക് ഓഗസ്റ്റ് 14 രാവിലെ 10 ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ അഭിമുഖം നടക്കും. SSLC, +2, ഡിപ്ലോമ ഇൻ HVAC ടെക്നീഷ്യൻ എന്നീ യോഗ്യതയുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് പങ്കെടുക്കാം. രജിസ്റ്റർ ചെയ്യാൻ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായി 300 രൂപയും സഹിതമെത്തണം. മുൻപ് രജിസ്റ്റർ ചെയ്തവർ രസീത്, ബയോഡാറ്റ കോപ്പി ഹാജരാക്കിയാൽ മതിയാകും. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 04 91 25 05 43 5 നമ്പർ ഒരിക്കൽ കൂടി 04 91 25 05 43 5 ജില്ലയിൽ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലെ ഡോക്ടർമാരുടെ താൽക്കാലിക ഒഴിവിലേക്ക് ഓഗസ്റ്റ് 14 രാവിലെ 11 ജില്ലാ മെഡിക്കൽ ഓഫീസിൽ അഭിമുഖം നടത്തും. യോഗ്യത MBBS, TCMC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, വേതനം 63,440 രൂപ. സർട്ടിഫിക്കറ്റുകൾ സഹിതം പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 04 91 25 05 26 4 നമ്പർ ഒരിക്കൽ കൂടി 04 91 25 05 26 4 സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വന്യജീവി ആക്രമണം മൂലം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംഭവിച്ച നാശനഷ്ടം പരിഹരിക്കുന്നതിന് അദാലത്ത് ഓഗസ്റ്റ് 14 രാവിലെ 9:30 മുതൽ നെന്മാറ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് കോമ്പൌണ്ടിലെ NR നായർ ഹാളിൽ നടത്തും. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കുന്ന അദാലത്തിൽ പൊതുജനങ്ങൾക്ക് നേരിട്ട് പരാതി നൽകാമെന്ന് നെന്മാറ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. ക്ഷീരവികസന വകുപ്പിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട തീറ്റപുൽകൃഷി വികസന പദ്ധതിയിലെ വിവിധ പദ്ധതി ഘടകങ്ങൾക്ക് അർഹരായ വ്യക്തികൾ ഗ്രൂപ്പുകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 20 സെന്റിന് മുകളിൽ സങ്കര, നേപ്പിയർ, പുൽകൃഷി ജലസേചനത്തിനുള്ള ധനസഹായം, പുൽകൃഷി യന്ത്രവൽക്കരണ പദ്ധതി ഘട്ടങ്ങൾ, തരിശുഭൂമിയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ പുൽകൃഷി തുടങ്ങിയവയാണ് പ്രധാന പദ്ധതികൾ. ഓഗസ്റ്റ് 20 വരെ അപേക്ഷിക്കാം. www.kshirashree.kerala.gov.in ഓഗസ്റ്റ് 20 വരെ അപേക്ഷ സമർപ്പിക്കാം. ഇതോടുകൂടി ഇൻഫോസെവൻ പൂർണ്ണമാകുന്നു. നന്ദി.
1: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ. നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായു മലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
3: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അസ്ലി ലാൻഡ് മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
4: അങ്ങനെ ഇതാ വീണ്ടും പുതിയൊരു ദിവസം, നല്ലൊരു സുപ്രഭാതം എല്ലാവർക്കും അറിയിക്കുന്നു. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളൊക്കെ ലൈഫിൽ സ്മാർട്ടാകാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നിങ്ങൾ ലൈഫിൽ സ്മാർട്ടാകാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണേ? പുതിയ കോഴ്സ്, യൂട്യൂബ് വീഡിയോസ് കണ്ട് സെറ്റാവാൻ നോക്കുന്ന ആളുകളുണ്ട്, പോഡ്കാസ്റ്റ് കണ്ട് അടിപൊളിയാവാൻ നോക്കുന്ന ആളുകളുണ്ട്, AI, സെൽഫ് ഹെൽപ്പ് ബുക്സ്, അതായത് സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ബുക്സ് വായിച്ചിട്ട് ഓരോ ദിവസവും സൂപ്പറാവാൻ നോക്കുന്ന ആളുകളുണ്ട്. എല്ലാം ട്രൈ ചെയ്യും. പക്ഷേ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ കുറച്ചുകൂടെ സ്മാർട്ട് ആക്കുന്ന ചില ചെറിയ ഹാബിറ്റ്സ് ഉണ്ട്. ശരിക്കും ഉണ്ടെന്നേ. അത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നും, അയ്യോ ഇതൊക്കെ ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളല്ലേ എന്ന്. എക്സാക്ട്ലി. പക്ഷെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ, നമ്മളത് ചെയ്യുന്നു, പക്ഷെ ആ ചെയ്യുന്ന കാര്യത്തിന്റെ വാല്യൂ നമ്മൾ തിരിച്ചറിയാറില്ല. അത് നമ്മുടെ ബ്രെയിനിനെയും തിങ്കിങ്ങിനെയും ക്രിയേറ്റിവിറ്റിയെയും എത്ര സൈലന്റായി അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെന്ന് പോലും പല ആളുകൾക്കും അറിയില്ല. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ മോർണിംഗ് മോട്ടിവേഷനിൽ നമ്മളെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വേർഷൻ അപ്ഡേറ്റ് ചെയ്യുന്ന ചില സിമ്പിൾ ഹോബീസിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും എഴുത്തോലയിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമി. ഇന്നത്തെ ഞാൻ പറയാൻ പോകുന്ന ലിസ്റ്റിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഹോബി ഉണ്ടോ എന്ന് നോക്കാം. ആദ്യത്തെ സംഭവം ബ്രെയിൻ ഡംപ് ആണ്. പേര് കേട്ട് പേടിക്കേണ്ട, സംഭവം വളരെ സിമ്പിളാണ്. ഒരു പേന എടുക്കൂ, ഒരു പേപ്പർ എടുക്കൂ, പിന്നെ മനസ്സിൽ കിടന്ന് ട്രാഫിക് ജാം ഉണ്ടാക്കുന്ന എല്ലാ ചിന്തകളും അതിലേക്ക് ഡംപ് ചെയ്യാം. ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ, അയാൾ എന്നോട് പറഞ്ഞത്, അവൻ പറഞ്ഞത്, അവൾ പറഞ്ഞത്, അത് ചെയ്യണമായിരുന്നു, നാളെ എന്താകും, എന്തും എഴുതാം ആ പേപ്പറിൽ. ഗ്രാമർ വേണ്ട, ഹാൻഡ് റൈറ്റിംഗ് സെറ്റാവണ്ട, സെൻസ് പോലും ഇല്ലെങ്കിലും പ്രശ്നമില്ല. കാരണം ഇതാരെങ്കിലും വായിച്ച് കേൾപ്പിക്കാനുള്ളൊരു എഴുത്തല്ല, നിങ്ങളുടെ ബ്രെയിനിന് കുറച്ച് ബ്രീത്തിങ് സ്പേസ് കൊടുക്കാനുള്ള എഴുത്താണ്. അതുകൊണ്ടാണ് ഒരു പേനയും പേപ്പറും എടുത്തിട്ട് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന, നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് ഡംപ് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെക്കൂ എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ കൂടുതലല്ല, തലയിൽ ഒരേ സമയം കിടക്കുന്ന ടാബ്സ് ആയിരിക്കും കൂടുതൽ. ബ്രെയിൻ ഡംപ് ചെയ്യുമ്പോൾ ഈ ടാബ്സ് ഓരോന്നായി ക്ലോസ് ആകാൻ തുടങ്ങും, മനസ്സ് കുറച്ചുകൂടെ ലൈറ്റ് ആവും, ഫോക്കസ് കൂടും, പിന്നെ അടുത്ത കാര്യം ചെയ്യാനുള്ള ക്ലാരിറ്റിയും കിട്ടും. അതുകൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന കാര്യമാണ്. ചിലപ്പോൾ ചില ആളുകൾ ഓൾറെഡി ചെയ്യുന്ന കാര്യമായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് ലിസണർ ഒരു മനുഷ്യനായിരിക്കില്ല, ഒരു ബ്ലാങ്ക് പേപ്പർ ആയിരിക്കും. എല്ലാ തലയിലും വന്നിങ്ങനെ കുമിഞ്ഞുകൂടുന്ന എല്ലാ ചിന്തകളും ഒരു പേപ്പറിലേക്ക് പകർത്തി വെച്ച് കഴിയുമ്പോൾ മനസ്സ് ലൈറ്റാവുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അതൊരു സൂപ്പർ ഹിറ്റ് ഹോബിയാണ്. ആ ഹോബി കേട്ടിട്ട് നമ്മൾ ഇനി ഒരു സൂപ്പർ ഹിറ്റ് സോങ്ങിലേക്ക് പോവാണ്. ഇത് എഴുത്തോലയുടെ സമയം. കൂടെ ഞാൻ അഭിരാമി.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഞാൻ ഇനി പറയാൻ പോകുന്ന ഹോബി കേട്ടാൽ വീട്ടിലെ അമ്മമാര് പറയും, ഇതൊക്കെ ഞങ്ങൾ വർഷങ്ങളായി ചെയ്യുന്നതാന്ന് പറയും. പക്ഷെ ഇതില് ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. അനലോഗ് കുക്കിംഗ് എന്നാണ് ഇതിന്റെ പേര്. അതായത് ഒരു നേരം ഭക്ഷണം ഉണ്ടാക്കണം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഫോണില്ല, യൂട്യൂബ് ഇല്ല, ഇൻസ്റ്റഗ്രാം റീൽസ് ഇല്ല, ടിവി ബാക്ക്ഗ്രൗണ്ടിലില്ല, ഫോണിൽ നിന്ന് പാട്ട് കേൾക്കണില്ല. അതിലും പ്രധാനമായിട്ട് ഇപ്പൊ ചില ആളുകൾ ഇപ്പോൾ ഈ എക്സ്പെരിമെന്റ് കുക്കിംഗ് ഒക്കെ നടത്തുമ്പോൾ റെസിപ്പിയൊക്കെ സെർച്ച് ചെയ്തിട്ട് കുക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. അതും ഉണ്ടാവാൻ പാടില്ല. ഒരു ടീസ്പൂണാണോ രണ്ട് ടീസ്പൂണാണോ എന്നൊക്കെ ഗൂഗിളിനോട് ചോദിക്കാതെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഈ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വെറുതെ ഒന്ന് കുക്ക് ചെയ്യല്ല, നിങ്ങളുടെ ബ്രെയിനിന് റിയൽ ടൈം പ്രോബ്ലം സോൾവിംഗ് പഠിപ്പിക്കുകയാണ് ചെയ്യണത്. ഉപ്പ് കുറവായിപ്പോയോ, അത് മാറ്റാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുക? കറി കുറച്ച് കട്ടിയായോ, എങ്ങനെയത് ബാലൻസ് ചെയ്യാം? വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം? അറിയാതെ തന്നെ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡ് എക്സ്പെരിമെന്റ് ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനും സിറ്റുവേഷൻ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പഠിക്കും. ലൈഫും അതുപോലെ തന്നെയല്ലേ? ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ആണ് കൂടുതലും നമ്മുടെ ലൈഫിൽ വരുന്നത്. അപ്പോൾ റെഡിമെയ്ഡ് ആൻസേഴ്സ് അല്ല, റെഡി മൈൻഡ് ആണ് നമ്മൾ രക്ഷിക്കുന്നത്. സോ നെക്സ്റ്റ് ടൈം കിച്ചണിലേക്ക് കയറുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ കുറച്ച് കോൺഫിഡൻസോട് കൂടി കുക്ക് ചെയ്ത് ഇറങ്ങിക്കോ. സംഗതി സൂപ്പറായിരിക്കും.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഇനി ഒരു കാര്യം, വീട്ടിലാരെങ്കിലും പറയും ദിവസം മുഴുവൻ കാർഡും ചെസ്സും കളിച്ചിരിപ്പാണ്, 24 മണിക്കൂറും ഇവൻ ഈ മൈൻഡ് ഗെയിംസ് കളിച്ചിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ചെസ് ആയാലും കാർഡ് ഗെയിംസ് ആയാലും മൈൻഡ് ഗെയിംസ് ആയാലും വെറുതെ സമയം കളയലല്ല. ഓരോ മൂവിനും മുൻപ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ഈ കളിക്കുന്ന ആളുകൾ ചിന്തിക്കുന്നുണ്ട്, ഇത് ചെയ്താൽ അടുത്തത് എന്താകും. അതാണ് നിങ്ങളുടെ ബ്രെയിൻ പഠിക്കുന്നത്, റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ, 2 സ്റ്റെപ്പ് മുന്നിൽ ചിന്തിക്കാൻ, പ്രഷറുള്ള സമയത്ത് പാനിക് ആകാതെ ഡിസിഷൻ എടുക്കാൻ, അറിയാതെ തന്നെ നിങ്ങളുടെ തലച്ചോറ് ട്രെയിനിങ് എടുക്കാണ്. കാരണം ലൈഫിൽ ഒരു പോസ് ബട്ടൺ ഇല്ല, ടൈം ഔട്ട് ഇല്ല, പല തീരുമാനങ്ങളും ഇപ്പൊ തന്നെ എടുക്കേണ്ടി വരും. അപ്പൊ ഗെയിംസിൽ ജയിക്കുന്നതിലും വലിയ കാര്യം റിയൽ ലൈഫിൽ കുറച്ചുകൂടെ സ്മാർട്ടായി മൂവ് ചെയ്യാൻ പഠിക്കുന്നതാണ്. അവസാനമായിട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ഹോബി കൂടെ ഞാൻ പറയാം. പക്ഷെ അതിനു മുന്നേ നമുക്കൊരു പാട്ട് കേട്ടാലോ? ഒരു പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. ഇത് എഴുത്തോലയുടെ സമയമാണ്. യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാ.
1: ഞാൻ ഈ പറയുന്ന പല ഹോബീസും ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇത് ഇത്ര വലിയ സംഭവമാണ് എന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടായിരിക്കും. നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ കുറച്ചുകൂടെ സ്മാർട്ടാക്കുന്ന ചെറിയ ഹാബിറ്റ്സ് ആണ്. അതിൽ ലാസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ, ദിസ് ഇസ് മൈ ഫേവറേറ്റ് വൺ. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ കൺസ്യൂം ചെയ്യുകയാണല്ലോ. ഇപ്പോൾ പത്രങ്ങളിൽ നിന്ന് നമ്മൾ ന്യൂസ് കാര്യങ്ങൾ, ഇപ്പോൾ ടെലിവിഷൻ ഓൺ ചെയ്താൽ അത്, റേഡിയോയിലൂടെ നമ്മൾ കുറേ കാര്യങ്ങൾ, അങ്ങനെ മൊബൈൽ ഫോൺസിലൂടെ കുറേ കാര്യങ്ങൾ എല്ലാം കൺസ്യൂം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഒരു ക്രിയേഷൻ നടക്കുന്നുണ്ടോ നമ്മുടെ ലൈഫിൽ? ഒരു ചെറിയ ഷെൽഫ് ഉണ്ടാക്കി നോക്കാം, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി നോക്കാം, ഒരു കവിത എഴുതി നോക്കാം, അല്ലെങ്കിൽ വരയ്ക്കാൻ അറിയില്ലെങ്കിലും ചുമ്മാ ഇങ്ങനെ ഒരു ചിത്രം വരച്ച് നോക്കാം. പെർഫെക്റ്റ് ആവണമെന്നില്ല, എക്സിസ്റ്റ് ചെയ്യാത്തൊരു കാര്യം നിങ്ങളിലൂടെ ലോകത്തേക്ക് വന്നാൽ മതി. കാരണം നമ്മൾ എപ്പോഴും സ്ക്രോൾ ചെയ്യുകയും കാണുകയും കൺസ്യൂം ചെയ്യുകയൊക്കെ മാത്രം ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഒരു സ്പെക്ടേറ്റർ ആയിരിക്കും, ഇങ്ങനെ നോക്കിയിരിക്കുകയായിരിക്കും. പുള്ളിക്ക് എന്തെങ്കിലും പുതിയ കാര്യം ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു പവർ അങ്ങ് നഷ്ടപ്പെടും. നമ്മളങ്ങനെ നോക്കിയിരിക്കാതെ നമ്മളിപ്പോൾ തീരുമാനിക്കുകയാണ്, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്ന് തീരുമാനിക്കുന്ന നിമിഷം നിങ്ങളുടെ ബ്രെയിൻ റോൾ മാറ്റും, അത് ക്രിയേറ്റർ ആവും. അപ്പോഴാണ് ഒരു വലിയ മാറ്റം സംഭവിക്കുന്നത്. പ്രശ്നങ്ങൾ മാത്രം കാണുന്ന ആളല്ല നമ്മൾ, അതിന് വഴികൾ കണ്ടെത്തുന്ന ഒരാളായിട്ട് നമ്മൾ മാറുന്നത് അപ്പോഴാണ്. ഇൻ സിമ്പിൾ വേർഡ്സ്, യു സ്റ്റോപ്പ് സീയിങ് പ്രോബ്ലംസ്, ഇൻസ്റ്റെഡ് യു സ്റ്റാർട്ട് സീയിങ് സൊല്യൂഷൻസ്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ മോട്ടിവേഷൻ്റെ ഒരു ചെറിയ ചലഞ്ച്, ഇന്ന് പുതിയതായി ഒന്നും പഠിക്കേണ്ട, ചെറിയൊരു കാര്യം ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. കാരണം സ്മാർട്ട് പീപ്പിൾ എല്ലാം കൂടുതൽ അറിയുന്നവരല്ല, അവരറിയുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്ന ആളുകളാണ്. സോ ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ മൈ ഡിയർ ഡാർലിംഗ് ലിസണേഴ്സ്. ഇറ്റ്സ് മീ അഭിരാമി, സൈൻ.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
0: മോദി ഹർ പരിവാർ കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹതാ.
4: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
5: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
7: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
8: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായു മലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.

ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ് ലിസ്ണേഴ്സ്, വി ആർ ഓൺ എ തേഴ്സ്ഡേ. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തേഴ്സ്ഡേയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ നല്ല ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. നിങ്ങളുടെ അവിടെ മഴയുണ്ടോ? ഞാൻ ഈ ചാറ്റൽ മഴ പെയ്യുന്ന സമയത്ത് ഞാനടുത്ത് കുട എടുക്കണോ വേണ്ടേ എന്നോർത്ത് കൺഫ്യൂഷനായിട്ട് പിന്നെ വെറുതെ ഓപ്പൺ ചെയ്ത് കുട ആകെ നനയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കുടയൊക്കെ മടക്കി ബാഗിൽ വെച്ചിട്ട് ഓടി ശീക്രമാണ് ഞാനിന്ന് ഇങ്ങോട്ട് സ്റ്റുഡിയോയിലേക്ക് വന്നത്. അപ്പോൾ ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ് ലിസ്ണേഴ്സ്, എന്താണ് പരിപാടി? ഓണമൊക്കെ ഇങ്ങനെ എത്താറായിട്ടുണ്ട്. ഇപ്പോൾ സപ്ലൈകോയിലൊക്കെ സാധനങ്ങളൊക്കെ വന്നു തുടങ്ങി എന്നുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടു അറിഞ്ഞു. കാണം വിറ്റാണെങ്കിലും ഓണം ഉണ്ണണം, അതാണ് നമ്മുടെ ഒരു പോളിസി അല്ലേ? കാണം മീൻസ് ലാൻഡ്, ലാൻഡ് വിറ്റിട്ടാണെങ്കിലും നമ്മൾ ഓണം ആഘോഷിക്കണം എന്നുള്ളൊരു കാര്യം നമുക്കറിയാവുന്നതാണ്. നമ്മൾ എല്ലാ പ്രാവശ്യവും വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നതാണ് അല്ലേ? എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മൾ ഓണം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആഘോഷിക്കാതിരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇന്നിപ്പോൾ നോക്കുമ്പോഴത്തേക്കും സമയം കൃത്യം പറയുകയാണെങ്കിൽ 8 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഇന്റർനാഷണൽ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഡേ ആണ്. ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും കാണും, ഒരു കൂട്ടുകാരി കാണും, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ഒരാളുണ്ടാകും ഈ ഇടത് കൈകൊണ്ട് എഴുതുന്ന ആളുണ്ടാകും അല്ലേ? ഞാനൊക്കെ വളരെ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. ശ്രീലക്ഷ്മി എന്നായിരുന്നു എന്റെ ക്ലാസ്സിൽ പഠിച്ച ആ ഒരു ലെഫ്റ്റ് ഹാൻഡറിന്റെ പേര്. അപ്പോൾ വളരെ ഇങ്ങനെ നല്ല, ഞാനിങ്ങനെ ആലോചിക്കും ഇത് എങ്ങനെയാ ഇങ്ങനെ പിന്നെ ഇടത് കൈകൊണ്ട് ഇത്രയും സിമ്പിളായിട്ട് ഫാസ്റ്റായിട്ട് എഴുതാൻ പറ്റണേന്ന് ഞാനിങ്ങനെ ആലോചിക്കും. ഒരു പക്ഷെ നമ്മളെക്കാൾ ഒരു പടി കൂടുതൽ സ്പീഡിലായിരിക്കും അവർ എഴുതുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ ഇല്ലേ, അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡറാണ്, ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത്. പക്ഷേ ബാറ്റിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും ക്രിക്കറ്റ് കാണുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അദ്ദേഹം ഒരു റൈറ്റ് ഹാൻഡഡ് പാറ്ററാണ് അല്ലേ? പിന്നെ പൊതുവേ പറയാറുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ ആംബി ഡെക്സ്ട്രസ് ആയിട്ടുള്ള ആളുകളാണ്. അതായത് ആംബി ഡെക്സ്ട്രസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും രണ്ട് കൈകളും ഡിഫറെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആളുകളെയാണ് നമ്മൾ ഈ ആംബി ഡെക്സ്ട്രസ് നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റും ലെഫ്റ്റും രണ്ടും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളുകൾ. നമ്മുടെ വീട്ടിൽ, എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരാളുണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ അമ്മയൊക്കെ ആണെങ്കിൽ തേങ്ങ ഉടക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യും, ഡോറ് ക്ലോസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യും, കീയൊക്കെ ഇട്ട് അത് പൂട്ടുന്ന സമയത്ത് താക്കോൽ ഉപയോഗിച്ച് തിരിക്കുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യും, റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യും. അങ്ങനെ രണ്ട് ഹാൻഡും യൂസ് ചെയ്യുന്ന ആളാണ് എൻ്റെ അമ്മയ്ക്ക്. എൻ്റെ അമ്മ ഒരു ആംബി ഡെസ്ട്രിക്സ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചോദ്യം അതൊന്നും അല്ല, ഞാൻ ഈ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഡേ ആയതുകൊണ്ട് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടി അങ്ങോട്ട് പറഞ്ഞതെന്നുള്ളതാണ്. നിങ്ങൾ എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് രണ്ട് കൈകളും വളരെ ഈസി ആയിട്ട് എല്ലാ ജോലികളും ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുമോ, അതോ പിന്നെ നമുക്ക് എപ്പോഴും റൈറ്റ് ഹാൻഡ് ആണ്? ഇപ്പം രാവിലെ നമ്മൾ എണീക്കുമ്പോൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ലെഫ്റ്റ് ഹാൻഡിലേക്ക് ഒന്ന് കൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല അല്ലേ? പക്ഷേ അത് ഒരു നമ്മുടെ ശീലമാണെന്നാണ് പറയുന്നത്, ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ശീലമാണെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ബ്രെയിനിനെ ഇപ്പോൾ 2-3 ദിവസം അടുപ്പിച്ച് ഇടത് കൈകൊണ്ടൊന്ന് ബ്രഷ് ചെയ്യിപ്പിക്കാൻ പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 4-5 ദിവസം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടത് കൈകൊണ്ട് ബ്രഷ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ട് പറ്റും. ചില ആളുകൾ രണ്ട് കൈകൾ കൊണ്ട് ബ്രഷ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഈ ഇടത് വലത് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇന്ന് ഞാൻ പത്രത്തിൽ നോക്കിയ സമയത്ത് ഒരു ഗംഭീരമായിട്ടുള്ളൊരു ന്യൂസ് കണ്ട്. നമ്മളെയൊക്കെ നമ്മുടെ ഓണത്തിനെ ബാധിക്കാൻ പോകുന്നൊരു ന്യൂസ് ആണോ ഇതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഓർത്തു ഇന്നത്തെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ടോപ്പിക്കും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇത് തന്നെ ഇന്ന് നിങ്ങളോട് ചോദിക്കാം എന്ന് വിചാരിച്ചാണ് ഞാനിന്ന് ഒരു വിഷയവുമായിട്ട് എത്തിയിട്ടുള്ളത്. ഓണസദ്യയിലെ 2 മെയിൻ സ്റ്റാർസ് ആണ് ഈ പറയുന്ന ആളുകൾ, അതായത് ശർക്കര ഉപ്പേരിയും കായ വറുത്തതും. ഞങ്ങൾ ശർക്കര വരട്ടി എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ശർക്കര ഉപ്പേരി എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു. ശർക്കര വരട്ടിയതും ചിപ്സും ഇതാണ് നമ്മളൊക്കെ പറയുന്നത്. അപ്പോൾ ശർക്കര ഉപ്പേരിയുടെയും കായ വറുത്തതിൻ്റെയും കാര്യം പറയുമ്പോഴത്തേക്കും രണ്ട് കാര്യത്തിനും നല്ല വില കൂടുതലാണ്. ഇപ്പോൾ കായയ്ക്കാണെങ്കിൽ ചിപ്സിനാണെങ്കിൽ 420 രൂപയാണ് 1 കിലോയ്ക്ക്. അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയുടെ വില ഉയർന്നു, തേങ്ങയുടെ വില കൂടി, നേന്ത്രക്കായയുടെ വില കൂടി, ഇതൊക്കെ കൊണ്ടിട്ടാണ് വില കൂടിയിട്ടുള്ളത്. അപ്പം രണ്ടിനും ഭയങ്കരമായിട്ട് വില ഉയർന്നിട്ടുണ്ട്. 480 രൂപ വരെയൊക്കെയാണ് 1 കിലോയ്ക്ക് വില എന്നാണ് പറയുന്നത്. 440 രൂപയാണ് 1 കിലോ ശർക്കര വരട്ടി വാങ്ങണമെങ്കിൽ ഉള്ള ഒരു മൊത്തത്തിലുള്ള ഒരു ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ അത്രയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ രണ്ട് കൈകളിലും ശർക്കര വരട്ടിയും അതുപോലെ ചിപ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ടും വേണം. ഓണസദ്യയിൽ നമുക്കിത് രണ്ടും ഒഴിവാക്കാനായിട്ട് പറ്റില്ലല്ലോ, നമുക്ക് രണ്ട് കാര്യങ്ങളും വേണമല്ലോ. അപ്പം നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഈ വില കൂടിയത് കൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഒന്ന് മതി എന്ന് നമ്മൾ
നമ്മള് മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ നമുക്കത് പറ്റില്ല എന്ന് എനിക്കറിയാം, എനിക്കത് പറ്റില്ല. അപ്പോ എന്നാലും രണ്ടിലൊന്ന് മതി എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ, നിങ്ങളൊരു ശർക്കര ഉപ്പേരി ഫാൻ ആണോ കായ ചിപ്സ് ഫാൻ ആണോ എന്നുള്ളതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വൺ ഹാസ് ടു ഗോ, നിങ്ങളുടെ പ്ലേറ്റിൽ ഏത് വേണം എന്ന് തീരുമാനിക്കാം, എന്നിട്ട് എന്നോട് പറയാം. വിളിക്കേണ്ട നമ്പർ 8 2 1 5 0 9 0 0 82 81 50 90 00. അപ്പോ ശർക്കര ഉപ്പേരി ഫാൻ ആണോ കായ ചിപ്സ് ഫാൻ ആണോ എന്നുള്ള ചോദ്യമാണ് എന്റെ ചോദ്യം. ഉത്തരങ്ങൾ ഇങ്ങോട്ട് പോകുന്നോട്ടെ. അതുപോലെ മെസ്സേജസ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിപ്ലൈസ് സെൻഡ് ചെയ്യാം ഓൺ 8 2 8 1 5 0 9 0 00. ഇന്ന് നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി എവിടെയെങ്കിലുമൊക്കെ ആഘോഷങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതുപോലെ വിശേഷ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അവർക്കൊക്കെ ഒരു കിടിലൻ വിഷസ് കൊടുക്കാനുള്ള സമയം കൂടിയാണ്. ഇനി ഒരു 1.5 മണിക്കൂർ സമയം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും നല്ല അടിപൊളി പാട്ടുകളൊക്കെ ആയിട്ട്. ആദ്യത്തെ പാട്ടിലേക്ക് നമുക്ക് പോകാം, ബ്രോ ഡാഡി എന്ന സിനിമയിലെ പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. കൂടെ ഞാൻ അഭിരാമിയുണ്ട്, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസുണ്ട്. വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
5: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
6: യെസ്, അങ്ങനെ നല്ലൊരു പാട്ട് കേട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ബ്രോ ഡാഡി എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഫ്രം ദീപക് ദേവ്. സമയം നോക്കുകയാണെങ്കിൽ 8:15 ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ എന്റെ കൂടെ ആദ്യത്തെ കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ശർക്കര വരട്ടി ഫാൻ ആണോ അതോ കായ ഉപ്പേരി ഫാൻ ആണോ എന്ന് നമുക്ക് ചോദിക്കാം. ഹലോ, ഇതാരാണ്?
7: ഹലോ, നമസ്കാരം. ഗുഡ് മോർണിംഗ് അഭിരാമി.
6: ഗുഡ് മോർണിംഗ് ആനന്ദൻ ചേട്ടനല്ലേ?
7: അതെ, ആനന്ദൻ. ആ ഒരു വോയിസ് മനസ്സിലായി അല്ലേ?
6: ചെറുതായിട്ട് മനസ്സിലായി, മനസ്സിലാക്കി കളഞ്ഞു ഞാൻ. അപ്പൊ പറയൂ, എന്താണ് വിശേഷം കണ്ണൂര്?
7: കണ്ണൂര് നല്ല വിശേഷം തന്നെ. 2-3 ദിവസമായിട്ട് നല്ല വെയിലായിരുന്നു, പക്ഷെ ഇന്ന് രാവിലെ മുതൽ നല്ല മഴയാണ്.
6: ഇന്ന് കണ്ണൂർ കാസർഗോഡൊക്കെ യെല്ലോ അലർട്ട് ആണെന്ന് ഞാനിങ്ങനെ കണ്ടു ന്യൂസിൽ. ആണോ?
7: അതെ, കറക്റ്റ് ആണ്. കാരണം ഇന്ന് രാവിലെ കാലത്ത് പാല് വാങ്ങാൻ വേണ്ടി കടയിൽ പോയിട്ട് കൊടയെടുക്കാണ്ട് പോയി. അവിടെ കുറെ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു പാല് വാങ്ങിയിട്ട്. അപ്പോഴേക്കും നല്ല മഴ കിട്ടി.
6: അതെ, കയ്യില് കൊടയില്ലായിരുന്നു അല്ലേ?
7: ഇല്ലില്ല, കൊടയെടുക്കാൻ.
6: അപ്പോ അനന്തൻ ചേട്ടാ, നമ്മുടെ ഈ വറവിനൊക്കെ ചെലവേറുന്നാണ് പറയുന്നത്. കായ വറവിനാണെങ്കിൽ 420 രൂപയാണ്, ശർക്കര ഉപ്പേരിക്കാണെങ്കിൽ 440 രൂപയൊക്കെയാണ് ഒരു കിലോയ്ക്കെന്നാണ് പറയുന്നത്. അപ്പോ ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി എന്ന് തീരുമാനം. എന്തോ, നല്ല വിലയാണ്, വെളിച്ചെണ്ണയ്ക്ക് വിലയാണ്. പിന്നെ ഇപ്പൊ ശർക്കര ഉപ്പേരിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ തേങ്ങയ്ക്കൊക്കെ നല്ല വിലയാണ്. അപ്പോ പറയ, ഏതാണ് ഇതിൽ ഒന്ന് മതി എന്ന് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എന്റെ കയ്യിൽ ഇപ്പൊ 2 പ്ലേറ്റിൽ 2 സംഭവം ഉണ്ട്, ഇതിൽ ഒന്നേ ആനന്ദ ചേട്ടൻ എടുക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഏതാണ് എടുക്കുക? ഏതിന്റെ ഫാനാണ് ചേട്ടൻ?
7: ഞാൻ പിന്നെ മധുരമുള്ള എന്താ പറയണ്ടത്, ശർക്കര ഉപ്പേരില്ലേ?
6: ശർക്കര ഉപ്പേരില്ലേ?
7: ശർക്കര ഉപ്പേരിയാണ് ഞാൻ സെലക്ട് ചെയ്തെടുക്കുക.
6: ഓക്കെ, ശർക്കര ഉപ്പേരി ഫാനാണ് ഞാൻ. അങ്ങനെയാണോ?
7: അതെ അതെ. അതിന് പ്രധാന കാരണം വെച്ചാൽ നമ്മുടെ ഇപ്പൊ ഒരു പിന്നെ നമ്മളൊരു ഇലയിലെ ഇലസദ്യ ഇങ്ങനെ കഴിക്കുമ്പോൾ അതിന്റെ അകത്ത് എല്ലാ സാധനവും പിന്നെ ഉപ്പും എരിവും പുളിയുമുള്ള ഐറ്റംസ് ആയിരിക്കും. അപ്പൊ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു മധുരമുള്ള ഇരട്ടി കായ ഉപ്പേരി ഒന്ന് എടുത്ത് നാവമിൽ വെക്കുമ്പോ ഹായ്, അതൊരു ടേസ്റ്റ്
6: പറയും. ശരി,
7: അതെ അതെ. ഈ എരിവും പുളിയും ഉപ്പിന്റെ കൂടെ ആ ഒരു കഷ്ണം മധുരെടുത്ത് കഴിക്കുമ്പോ.
6: ഓക്കെ, ആനന്ദ ചേട്ടാ പറയുന്ന ആർക്കാണ് വിഷസ് കൊടുക്കേണ്ടത് പറയൂ.
7: ഇന്ന് എന്റെ മകൾ നിവേദയുടെ ജന്മദിനമാണ്. അപ്പൊ മോൾക്ക് നല്ലൊരു ജന്മദിനാശംസകൾ ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നാലും അതിലെ കൂടി അഭിരാമിയും കൂടി ഒന്ന് കൊടുത്താൽ നമുക്ക് ഇന്നത്തെ ദിവസം ഹാപ്പി ആകും.
6: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ നിവേദയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ് കേട്ടോ. ഒരുപാട് സ്നേഹത്തോടെ ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ആനന്ദൻ ചേട്ടനാണ്. അപ്പൊ ആനന്ദൻ ചേട്ടന്റെ മോളുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു. അപ്പൊ നിവേദ മോൾക്ക് മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ അറിയിക്കുകയാണ്. ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് അടുത്ത കോളറിലേക്ക് പോവാം. ആനന്ദൻ ചേട്ടൻ പറഞ്ഞത് ശർക്കര ഉപ്പേരിയുടെ ഫാൻ ആണെന്നാണ് പറഞ്ഞത്. ഇപ്പൊ ചിപ്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ശർക്കര ഉപ്പേരി വേണം എന്നാണ് പറഞ്ഞത്. നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
8: മോർണിംഗ്.
6: ഇതാരാ സംസാരിക്കണേ?
8: പ്രജിത്ത്
6: ആണ്, പുൽപ്പുള്ളിയിൽ നിന്ന് അല്ലേ? ഓക്കെ. ഇന്ന് വർക്കില്ല, ഡ്യൂട്ടി ഇല്ല?
8: ഡ്യൂട്ടിയിലാണ്, ഡ്യൂട്ടി പോയിക്കൊണ്ടിരിക്കുന്നു.
6: ഓക്കെ, ഡ്യൂട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, ഡ്യൂട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ആഹാ, ഓക്കെ. അപ്പൊ പ്രജിത്ത് പറയൂ, ഈ ശർക്കര ഉപ്പേരിയുടെ ഫാൻ ആണോ കായ വറുത്തതിന്റെ ഫാൻ ആണോ? ചിപ്സ് വേണോ, ശർക്കര വരട്ടി വേണോ? രണ്ടും ഇല്ലാതെ പറ്റില്ല. ഓക്കെ, ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ?
8: ഒന്നും ചെയ്യാറില്ല. അതായത് കേരളത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഓണവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ആഘോഷങ്ങളുടെ ഭാഗത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് ഈ പട്ടിയിൽ.
6: അത്
8: പഴയ ഓർമ്മകളിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ശർക്കര വരട്ടിയും അല്ലെങ്കിൽ പായ വറുത്തതും നമ്മുടെ ആ ഓണസദ്യയുടെ ഒരു നമുക്ക് ആ ഓണസദ്യ എന്ന് പറയുമ്പോൾ അതില്ലാതെ നമുക്ക് ഇമാജിൻ ചെയ്യാനൊന്നും പറ്റില്ല.
6: ശരിയാണ്.
8: അതിലൂടെ അതിലൂടെ പഴയ ഓർമ്മകൾ, അല്ലെങ്കിൽ പഴയകാലത്ത് ഇതൊക്കെയായിരിക്കും വിഭവങ്ങൾ, പുതിയ വിഭവങ്ങൾ അല്ലെങ്കിൽ വേറുന്ന കാര്യങ്ങൾ ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ ആ പറയുന്ന വിഭവങ്ങളായിരിക്കാം അവരുടെ കയ്യിൽ ഉണ്ടാവുക. നാട്ടിൻ പുറത്ത് ഉണ്ടാക്കി അതിന്റേതായിട്ട് ഇത് ഇപ്പോഴാണ് ഫാക്ടറികളും അല്ലെങ്കിൽ അതിന്റേതായിട്ട് രീതിയിൽ സംഭവങ്ങളൊക്കെ വന്ന് മുമ്പ് ഇതൊക്കെ ആളുകൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ ഓണത്തിനോടനുബന്ധിച്ച് അതിന് മുമ്പേ ഈ പറഞ്ഞ വഴക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോ അതൊക്കെ ആയിട്ട് അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവമാണ്. സോ നമുക്കത് എന്താ പറയാ, അതിന് ഫാനാണ് ഞാൻ,
6: രണ്ടിന്റെയും ഫാനാണെന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്, രണ്ടിനും വില കൂടിയിട്ടുണ്ട്.
8: കാരണം ഓൾറെഡി ഓൾറെഡി എല്ലാത്തിന്റെയും വില കൂടിയിരിക്കുകയാണ്. കമ്പാരം കഴിഞ്ഞ വർഷത്തെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഓണത്തിന് ചെലവാക്കിയ പൈസയും ഇന്ന് ഓണത്തിന് ചെലവാക്കാൻ ഇരിക്കുന്ന പൈസയുടെ കണക്കും വെച്ച് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പറഞ്ഞ വില എല്ലാം
6: കൂടിയിട്ടുണ്ട്.
8: ഒന്നിന് മാത്രമല്ല, എല്ലാത്തിന്റെയും വില കൂടിയിട്ടുണ്ട്. അപ്പം അത് വർഷം വർഷം കൂടിക്കൊണ്ടിരിക്കുന്നു, പൈസ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പണ്ടത്തെ ഓണം അല്ലെങ്കിൽ പണ്ട് കാണാൻ വിറ്റും ഓണം ഉണ്ടെന്ന് പറയും, പക്ഷെ കാണാൻ വിൽക്കാനൊന്നുമില്ല, അല്ലെങ്കിൽ കാണുന്നത് വിൽക്കുക എന്നുള്ള കൺസെപ്റ്റ് ആയിരുന്നു.
6: പക്ഷേ
8: ഈ പറഞ്ഞ സംഭവങ്ങള് വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും തീർച്ചയായിട്ടും അത് ഒഴിവാക്കാൻ പറ്റില്ല. അത് നമ്മൾ എന്ത് വിലയാണെങ്കിലും അത് അതിന്റെ എന്താ പറയാ ഒരു ഒരു ക്വാണ്ടിറ്റി ഒരു കുറച്ചെങ്കിലും വാങ്ങിച്ച് നമ്മളത് ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തും എന്നുള്ളതാണ്.
6: അതാണ് അതാണ്. അപ്പൊ രണ്ടും വില കൂടിയാൽ എത്ര വിലയാണെങ്കിലും കുഴപ്പമില്ല, കുറച്ചെങ്കിൽ കുറച്ച്.
8: മലയാളികളെ സംബന്ധിച്ചിടത്തോളം എന്ത് വിലയാണെങ്കിലും അതിന് മൂല്യം കൽപ്പിക്കുന്ന ആളുകളാണ് മലയാളികൾ.
6: തീർച്ചയായിട്ടും
8: ഒഴിവാക്കാൻ ആരും ശ്രമിക്കാറില്ല. വേറുള്ള ആളുകളാണെങ്കിൽ അത് വില കൂടിയെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് പകരം അന്വേഷിക്കും, പക്ഷെ നമ്മൾ പകരം അന്വേഷിക്കില്ല. കാരണം അത് നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നമ്മുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവം സത്യത്തിൽ.
6: അതെ. അപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു കാരണവശാലും ഇത് രണ്ടും ഒഴിവാക്കാൻ പറ്റില്ല. രണ്ടിന്റെ ഫാനാണ് പ്രജിത്ത് എന്ന് പറഞ്ഞത്. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കേണ്ട പറയൂ.
8: എല്ലാവർക്കും എല്ലാവർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും.
6: ഓക്കെ. അപ്പൊ പ്രജിത്തിനും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയണു. അപ്പോ പ്രജിത്ത് പറഞ്ഞത് എന്തൊക്കെ വില കൂടി എന്ന് പറഞ്ഞാലും ഇത് രണ്ടും ഇല്ലാതെ ഞാനില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ രണ്ട് കാര്യങ്ങളും വില കൂടിയാലും ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ വാങ്ങിച്ചിട്ട് കഴിക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇപ്പൊ ശർക്കര ഉപ്പേരിയൊക്കെ 280 രൂപ മുതൽ നമുക്ക് നമ്മുടെ കടകളിലൊക്കെ ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിലും ഇപ്പോ കുറച്ച് ഗുണമേന്മയിലും അല്ലെങ്കിൽ സ്വാദിലൊക്കെ ചെറിയ വ്യത്യാസം വരും കേട്ടോ. ശരിക്കുള്ള വില എന്ന് പറയുന്നത് ഈ 440 രൂപ, 420 രൂപ, 480, ഇതിനോടടുത്ത് നിൽക്കുന്ന വിലയാണ് ഈ ഒറിജിനൽ ഓജി ശർക്കര ഉപ്പേരി എന്ന് പറയുന്ന സംഭവം. എന്തായാലും നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം. ആരാണെന്ന് നോക്കട്ടെ. ഹലോ
9: ഹലോ
6: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
9: ഇത് വല്ലടിയിൽ നിന്ന് വിജയനാണ്.
6: വിജയൻ ചേട്ടാ, എന്താണ് വിശേഷങ്ങൾ?
9: വിശേഷങ്ങൾ നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു.
6: നന്നായിട്ട് പോണു അല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ?
9: ഇല്ലല്ല, കഴിച്ചില്ല. 9-10 മണിക്ക് കഴിക്കും.
6: 9 മണിയാണോ 10 മണിയാണോ, ഏതെങ്കിലും ഒന്ന് പറയും.
9: 10 മണിക്ക് കഴിക്കും.
6: 10 മണി? 10 മണി കുറച്ച് ഓവറാണ് കേട്ടോ. 10 മണിക്ക് മുന്നേ നമ്മൾ കഴിക്കണ്ടേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ?
9: അല്ല, വീട്ടിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ടാണ് 10 മണിക്ക് കഴിക്കണം, അല്ലെങ്കിൽ 7-8 മണിനുള്ളിൽ കഴിച്ചിരിക്കും.
6: ഓക്കെ ഓക്കെ, അത് മതി, അത് അടിപൊളി. ഓക്കെ, അപ്പൊ ചേട്ടൻ പറയും, ചേട്ടൻ ഒരു കായ വറുത്തതിന്റെ ഫാനാണോ അതോ ശർക്കര ഉപ്പേരി ഫാനാണോ, ഏതിനോടാണ് കൂടുതൽ ഇഷ്ടം?
9: എനിക്ക് രണ്ടും ഇതാണ്. അത് പണ്ട് നമുക്ക് ഈ ഓണം വരുന്ന സമയത്ത് രണ്ടെണ്ണം ഈ ചക്രവർത്തിയാണെങ്കിലും ഏതാണെങ്കിലും രണ്ടെണ്ണം ഏലത്തലക്കില്ല, അത് ഒരു പ്രത്യേകതയാണ്. അത് നമുക്ക് ഏത് കാലത്തും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അത് എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്.
6: ഓക്കെ ഓക്കെ, അപ്പൊ ഈ വില കൂടിയാലും ഇല്ലെങ്കിലും നമ്മൾ രണ്ടും വാങ്ങി കഴിക്കും
9: ഉറപ്പായിട്ടും,
6: അങ്ങനെ വേണം. അപ്പൊ ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ പറയും.
9: അപ്പൊ എനിക്ക് ഇത് രണ്ടും, അത് ഇനിയിപ്പോ എത്ര വില കൂടിയാലും ശരി, നമ്മുടെ ഏലത്തലക്കിൽ ഒരു രണ്ടെണ്ണം എന്തായാലും,
6: എത്ര വിലയാണെങ്കിലും ഒരു രണ്ടെണ്ണം അല്ലേ.
9: അതെ.
6: ഓക്കെ, അപ്പൊ പറയൂ ചേട്ടാ, ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ?
9: ഇന്നത്തെ വന്നിട്ട് മകൾക്കും, ഇന്നലെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു.
6: ആഹാ, എന്താ മോളുടെ പേരെന്താ?
9: അമ്മയ്യ.
6: അമ്മയ്യ, ഓക്കെ. അമ്മയ്യക്ക് ഒരു ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് കേട്ടോ. ഓക്കെ ഓക്കെ, വിജയൻ ചേട്ടനും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയണു. അപ്പോ വിജയൻ ചേട്ടൻ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ എത്ര വിലയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ആ ഒരു തൂശനിലയിൽ അതിന്റെ ഒരു ഓരത്ത് രണ്ട് ശർക്കര വരട്ടി ഒരു രണ്ട് ചിപ്സും വെച്ചിട്ട് നമ്മൾ അങ്ങ് ഓണം ആഘോഷാക്കും എന്നാണ് പറഞ്ഞത്. എന്തായാലും അങ്ങനെ വേണം, ആ ഒരു സ്പിരിറ്റിൽ വേണം നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ നിങ്ങൾ പറയൂ, നിങ്ങളൊരു കായവറവിന്റെ ഫാനാണോ അതോ ശർക്കര ഉപ്പേരിയുടെ ഫാനാണോ? രണ്ടിനും ചെലവേറിയിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ പിന്നെ ഓണം അടുക്കുന്നതോടെ വീണ്ടും വിലയേറും എന്നാണ് പറയുന്നത്. ഇപ്പോ നേന്ത്രപ്പഴത്തിന്റെ വില കൂടുതലാണ്, തേങ്ങയുടെ വില കൂടുതലാണ്, വെളിച്ചെണ്ണയുടെ ഒക്കെ വില കൂടുതലായതുകൊണ്ടാണ് ഇപ്പൊ ശർക്കര ഉപ്പേരിക്കും അതുപോലെ കായ വറുത്തതിനൊക്കെ ഇത്ര വില ഏറിയിരിക്കുന്നത്. സമയം നോക്കുകയാണെങ്കിൽ 8:23 ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ കൂടെ ഞാൻ അഭിരാമിയുണ്ട്. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ വിഷസ് ഓൺ അഹല്യ FM 90.9.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: മോദി ഹർ പരിവാർ കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹതാ.
3: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: Your lovely wishes on Ahalya FM 90.4.
6: അമൃതം എന്ന സിനിമയിലെ പാട്ട് ദാസേട്ടന്റെയും ചിത്രചേച്ചിയുടെയും ശബ്ദത്തിലാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഒരു ബ്യൂട്ടിഫുൾ റൊമാന്റിക് പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും എന്റെ കൂടെ അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നു. സമയം നോക്കുകയാണെങ്കിൽ 8:30 ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഹലോ, ഇതാരാണ്? ഗുഡ് മോർണിംഗ് ജയരാജ് ഏട്ടാ, എന്താണ് വിശേഷങ്ങൾ? നാട്ടിലേക്ക് വരുന്നുണ്ട് ഓണത്തിന്? അതെല്ലേ, അപ്പൊ പറയ, എന്തെല്ലാം വിശേഷങ്ങള്? ആഹാ, ഓക്കെ, അടിപൊളി. അവിടെ എങ്ങനെയാണ് ക്ലൈമറ്റ്?
7: ക്ലൈമറ്റ് ഇടയ്ക്ക് ഇപ്പൊ ചെറുതായിട്ടൊക്കെ മഴ പെയ്യുന്നുണ്ട്, എന്നാലും മഴ കുറവാണ്. 2-3 ദിവസം തെറ്റില്ലാതെ പെയ്തു, അതുകൊണ്ട് ചെറിയൊരു തണുപ്പൊക്കെയുണ്ട്, എന്നാലും ചൂടുണ്ട്.
6: ഗുരുഗ്രാം അല്ലേ, അങ്ങനെയല്ലേ സ്ഥലത്തിന്റെ പേര്? ഗുരുഗ്രാം എന്നല്ലേ സ്ഥലത്തിന്റെ പേര്?
7: അതെ, ഗുരുഗ്രാം. പണ്ട് ഗുരുഗാവ് എന്നായിരുന്നു, ഇപ്പോൾ ഗുരുഗ്രാം എന്നാക്കിയിട്ടുണ്ട്.
6: ഓക്കെ. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ പറയില്ലേ, ഏത് ഗുഡ്ഗാവില് പോയി കിടക്കാണെന്ന് ഇങ്ങനെ പറയില്ലേ, അതിന്റെ ഒരു ആ ഗുഡ്ഗാവിലാണ് ഇപ്പൊ ഞാനുള്ളത് എന്നല്ലേ. ഓക്കെ, അപ്പോ ജയരാജേട്ടാ വല്ലത് അറിഞ്ഞോ, ഇപ്പൊ ഈ ശർക്കര ഉപ്പേരിക്കും കായ വറുത്തതിനും ഒക്കെ നല്ല വില കയറ്റത്തിലാണെന്നാണ് പറയുന്നത്. എന്തായാലും ചേട്ടൻ ഏതിന്റെ ഫാനാണ്, ഏതാണ് കൂടുതൽ ഇഷ്ടം?
7: കായവർത്തവ ചിപ്സ് എന്നൊന്നും പറയില്ല, ഇതിന് നുറുക്ക് എന്നാ പറയാ, നുറുക്കുപേരി എന്നാ പറയാ. ഇത് സദ്യക്ക് മാത്രം കിട്ടുന്ന ഇതാണ്, കാരണം നമ്മള് സാധാരണ ചിപ്സ് അല്ലേ വാങ്ങിക്കാറുള്ളു വീട്ടില്, ഇത് സദ്യക്ക് മാത്രമാണ് ഈ ഇപ്പൊ നുറുക്ക്, ഈ നുറുക്കുപേരി വാങ്ങിക്കാറ്. എനിക്ക് രണ്ടും ഇഷ്ടമാണ്, രണ്ടും വേണം, എന്നാലും ഒരെണ്ണം ഒരെണ്ണം അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ശർക്കര ഉപ്പേരി അവോയ്ഡ് ചെയ്തിട്ട് ഈ നുറുക്കുപേരി വെക്കും.
6: ഓക്കെ, പഴം നുറുക്ക്,
7: അതാകുമ്പോ കുറച്ച് കൂടുതൽ കിട്ടുമല്ലോ, ഇതാണെങ്കിൽ ഒരു കഷ്ണമല്ലേ കിട്ടുമല്ലോ.
6: അതെ അതെ, അത് ശരിയാണ്. പഴം നുറുക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് നാലായിട്ട് ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ടല്ലേ പഴം നുറുക്ക്. അതാകുമ്പോഴത്തേക്കും 4 എണ്ണം കിട്ടുകയും ചെയ്യും, ശർക്കര ഉപ്പേരി ഒരു 2 എണ്ണം ഒക്കെ കിട്ടുള്ളൂ മാക്സിമം.
7: പിന്നെ കുറച്ച് തിക്നെസ്സും ഉണ്ടാവുമല്ലോ, സാധാരണ ചിപ്സിനെക്കാട്ടും കുറച്ച് തിക്നെസ് കൂടുതലാണ്.
6: തിക്നെസ് കൂടുതലാണ്. അതെ അതെ അതെ അതെ, നമ്മുടെ അവിടെ ഇത് ചിപ്സ് സാധാരണ നമ്മള് പിന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചിപ്സ് ഇല്ലേ, വട്ട ഇരിക്കുന്നത്, നൈസ് ആയിട്ട്. പിന്നെ അങ്ങനെയുള്ള ചിപ്സ് ആണ് നമ്മളുടെ അവിടെ സദ്യക്കൊക്കെ വിൽക്കുക. ഈ പഴം നുറുക്ക് എന്നുള്ള സംഗതിയല്ല കേട്ടോ,
7: ഈ നുറുക്കുപേരി ഇവിടെ പാലക്കാട്ടിൽ എല്ലാവരും ഞാൻ ഈ സദ്യക്ക് നുറുക്കുപേരി തന്നെയാണ് വെക്കാറ്.
6: നുറുക്കുപേരി എന്നാണ് പറയുന്നത്, പഴം നുറുക്ക് എന്നല്ല. ശർക്കര ഉപ്പേരിക്ക് എന്താ പേര്? ശർക്കര ഉപ്പേരിയും തന്നെയല്ലേ.
7: ശർക്കര ഉപ്പേരിയും ശർക്കര വരട്ടിയും
6: ശർക്കര വരട്ടി എന്ന് പറയും. ഓക്കെ, അടിപൊളി അടിപൊളി. അപ്പൊ എന്തായാലും ശർക്കര ഉപ്പേരിനെ നമ്മളങ്ങ് ഒഴിവാക്കി പാവം.
7: ഒഴിവാക്കി പറഞ്ഞു, രണ്ടും ഇഷ്ടം തന്നെയാണ്, രണ്ടും നല്ല ഇഷ്ടമാണ്. പക്ഷെ ഒന്ന് കുറച്ച് കൂടുതൽ ചോദിച്ചാൽ ഇപ്പുറത്തേക്കാണ് എന്നുള്ളൊരു
6: ചായവ്. ഓക്കെ ജയരാജേട്ട, ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ പറയൂ.
7: എല്ലാവർക്കും എല്ലാവർക്കും കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എന്റെ എല്ലാ സ്നേഹ സൗഹൃദങ്ങൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം. അതിനുപരി ആനന്ദൻ തിലാനൂരിന്റെ മോളുടെ നിവേദിത പിറന്നാള് മോൾക്കും നല്ലൊരു ആശംസ അറിയിക്കുന്നു.
6: ഓക്കെ ജയരാജേട്ട, അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കൂ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ ബൈ.
7: ഓക്കെ, ബൈ ബൈ.
6: അപ്പൊ നമ്മളെ വിളിച്ചത് ജയരാജേട്ടനാണ്. അപ്പൊ ജയരാജേട്ടൻ, ഈ പറഞ്ഞത് രണ്ടും ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് ഏത് ഒഴിവാക്കണം, നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങനെയല്ലേ, നമുക്ക് ഒരു കാലത്ത് ഒഴിവാക്കാൻ പറ്റില്ല അല്ലെ. ഈ ഇഷ്ടങ്ങളൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ ഒന്ന് അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അവോയ്ഡ് ചെയ്യും. പക്ഷെ രണ്ടും നമുക്ക് എപ്പോഴും ഇഷ്ടമാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു ശർക്കര ഉപ്പേരി ഫാനാണോ അതോ ഈ കായ വറുത്തതിൻ്റെ ഫാനാണോ? ഈ പറഞ്ഞു നുറുക്ക് എന്നാണ്, പഴം നുറുക്ക് എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഏത് പേരാണ് അതൊക്കെ പറയാം. അടുത്ത കോളർ ചേർന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
8: ഹലോ, ഗുഡ് മോർണിംഗ് അഭിരാമി, ഞാൻ മോഹനൻ.
6: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മോഹൻ ഏട്ടാ, എന്താണ് വിശേഷം? സുഖല്ലേ?
8: സുഖം തന്നെ. തൈലൊക്കെ തേച്ച് നിർത്തിയ കുളിക്കാൻ പോവുക, അന്നേരം അതിനു മുമ്പേ ഒന്ന് വിളിച്ചേക്കാന്ന്.
6: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇത് നമ്മുടെ ആരോഗ്യത്തിന്റെ രഹസ്യമാണ് അല്ലേ?
8: ആരോഗ്യം നോക്കിയിട്ടല്ലോ.
6: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ മഴ കാരണം ഇപ്പൊ ഈ നടക്കാൻ പോവാൻ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ
8: ഉണ്ടോ? രാവിലെ ഇത്തിരി ഒന്ന് ചാറി.
6: അപ്പൊ പറയൂ, ഏതാണ് നമുക്ക്, നമ്മള് ചൂസ് ചെയ്യുന്നത് ഏതാണ്? ശർക്കര ഉപ്പേരി ആണോ കായ വറുത്തതാണോ? രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണം.
8: ശർക്കര ഉപ്പേരി എന്ന് പറയുന്നത് ആ ശർക്കര ഉപ്പേരിക്കകത്ത് ശർക്കര വരട്ടി എന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും. ശർക്കര വരട്ടിക്കകത്ത് വെറും ശർക്കര മാത്രമല്ല, അതായത് ചുക്കിന്റെ പൊടി ചേർക്കുന്ന ആണ് അതിന്റെ ടേസ്റ്റ്.
6: തീർച്ചയായിട്ടും, അതില്ലാതെ പിന്നെ എന്ത് ശർക്കര ഉപ്പേരിയാണല്ലേ?
8: ആ അല്ലാതെ അല്ലാതെ ഇവിടെ കിട്ടുന്നുണ്ട്, ചിലടത്തു നിന്ന് വാങ്ങിയാലേ ശർക്കര വരട്ടി എന്ന് പറഞ്ഞ ശർക്കര പാവ് മാത്രം ഒഴിച്ചിട്ടുള്ളത്.
6: ശർക്കര പാനിൽ ഈ നേന്ത്രക്കായിട്ട് വരട്ടിട്ട്
8: ചേർക്കണം, എന്നാലാണ് അതിന്റെ ടേസ്റ്റ്.
6: ഒരു ചെറിയൊരു എരിവ് അല്ലേ, ഒരു തേൻപൊടിക്കൊരു എരിവും വേണം.
8: അത് നാക്കലയുടെ ഇടതു ഭാഗത്തായിട്ട് ശർക്കര വരട്ടിയും ഉപ്പേരിയും കൂടെ വെച്ച് കഴിഞ്ഞാല് സദ്യ
6: പൂർണ്ണമാകത്തുള്ളൂ.
8: അതിന്റെ അച്ചാറുകളൊക്കെ തൊടുകറി ഒക്കെ കൂടെ വെക്കണം. അങ്ങനെയാണ് അതിന്റെ ഒരു ഒരു
6: ഒരു രീതി.
8: അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഇത് രണ്ടും ഇഷ്ടമാണ്.
6: പക്ഷെ
8: കൊറേ പ്രായമൊക്കെ ആവുമ്പോഴത്തേക്കിന് കുറച്ചൊക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്.
6: അല്ല, എന്ത് എന്ത് കാര്യമാണെങ്കിലും നമ്മൾ എത്ര പ്രായമാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യം ഒരു കൊണ്ട് കുഴപ്പമില്ല.
8: കൊല്ലത്തിൽ ഒന്നല്ല ഈ ഓണമൊക്കെ വരത്തുള്ളൂ.
6: അതെ അതെ,
8: വിശേഷ ദിവസങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്കിന് എന്തായാലും ഓണം കഴിഞ്ഞ കൊറേ ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോവും ആൾക്കാര്. പായസമൊക്കെ കുടിച്ചിട്ട് ഷുഗറും ഒക്കെ കൂടിയിട്ട് അതൊക്കെ അതൊക്കെ എന്നാലും ഇത് കഴിക്കാതിരിക്കുകയല്ല, അത് വേറൊരു കാര്യം.
6: കഴിക്കാതിരിക്കില്ല, അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മൾ എത്ര ഏജ് ആയാലും, നമ്മൾ സാധാരണ പറയുന്ന കാര്യമാണ്, നമ്മൾ ഇത്ര ഏജ് ആയതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ
8: പറഞ്ഞാലും അത് കഴിക്കും. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഡോക്ടറെ പോയി കാണും. അല്ല, ഒരു ഡോസ് കൂടെ കൂടുതൽ കഴിച്ചാൽ മതി എന്ന് പറയും.
6: അതെ, അപ്പോ ഇത് രണ്ടും ഇഷ്ടമാണ്, ഒന്ന് ഒന്ന് മാത്രമായിട്ട് എടുക്കുന്നില്ല,
8: രണ്ടും ഇഷ്ടമാണ്.
6: ഓക്കെ ഓക്കെ ചേട്ടാ, ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ പറയൂ.
8: ഇന്ന് വിഷസ് ഓണത്തോടനുബന്ധിച്ച് ഈ തെയ്യം കൊണ്ടുവന്ന അഭിരാമിക്കും, പിന്നെ അഭിരാമിയുടെ കൂട്ടർക്കും, പിന്നെ കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും.
6: ഓക്കെ ഓക്കെ, അവിടെയും ഒരു സൂപ്പർ ഡേ ആവട്ടെ കേട്ടോ. ഓക്കെ
8: ഓക്കെ,
6: ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് മോഹനേട്ടനാണ്. ഈ പറഞ്ഞ പോലെ നാക്കിലയുടെ തുഞ്ചത്തെടത്ത് വശത്തായിട്ട് ഈ ശർക്കര വരട്ടിയും കായവറവൊന്നും ഇല്ലാതെ പിന്നെ എന്തോണം അല്ലെ, എന്ത് സദ്യ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മള് ഏജ് ആയിട്ടുള്ള ആളുകൾ സാധാരണ പറയാറുള്ള കാര്യമാണ് ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടി വരും. ചില ഫുഡ്, പ്രത്യേകിച്ച് ഈ ഭക്ഷണ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങളൊക്കെ കഴിക്കണം എന്ന ആഗ്രഹം ഉണ്ടാവും, പക്ഷെ കഴിക്കാതിരിക്കും. അത്രയും ഞാൻ പറയുകയാണെങ്കിൽ എത്ര ആഗ്രഹമുണ്ടെങ്കിൽ, അത്രയും ഇഷ്ടമാണ് നിങ്ങൾക്കത് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിക്കാം. നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ആവശ്യത്തിൽ അധികമാകുമ്പോഴാണ്, അധികമായാൽ അമൃതം വിഷം, ആ ഒരു പോയിന്റാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് എത്താനായിട്ട് പറ്റണം. അപ്പോൾ നെക്സ്റ്റ് കോളറിലേക്ക് നമുക്ക് പോവാം. ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
9: ഗുഡ് മോർണിംഗ്.
6: ഇതാരാണ്?
9: ആരാധ്യ.
6: ആരാധ്യയാണ്. ആരാധ്യക്ക് ഏതാ ഇഷ്ടം? ശർക്കര വരട്ടിയാണോ ഇഷ്ടം അതോ ചിപ്സ് ആണോ ഇഷ്ടം?
9: രണ്ടും ഇഷ്ടമാണ്.
6: രണ്ടും ഇഷ്ടമാണ്. ഞാൻ പറയാണ്, ഒന്നേ തരുള്ളൂ. അപ്പൊ ഏതാ ചോദിക്കുക എന്നോട്? ശർക്കര വരട്ടി. ഇപ്പൊ ഞാൻ ആരാധ്യയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഞാനാണ് വരുന്നേന്നുണ്ടെങ്കിൽ ആരാധ്യ എനിക്ക് ഏതാ തരാ?
9: ശർക്കര വരട്ടി
6: തരാം. അപ്പൊ ഞാൻ എനിക്ക് ചിപ്സും വേണം എന്ന് പറഞ്ഞ
9: ചിപ്സും
6: തരും. രണ്ടും തരും അല്ലേ? പക്ഷെ ഞാൻ കുറച്ച് കുറുമ്പിയാണ്, ഞാൻ തരൂല്ലേ. അപ്പോ ഇത് ശർക്കര വരട്ടിയാണ് കൂടുതൽ ഇഷ്ടം അല്ലേ?
9: അതെ.
6: ഓണത്തിന് പിന്നെ ഏതൊക്കെയാ സദ്യയിൽ നമുക്ക് വേണ്ട കറികൾ ഏതൊക്കെയാ?
9: സാമ്പാർ, ചോറ്, പപ്പടം, കൂട്ടുകറി,
6: ഓക്കേ,
9: പൈനാപ്പിൾ കറി, പിന്നെ അച്ചാറ്, അങ്ങനെയെല്ലാം ഇഷ്ടമാണ്.
6: പൈനാപ്പിളിന്റെ അച്ചാറോ?
9: അല്ല, പൈനാപ്പിൾ കറി, അതെന്റെ അച്ചാർ.
6: പൈനാപ്പിൾ കറി പിന്നെ അച്ചാർ അല്ലേ? ഓക്കെ. അപ്പൊ ഇത്തവണ ഓണം നമുക്ക് പൊളിക്കണ്ടേ? അടിച്ചു പൊളിക്കണ്ടേ? ഓക്കെ, നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പൊ പറയുന്ന ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
9: എല്ലാവർക്കും, കേട്ട് കൂട്ടുകൂട്ടുന്ന എല്ലാവർക്കും, അഭിരാമി ചേച്ചിക്കും, അഹല്യ വിഷസ്സുള്ള എല്ലാവർക്കും.
6: ഓക്കെ ചക്കരെ, ബൈ ബൈ.
9: ബൈ.
6: അപ്പൊ ആരാധ്യയാണ് നമ്മളെ വിളിച്ചത്. ആരാധ്യക്ക് ശർക്കര വരട്ടിയാണ് ഇഷ്ടം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്കാണെങ്കിലും ശർക്കര വരട്ടി തരുള്ളൂ എന്നാണ് പറഞ്ഞേ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ പറയൂ, ഈ കായവറവിന് 420 രൂപ, ശർക്കര ഉപ്പേരിക്ക് 440 രൂപ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ന്യൂസിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇന്നത്തെ പത്രത്തിലും അതിനെ കുറിച്ചിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ട്. അപ്പോ ഇത് മാത്രമല്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഒരു 250 രൂപ മുതൽ അങ്ങോട്ട് വിലയിൽ നമുക്ക് കിട്ടുന്നുണ്ട് സംഭവം. പക്ഷെ ഈ പറഞ്ഞ പോലെ ക്വാളിറ്റിയിലും അതിന്റെ രുചിയിലും ഒക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അടുത്ത കോളറിലേക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
10: ഹലോ.
6: ഹലോ, ഗുഡ് മോർണിംഗ്.
10: ഗുഡ് മോർണിംഗ്. ഞാൻ പല്ലശ്ശേരിയിൽ നിന്നും പറഞ്ഞു വരും, ബാലൻ ചേട്ടൻ.
6: എന്താ ബാലൻ ചേട്ടാ, ഒരു സങ്കടം? സങ്കടമുണ്ടോ?
10: ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നു.
6: അലട്ടിക്കൊണ്ടിരിക്കുകയാണ്.
10: ഒരുപാടായി, ഒരുപാട് സീരിയസ് ആയി.
6: അതെയോ? മാറട്ടെ കേട്ടോ, വേഗം പറയൂ, വേഗം പറയൂ.
10: എനിക്ക് രണ്ടും ഇഷ്ടമായിരുന്നു, ചിപ്സും പിന്നെ ചക്രവട്ട്, അതും ഇഷ്ടമായിരുന്നു. ഷുഗർ വന്നതിന് ശേഷം ചക്രവട്ട് ഉപ്പേരി ക്യാൻസൽ ചെയ്തു.
6: ഇപ്പൊ നമ്മള് ചിപ്സ് മാത്രമേ കഴിക്കുന്നുള്ളൂ.
10: ചിപ്സ് മാത്രമേ കഴിക്കുള്ളൂ. അത് ചിപ്സ് പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ചിപ്സ് ആണ്. SNR സിനിമ സ്റ്റാറുകളൊക്കെ വാങ്ങിച്ചു പോകും പാലക്കാട് വന്നു. SNR ബ്ലേഡ് പോലെ ഉണ്ടാവും ചിപ്സ്, വായിലിട്ട് അങ്ങനെ അലിഞ്ഞു പോകും.
6: അലിഞ്ഞു പോകുന്ന ചിപ്സ് അല്ലേ? ഞാൻ വാങ്ങിക്കും കേട്ടോ, ഞാൻ വാങ്ങിച്ചിട്ട് കഴിച്ചു നോക്കാം. അലിഞ്ഞു പോയിട്ടില്ല, കറകറ ശബ്ദം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പല്ലശ്ശേരിയിലോട്ട് വരും ബാലൻ ചേട്ടനെ കാണാൻ. അപ്പോ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മാറട്ടെ, ശരിയാവും. ഹലോ, കോള് ബ്രേക്ക് ആവുന്നുണ്ട്. എന്താണ്, ആർക്കാണ് ആശംസ പറയണ്ടേ? പറയൂ.
10: അതെ, റോസ്ലിൻ ഡോക്ടർ. അവര് ഒരാഴ്ച, അടുത്ത ചൊവ്വാഴ്ചക്കുള്ളിൽ ആളിനെ രക്ഷപ്പെടുത്താൻ പറഞ്ഞിട്ടില്ല. അവർക്ക് ചേർക്കട്ടെ ഒരു ആശംസ.
6: ഓക്കെ ബാലൻ ചേട്ടാ. അപ്പൊ എന്തായാലും ഗെറ്റ് വെൽ സൂൺ, നന്നായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ബാലൻ ചേട്ടനാണ് നമ്മളെ വിളിച്ച്. അപ്പൊ ബാലൻ ചേട്ടൻ ഒരു നല്ല ദിവസം ആവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത കോളറിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. അന്നയും റസൂലും എന്ന സിനിമ എനിക്ക് വലിയ ഇഷ്ടമുള്ള സിനിമയാണ്. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷഹബാസ് അമൻ പാടിയിട്ടുള്ള പാട്ടിലേക്കാണ് നമ്മൾ പോണേ. ഈ പാട്ട് ആക്ച്വലി ഒരു പഴയ പാട്ടാണ്. PA കാസിമും MS ബാബുക്കയും അതുപോലെ മെഹബൂബൊക്കെ ചേർന്ന് പണ്ടൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാടിയ പാട്ട്. പിന്നീട് നമ്മൾ ഫഹദ് ഫാസിലിന്റെയും സിനിമയിൽ നമ്മൾ കണ്ടു, അന്നയും റസൂലും എന്ന സിനിമയിൽ നമ്മൾ കേട്ടു. അപ്പൊ ആ പാട്ടിലേക്ക് നമ്മൾ പോവാണ്. സമയം നോക്കുകയാണെങ്കിൽ 8:41 ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ അഹല്യ വിഷസ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ അഭിരാമി.

0: രണ്ട് കണ്ണ്. 1974 ഇറങ്ങിയ ഒരു സിനിമയുണ്ട്, ചുഴി എന്നാണ് ആ സിനിമയുടെ പേര്. അപ്പൊ ആ സിനിമയിലെ ഗാനമാണ് പിന്നീട് ആ സിനിമയിൽ ബാബുക്കയും മഹ്മൂബും ഒക്കെ ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. പിന്നീട് നമ്മൾ അനയും റസൂലും എന്ന സിനിമയിൽ, രാജീവ് രവിയുടെ സിനിമയിൽ നമ്മൾ കേട്ടത് ഷഹബാസ മന്റെ ശബ്ദത്തിൽ. സമയം നോക്കുകയാണെങ്കിൽ 8 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. എന്റെ കൂടെ ഒരാൾ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
1: ഗുഡ് മോർണിംഗ്, ഉദയകുമാർ മേനമ്പാറ.
0: ഉദയകുമാർ ചേട്ടനാണ് അല്ലേ?
1: അതെ അതെ.
0: ആഹാ, ആദ്യമായിട്ടാണോ നമ്മള് സംസാരിക്കണേ?
1: അതെ അതെ.
0: ആഹാ, ചേട്ടൻ ആദ്യമായിട്ടാണോ വിളിക്കണേ?
1: ഹലോ,
0: മുന്നേ വിളിച്ചിട്ടുണ്ടോ? മുന്നേ വിളിച്ച്
1: സംസാരിച്ചിട്ടില്ല.
0: ആദ്യമായിട്ടാണ് ചേട്ടൻ. എന്താ ചെയ്യണേ? ജോലി ചെയ്യാണോ അതോ എന്താണ് പരിപാടി?
1: ബിസിനസ് ആണ്, കടയാണ്.
0: കടയുണ്ട് അല്ലേ? ഓക്കേ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: രണ്ട് മക്കള്
0: ഒരു ഭാര്യ. ഓക്കെ, പിന്നെ ആരാണ്?
1: പിന്നാരില്ല.
0: നമ്മള് സ്വസ്ഥം, സുഖം, സമാധാനം, അങ്ങനെയാണ് അല്ലേ? അപ്പൊ പറയൂ ചേട്ടാ, ഏതാണ് ചേട്ടന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, പിന്നെ ശർക്കര ഉപ്പേരി ആണോ അതോ കായ വറുത്തതാണോ ഏറ്റവും ഫേവറേറ്റ്? ഏതാ?
1: രണ്ടുമാണ്, കായ വറുത്തതാണ് ലേശം കൂടുതൽ.
0: കായ വറുത്തതിനോട് ലേശം ഇഷ്ടം കൂടുതലുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കാ ചേട്ടാ വിഷസ് കൊടുക്കണ്ടേ? പറയൂ.
1: നമ്മള് നമ്മുടെ ഗെറ്റ് ടുഗദർ ഓഗസ്റ്റ് 15 വെക്കാൻ പോവാണ്. കോഴിപ്പാട സ്കൂളില് 89-90 കാലത്ത് പഠിച്ച കുട്ടികളെല്ലാരും കൂടെ ഗെറ്റ് ടുഗദർ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ ബാച്ച് എല്ലാവർക്കും വിഷസ് പറയാണ്, എല്ലാരും വന്നെത്താൻ വേണ്ടിട്ട്.
0: അപ്പൊ നമ്മള് കൂടെ പഠിച്ച എല്ലാരും കൂടെ ഒന്ന് ഒത്തുകൂടാൻ പോവാണല്ലേ?
1: അതെ അതെ അതെ. 35 കൊല്ലത്തിന്റെ ശേഷം എല്ലാരും കൂടെ ഒത്തുകൂടാൻ പോവാണ്.
0: ആഹാ, അടിപൊളി. അതും ഓഗസ്റ്റ് 15 ഒരു സ്വാതന്ത്ര്യ ദിനത്തിനാണ് നമ്മള് ഒത്തുകൂടാനായിട്ട് പോണേ.
1: അതെ അതെ, അത് ആ സമയം നമ്മള് എല്ലാരും കൂടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഡേറ്റ് കിട്ടി. അപ്പൊ അതായത് എല്ലാരും അവിടെ സ്കൂളിൽ തന്നെയാണ് ആ ഫംഗ്ഷൻ വെച്ചിട്ടുള്ളത്.
0: എന്തായാലും പരിപാടി കളർഫുൾ ആവട്ടെ കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ ഉദയൻ ചേട്ടൻ പോകുന്നില്ലേ അവിടെ ഗെറ്റ് ടുഗദറിന് പോകുന്നില്ലേ? നമ്മള് നോക്കിയിരിക്കാണ്, ഓഗസ്റ്റ് 15 വരാൻ നോക്കിയിരിക്കാണ്. അപ്പൊ എന്തായാലും എല്ലാ ആശംസകളും, നല്ലൊരു ദിവസം കൂടെ വിഷയണം. ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ഉദയകുമാർ ചേട്ടനാണ്. ഉദയകുമാർ ചേട്ടന് ഫേവറേറ്റ് ആയിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ രണ്ട് കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരൊരു 89-85 ബാച്ചിന്റെ ഒരു ഗെറ്റ് ടുഗദറിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അടിപൊളിയായിട്ട് പരിപാടികളൊക്കെ നടക്കട്ടെ. അടുത്തൊരു കോളറിലേക്ക് കൂടെ നമുക്ക് പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്. മാധവേട്ടാണ്.
0: മാധവേട്ട, മാധവേട്ട ഒരു ശർക്കര ഉപ്പേരി ഫാനാണോ അതോ കായ വറുത്തതിന്റെ ഫാനാണോ?
2: രണ്ടും ഇഷ്ടമാണ്.
0: രണ്ടും ഇഷ്ടമാണ്, രണ്ടും വേണം.
2: ഓക്കെ, സത്യം പറഞ്ഞാതെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മാതിരിയുള്ളതാ.
0: ആ അതെ അതെ, ഞാൻ ഒരെണ്ണം മാത്രമേ മാധവേട്ടന് തരുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒന്നേ തരുള്ളൂ എന്ന് പറഞ്ഞാൽ ഏതാ ചോദിക്കാം? രണ്ടും വേണ്ടെന്ന് പറയോ?
2: അയ്യോ, രണ്ടും വേണം എന്നാണ് പറയുന്നത്.
0: രണ്ടും വേണം, ഒന്നായിട്ട് അങ്ങനെ പറ്റൂല. രണ്ടും വേണം എന്ന് പറയുന്നു അല്ലേ?
2: രണ്ടും വേണം.
0: ഓക്കെ, അപ്പൊ ചേട്ടാ ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ? പറയൂ.
2: അകലിയിലെ അണിയർ പ്രവർത്തകർക്ക് എല്ലാവർക്കും പ്രത്യേകം അവരാണ് കൊടുക്കും.
0: താങ്ക് യു സോ മച്ച്, ബൈ ബൈ. നമ്മളെ വിളിച്ചത് മാധവേട്ടനാണ്. അപ്പൊ മാധവേട്ടൻ ഈ പറഞ്ഞ പോലെ രണ്ടിലൊന്നും എന്നുള്ളൊരു പരിപാടി ഇല്ല എനിക്ക്. എനിക്ക് രണ്ടും വേണമെന്ന് പറഞ്ഞാൽ രണ്ടും വേണം എന്നാണ് പറഞ്ഞത്. ഒന്നും അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. കോള് ഡ്രോപ്പ് ആയിട്ടുണ്ട്. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പൊ നിങ്ങളൊരു ശർക്കര വെറൈറ്റി ഫാനാണോ അതോ കായ വറുത്തതാണോ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ്? ഇതിലൊന്ന് അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ മനസ്സ് സമ്മതിക്കോ? ഹലോ, ഇതാരാണ്?
3: ഹലോ, ഗുഡ് മോർണിംഗ് മോളെ.
0: ഗുഡ് മോർണിംഗ്. എന്തോ, ഇതാരാ സംസാരിക്കണേ?
3: ഞാൻ പ്രേമമ്മയാണ് സംസാരിക്കുന്നത്.
0: പ്രേമമ്മ, ഇന്ന് ഒരു എക്സ്ട്രാ എനർജി ഫീൽ ചെയ്യുന്നുണ്ടല്ലോ എനിക്ക്. ഒരു എക്സ്ട്രാ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഗുഡ് മോർണിംഗ് അബിക്കുട്ടി എന്ന് ഇങ്ങനെ കേൾക്കുമ്പോ തന്നെ നമുക്കൊരു സന്തോഷവും. നമുക്ക് അതെ അല്ലേ? ഓക്കെ, എനിക്കും അതിലേറെ സന്തോഷം. അത്ര ഒരു എനർജിയിൽ ഒരു ഗുഡ് മോർണിംഗ് കിട്ടിയപ്പോ കേട്ടോ.
3: സന്തോഷം,
0: സുഖമായിട്ടിരിക്കണോ അവിടെയോ? എല്ലാവർക്കും സുഖല്ലേ?
3: സുഖമായിരിക്കുന്നു മോളെ, കുഴപ്പമില്ല.

0: അതെ ഇപ്പൊ
1: ഓണസദ്യക്ക് മാത്രമാണ് ശർക്കര വെട്ടിച്ച്. ഇവിടെ ചില്ലുപ്പേരി എന്നും പറയും കേട്ടോ മറ്റേതിന്.
0: എന്തിനാണ്?
1: നാലാക്കി മുറിച്ചിട്ട് ചിപ്സ് ആയിട്ടല്ല ഇവിടെ ഉപയോഗിക്കുക പാലക്കാട്.
0: ഓക്കെ, ഈ പഴം നുറുക്ക് എന്ന് പറയുന്നത് അല്ലേ?
1: പഴം നുറുക്ക് എന്ന് പറയുന്നത് വേറെയാണ്. നമ്മള് പഴുത്ത പഴം പുഴുങ്ങി വെക്കുന്നതാണ് പഴം നുറുക്ക് എന്ന് ഇവിടെ പറയാ. ഇതിനെ ചില്ലുപ്പേരി ഇത്തിരി കട്ടിയായിരിക്കും നാലാക്കി മുറിച്ച്. ജയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ?
0: ആ അതെ.
1: അപ്പൊ അതുപോലെ നാലാക്കി മുറിച്ചിട്ട് ഇത്തിരി കട്ടിയില്ലേ, ചില്ലുപ്പേരി എന്നും പറയും ഇവിടെ. ചില്ലുപ്പേരി എന്നാ പറയാ?
0: അത് ചില്ലു പാത്രത്തിൽ ഇട്ട് വെക്കുന്നോണ്ടാണോ അങ്ങനെ ഒരു പേര്?
1: അല്ല, മോളെ അത് ചില്ല് ചില്ല് പോലെ ചെറിയ ചെറിയ പീസ് അല്ലേ, നാലായിട്ടുള്ള ചെറിയ സ്ക്വയർ റെക്ടാങ്കിൾ പോലെയുള്ള.
0: മനസ്സിലായി മനസ്സിലായി. നമ്മുടെ പഴം എടുത്തിട്ട് നാലായിട്ട് ചെറിയ
1: ഇത്തിരി കട്ടി ഉണ്ടാവും. നമ്മുടെ സാധാരണ ചിപ്സിനേക്കാളും ഇത്തിരി കട്ടി ഉണ്ടാവും ചിപ്സിനേക്കാളും.
0: മനസ്സിലായി മനസ്സിലായി. വട്ടത്തിലുള്ള ചിപ്സ് കുറച്ചുകൂടെ കനത്തില് അരിഞ്ഞിട്ട് അതിനെ
1: നാലായി മുറിച്ചത്, നാലായി.
0: അതാണ് ചില്ലുപ്പേരി.
1: അതെ, ചില്ലുപ്പേരി എന്നും പറയും.
0: ഓക്കെ,
1: അതും
0: അടിപൊളി അടിപൊളി. അപ്പൊ ചില്ലുപ്പേരി
1: വരട്ടിയും ചില്ലുപ്പേരിയും.
0: ചില്ലുപ്പേരിനെ നമ്മളങ്ങ് ഒഴിവാക്കി, എന്നിട്ട് ശർക്കര ഉപ്പേരിനെ നമ്മൾ അങ്ങോട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്.
1: അതെ അതെ. അതിലാകുമ്പോ നമ്മുടെ ഈ ചുക്കിന്റെയും നമ്മള് വീട്ടിലുണ്ടാക്കുമ്പോഴുള്ള ആ ടേസ്റ്റ് ഒന്നും വാങ്ങണയിൽ കിട്ടാറില്ല.
0: ശരിയാണ് ശരിയാണ്.
1: നമ്മളീ ഏലക്കാപ്പൊടിയും ചുക്കും പിന്നെ ഒക്കെ ചേർത്തിട്ടല്ലേ അത് ഉണ്ടാക്കണം.
0: അതെ അതെ.
1: അപ്പൊ അതിന്റെ ഒരു ഗുണം മണം ഒന്നും കിട്ടാറില്ല
0: കിട്ടാറില്ല. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ശർക്കര മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മള് കടകളിൽ നിന്ന് വാങ്ങി
1: സുഖം ഉണ്ടാവില്ല കഴിക്കാൻ.
0: അത് തന്നെ അത്ര രസമില്ല.
1: ഓണം കഴിഞ്ഞാലും നമ്മള് വീട്ടിലൊക്കെ ഉണ്ടാക്കി കുറന്നാളും കൂടെ ബാക്കി ഉണ്ടാവും.
0: അതെ,
1: ഒരാളും കൂടെ കഴിക്കാൻ പറ്റും.
0: ആഹാ, ഓക്കെ.
1: എല്ലാരും വിട്ടു. പക്ഷെ യന്ത്രക്കായൊക്കെ ഉണ്ടായ ഒരു നാല് കായ ഉണ്ടായാ മതി.
0: ആ നമുക്കത് അല്ലേ, നാല് കായ്ക്ക് വെച്ചിട്ട് നമുക്ക്. എന്നാലും എല്ലാരും കൂടെ കഴിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് എക്സ്ട്രാ ഓണത്തിന് മാത്രം കഴിക്കാനുണ്ടാവും.
1: അതെ അതെ അതെ. കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാൽ നല്ലത്, കുറച്ചും കൂടെ എടുത്ത് വെക്കാം. ഓണം കഴിഞ്ഞാലും കുറച്ചുകൂടെ കഴിക്കാനുണ്ട്.
0: അപ്പൊ ഇതിപ്പോ എത്ര കൂടുതൽ കഴിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്ന ഈ വിലക്കേറ്റാണ് അല്ലേ? വില ഇങ്ങനെ
1: അളവിലേ വാങ്ങുള്ളൂ.
0: അപ്പൊ എന്തായാലും അടിപൊളി. അപ്പൊ പ്രേമമ്മ പറയുന്നത് വിഷസ് ആർക്ക കൊടുക്കണ്ടേ?
1: എല്ലാവർക്കും. ഓണം ആഘോഷിക്കാൻ പോകുന്ന എല്ലാവർക്കും നല്ലൊരു ഓണം മുൻകൂട്ടി വിഷയാണ്.
0: ഓക്കെ പ്രേമമ്മ,
1: മോൾക്കും നല്ലൊരു വിഷസ്.
0: ഓക്കെ അടിപൊളി. അപ്പൊ ഈ എനർജി ഇന്ന് ദിവസം മുഴുവൻ ഫുൾ എനർജി ആയിക്കട്ടെ കേട്ടോ. ഓക്കെ,
1: ഫുൾ എനർജി ആയിരിക്കും.
0: ഓക്കെ, ബൈ ബൈ. നമ്മള് വിളിച്ചത് പ്രേമമ്മയാണ്. പ്രേമമ്മ ഫുൾ ഹാപ്പി ഹാപ്പിനെസ്സിലാണ്, ഫുൾ എനർജിയിലാണ് സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പുറത്തുനിന്ന് കിട്ടുന്ന ഒരു വൈബ് ഉണ്ട് കേട്ടോ. ഒരു ഗുഡ് മോർണിംഗ്, ഭയങ്കരമായിട്ടൊരു ഗുഡ് മോർണിംഗ് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഒരു വല്ലാത്തൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാറുണ്ട്. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആണ്. അടുത്ത കോളറിലേക്ക് പോവാം നമുക്ക്. ഹലോ, ഇതാരാണ്?
2: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
2: അയ്യക്കുട്ടി നല്ല അവിക്കുട്ടി
0: തെറ്റി എല്ലാം കയ്യിൽ പോയി.
2: എല്ലാം കയ്യിൽ പോയി. കുറെ നേരം കൊണ്ടേ വിളിച്ചോണ്ടിരിക്ക, കിട്ടുന്നില്ല.
0: അജിത് ചേച്ചി എന്താണ് വിശേഷം?
2: സുഖമായി പോകുന്നു, വേറെ കുഴപ്പമൊന്നും ഇല്ല.
0: ഈ ശർക്കര ഉപ്പേരി, കായവറവ് ഇതൊക്കെ തന്നെയാണോ കൊല്ലത്തും പറയുന്ന പേരുകള്?
2: ശർക്കര പുരട്ടി, കായ് ഉപ്പേരി എന്ന് തന്നെ പറയുന്നു. കായ് ഉപ്പേരി, പിന്നെ നമുക്ക് അവിടെ കളിയുടക്ക കിട്ടും, കളിയുടക്ക ഉണ്ടാക്കും, പിന്നെ ചേമ്പ് ഉപ്പേരി ഉണ്ടാക്കും. ഇതൊക്കെ ഒരു ഗൃഹാതുരത്വമാണ്. ഇവിടെ വന്നതിന് ശേഷം ഇതൊന്നും ചെയ്യാറില്ല, കിട്ടാറില്ല.
0: അതിലൊരു ചെറിയ വിഷമുണ്ട് അല്ലേ?
2: ഉണ്ട്. എന്നാ ഉണ്ടാക്കി പഠിക്കണം, ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ ആരും ഇല്ലാത്തോണ്ട് പിന്നെ എന്തോ ഉണ്ടാക്കി വെച്ചിരുന്നാലും ആര് കഴിക്കാനാ?
0: അതെ. അങ്ങനെ നമ്മൾ ആ ഒരു ഫീല് വന്നാ പിന്നെ നമ്മൾ ഒന്നും ഉണ്ടാക്കൂല.
2: അങ്ങനെ അത് ശരി. എന്ന് രാവിലെ എഴുത്തോല കേട്ടപ്പോ അങ്ങനെ വിചാരിച്ചു, എല്ലാം നമ്മൾ തന്നെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അന്നേരം ഒരു ആവേശമൊക്കെ വന്നു. പക്ഷേ
0: എഴുത്തോല കഴിഞ്ഞ് പാട്ടിലേക്ക് പോയപ്പോഴത്തേക്ക് ആവേശം
2: കിട്ടും, ആവേശം പാട്ടിന് പോയി.
0: ഓക്കെ, അപ്പോ അപ്പൊ പറ ഇതില് ഒന്ന് എടുക്കാൻ പറഞ്ഞാൽ ഏതായിരിക്കും ചേച്ചിയുടെ ഏറ്റവും ഫേവറേറ്റ് ഏതാ?
2: ശർക്കര പുരട്ടിയാണ് എനിക്ക് ഇഷ്ടം. എനിക്ക് ചുക്കും ഒക്കെ ചേർന്ന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്.
0: അത്
2: അത് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഒന്നും ഒഴിവാക്കാറില്ല. കാരണം എല്ലാം വർഷത്തിൽ ഒരിക്കലും വരുന്ന നമ്മുടെ ഒരു വിഭവസമൃദ്ധമായ സദ്യ. അത് ആ സദ്യന്റെ എല്ലാ ആഢ്യത്തോടെയും അത് ഉൾക്കൊള്ളണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അത് കുറച്ച് മതി, കുറേശ്ശെ മതി, എല്ലാം ഒരുപാട് വേണ്ട. നമുക്ക് ഒരു നാക്കിലേല് വെക്കുന്നതല്ലേ കുറേശ്ശെ.
0: അതെ അതെ.
2: അപ്പൊ അതിനൊരു അളവ് നമ്മൾ തന്നെ നിശ്ചയിച്ച പിന്നെ പ്രശ്നം തീർന്നല്ലോ.
0: അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, നിശ്ചയിക്കാം. നമുക്ക് ഈ അളവ് നിശ്ചയിക്കാൻ പറ്റണില്ല പ്രശ്നം.
2: അത് അത് അത് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് വാങ്ങിച്ച് കഴിക്കാലോ.
0: അതെ അതെ, ശരി.
2: നമ്മള് വേറെ എന്തിനെല്ലാം പൈസ അനാമത്ത് കളയുന്നുണ്ട്. പിന്നെ വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഈ ഒരു ഓണം എല്ലാരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോഴേക്ക് അതിന് നമ്മള് ചേർക്കേണ്ടതെല്ലാം ചേർത്ത് തന്നെ കഴിക്കുക എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
0: ഓക്കെ ഓക്കെ അജിത് ശേഷി, അങ്ങനെ ആവട്ടെ. പറയട്ടെ, അപ്പൊ നമ്മൾ ഒന്നും ഒഴിവാക്കുന്നില്ല, എല്ലാം കൂട്ടിയിട്ട് ചേർത്ത് പിടിച്ചിട്ട് ഒരു കിഡിലും
2: എല്ലാം ചേർത്ത് പിടിച്ച്
0: എല്ലാം. അപ്പൊ അജിത്ത്

0: ഇന്നത്തെ വിഷസ് ആർക്ക് കൊടുക്കണ്ടേ? പറയൂ.
1: ഇത് കേട്ടു ഇന്ന് ആർക്കൊക്കെ പിറന്നാളുണ്ടോ അവർക്കും, പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾക്കും എല്ലാവർക്കും.
0: താങ്ക് യു സോ മച്ച്. ബൈ ബൈ.
1: ബൈ.
0: അപ്പൊ നമ്മള് അജിത ചേച്ചിയാണ് വിളിച്ചത്. അപ്പൊ ചേച്ചി പറഞ്ഞത് അവിടെ ഈ പറഞ്ഞ പോലെ കായ ഉപ്പേരിയും ശർക്കര വരട്ടിയും മാത്രമല്ല ചേമ്പ് വറുക്കാറുണ്ട്, അതുപോലെ കളിയടക്ക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് അങ്ങോട്ട് കൊല്ലം തിരുവനന്തപുരം ഭാഗത്തൊക്കെയുള്ള സദ്യകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഒന്നും ഒഴിവാക്കണ്ട, അല്ലാതെ എത്ര കാര്യങ്ങൾക്ക് നമ്മൾ അനാവശ്യമായിട്ട് ചെലവാക്കുന്നു എന്നുള്ളൊരു ചോദ്യം കൂടെ ചേച്ചി ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ, ഇതാരാണ്?
2: ഹലോ.
0: ഹലോ, ഗുഡ് മോർണിംഗ്. എന്താ പേര്? ബ്യൂട്ടിഫുൾ നെയിം ആണല്ലോ. എന്താ ഇതിന്റെ അർത്ഥം? എന്താ ഈശ്വര,
2: ഇന്നലെ ഞാൻ വിളിച്ചു.
0: ആഹാ,
2: ഇപ്പൊ വിളിച്ചോ?
0: ആഹാ, ഓക്കെ. ഇന്നലെ വിളിച്ചു. അപ്പൊ ഇന്ന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒന്ന് വിളിച്ചു നോക്കാൻ, കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞ് ജസ്റ്റ് ട്രൈ ചെയ്തു കിട്ടി. ഇപ്പോഴാ കിട്ടിയത്. എന്തായാലും സന്തോഷം. ഞാൻ ഷഹദയോട് ആദ്യമായിട്ടാണ് സംസാരിക്കണേ. നമുക്ക് ചെറിയ ഷോർട്ട് നെയിംസ് എന്തെങ്കിലും ഉണ്ടോ വീട്ടിൽ വിളിക്കുന്ന പേരുണ്ടോ? ശോദാൻ തന്നെയാണ് എല്ലാരും വിളിക്കുക. എന്താ ഈ പേരിന്റെ സ്പെല്ലിംഗ്? എന്താ അല്ല എങ്ങനെയാ? അല്ല, നമ്മള് ലെറ്റേഴ്സ് എന്തൊക്കെയാ വരണെന്ന് ഞാൻ ചോദിച്ചത്. സ്പെല്ലിംഗ് എന്താ? എസ് എച്ച് അങ്ങനെയല്ലേ? എസ് യു എച്ച് എ ഡി എ. സുഹദ. ഓക്കെ, അടിപൊളി അടിപൊളി. ഇപ്പോഴാണ് എനിക്ക് കറക്റ്റ് ആയിട്ട് പേര് കിട്ടിയത് കേട്ടോ. അപ്പൊ സുഹദ എന്ത് ചെയ്യാ? വർക്ക് ചെയ്യാണോ? ഓക്കെ, കുറച്ച് ടീമായിട്ടിരുന്ന് വർക്ക് ചെയ്യുന്നതാണോ അതോ വീട്ടിൽ നമ്മൾ ചെയ്യണോ? ആഹാ, ഓക്കെ. വേറെ ആരൊക്കെ ഉണ്ട് വീട്ടില്? ഓക്കെ. അപ്പൊ സുഹദക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടം? ശർക്കര ഉപ്പേരിയുടെ ഫാനാണോ കായ വറുത്തതിന്റെ ഫാനാണോ? ഒന്നും എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ശർക്കര ഉപ്പേരി ഞാൻ എടുത്ത് ആദ്യമേ ഞാൻ എടുത്ത് കയ്യിൽ വെച്ചേക്ക. ഇനിയിപ്പോ എന്താ പറയാനുള്ളത് അല്ലേ?
2: അടുത്തടുത്ത് വീട്ടിൽ നിന്നൊക്കെ ഓണാവുമ്പോ എല്ലാവരും കൊണ്ടുവരുമ്പോ ഫസ്റ്റ് കഴിക്കണത് ശർക്കര ഉപ്പേരിയാണ്.
0: ശർക്കര ഉപ്പേരിയാണ്. ഓക്കെ, അതിനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട് നമുക്ക്. ഓക്കെ ഓക്കെ സുഗത, എന്തായാലും സന്തോഷം സംസാരിക്കാൻ പറ്റിയതിൽ. ഇന്ന് ആർക്കാണ് വിഷസ് കൊടുക്കണ്ടേ? പറയൂ.
2: ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ഇന്നലെ ഇന്നൊക്കെ ആയിട്ടാണ് വിളിക്കുന്നത്. എനിക്ക് എല്ലാവരും അഹല്യ എഫ്എമ്മിലെ എല്ലാവർക്കും വേണ്ടിയിട്ട്.
0: ഓക്കെ ഓക്കെ. സുഹദയ്ക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ. ഓണത്തിന്റെ തിരക്കുകൾ വന്നോ ഇപ്പൊ ടൈലറിംഗില്?
2: ഞാന് എനിക്ക് കൈ വേദന ആയതുകൊണ്ട് കുറച്ച് അധികം വാങ്ങിക്കണില്ല, ചെറുതായിട്ടൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ.
0: അതെല്ലേ, ആളുകളൊക്കെ വന്ന് ബഹളം ഉണ്ടാക്കാറുണ്ടോ? എവിടെ ഞാൻ കൊടുത്ത സാധനം എവിടെ എന്നൊക്കെ ചോദിച്ചിട്ട്. നമ്മള് ഈ പറഞ്ഞ പോലെ സമയത്ത് നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രശ്നമുള്ളൊരു സംഭവമാണല്ലോ സ്റ്റിച്ചിങ് എന്ന് പറയുന്നേ. അപ്പൊ ഞാൻ ചോദിക്കാണ്, ആൾക്കാരൊക്കെ വന്ന് ബഹളം ഉണ്ടാക്കിട്ടോ? കൈവേദനയൊക്കെ വേഗം മാറ്റിക്കോ. അതെ, നമുക്ക് ചെയ്യാൻ പറ്റണതേ നമ്മള് വാങ്ങിച്ചിട്ടുള്ളൂ. ഓക്കെ സുഹദ, നല്ലൊരു ദിവസം ഞാൻ വിഷയണം കേട്ടോ. ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് സുഹദയാണ്. സുഹദയ്ക്കും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ശർക്കര ഉപ്പേരിയാണെന്നാണ് പറഞ്ഞത്. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം. ഹലോ, ഇതാരാണ്? ഇന്ദിര ചേച്ചിയാണ്. ഇന്ദിര ചേച്ചി, കൊറേ നാളായല്ലോ സംസാരിച്ചിട്ട്, സുഖാണോ? ആഹാ, എന്നിട്ട് റെഡിയാക്കിയോ? അമ്പോ, ഹാ ഹാ, അടിപൊളി അടിപൊളി. റേഡിയോ ഒക്കെ പുതിയതൊക്കെ വാങ്ങിയിട്ട് ആള് സൂപ്പർ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ എന്താണ് ഇന്ന് രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിക്കാൻ പോണേ ഉള്ളൂ. ഇന്ദിര ചേച്ചിക്ക് ഏതാണ് ഏറ്റവും ഫേവറേറ്റ്? ഇപ്പൊ ഞാൻ കായ വറുത്തത് വേണോ ശർക്കര ഉപ്പേരി വേണോ എന്ന് ചോദിച്ചാൽ എന്താ വേണ്ടെന്ന് പറയാ? ശർക്കര വരട്ടി മതി. ഓക്കെ, ശർക്കര വരട്ടി ഫാനാണ്. ഓക്കെ, അടിപൊളി. അപ്പൊ ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ? പറയൂ. ഓക്കെ, ഷാരി എന്നാണോ പേര്? ഓക്കെ, ഷാജി. ഓക്കെ, ഷാജഹാന്, നമുക്ക് ഒരു എന്താ പറയാ നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയാവട്ടെ, ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയം. ഓക്കെ ഓക്കെ, ബൈ ബൈ. അപ്പൊ ഇന്ദിര ചേച്ചിയാണ് വിളിച്ചത്. ഇന്ദിര ചേച്ചി പുതിയ റേഡിയോയിലൂടെ നമ്മളെ കേൾക്കണ ഒരു സന്തോഷമുണ്ട് ഇന്ദിര ചേച്ചിയുടെ ശബ്ദത്തില്. നമുക്ക് സമയക്കുറവുണ്ട്, അടുത്തൊരു കോളറിലേക്ക് കൂടെ പോയിട്ട് നമുക്ക് വേഗം പാട്ടിലേക്ക് പോവാം. ഹലോ, ഇതാരാണ്?
3: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
0: ആ, ഇതാരാ സംസാരിക്കണേ?
3: ഞാൻ കഞ്ചിക്കോട്ടുള്ള നാണൂസ് ഹോട്ടൽ കൃഷ്ണൻകുട്ടിയേട്ടാണ്.
0: കൃഷ്ണൻകുട്ടിയേട്ടാ, എന്താണ് വിശേഷം?
3: എന്ത് മോള് വിശേഷം? അങ്ങനെ പോണു,
0: സുഖമായിട്ടിരിക്കണു അല്ലേ? ഓക്കെ, അപ്പൊ പറയൂ, ശർക്കര വരട്ടിയുടെ ഫാൻ ആണോ അതോ ചിപ്സിന്റെ ഫാൻ ആണോ ചേട്ടൻ?
3: ശർക്കര വെട്ടി, ശർക്കര വെട്ടാണ് ഏറ്റവും നല്ലത്. ടേസ്റ്റ്
0: ഓക്കെ,
3: നമുക്ക് എപ്പോഴും കിട്ടുന്നതാണല്ലോ.
0: ആ എപ്പോഴും കിട്ടുമോ?
3: പിന്നെ എവിടെ പോയാലും കിട്ടുമല്ലോ, അതാ കടയിൽ പോയാൽ എപ്പോ വാങ്ങിച്ചു
0: വരാം. പക്ഷെ എന്നാലും നമ്മൾ ഓണസദ്യയിൽ വെച്ച് കഴിക്കുമ്പോഴത്തേക്ക് അതിന് വേറൊരു ടേസ്റ്റ് ഇല്ലേ?
3: പിന്നെ അതുണ്ടാവുമല്ലോ. ശർക്കര വെട്ടി പറഞ്ഞാൽ അത് ഉണ്ടാക്കുമാരി ഉണ്ടാക്കണം.
0: അതെ ശരിയാണ്. ഈ ചുക്കും
3: പൊടി, ചുക്കുപൊടി, ഏലക്കാപ്പൊടി ഇതെല്ലാം ചേർത്തൊന്ന് കുടച്ചിട്ട് അത് ഇട്ട് അതിലെല്ലാം ആയി പറഞ്ഞാൽ അതിന്റെ ഒരു ടേസ്റ്റ് വേറെയാണ്.
0: ശരിയാണ് ശരിയാണ്. അത് അതേ ടേസ്റ്റിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും വേണ്ട സദ്യക്ക്,
3: അല്ലേ? ഓണസദ്യ കടയിൽ ഓണസദ്യ ഉണ്ടാവും.
0: ആഹാ,
3: ഓണസദ്യക്ക് ഇതെല്ലാം ഉണ്ടാക്കും.
0: എല്ലാം ഉണ്ടാക്കും. എല്ലാവർക്കും സ്വാഗതം അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടാ സന്തോഷം വിളിച്ചതിൽ. സമയം കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഞാൻ വേഗം വിഷസിലേക്ക് പോയിക്കോളൂ.
3: ശരി ശരി.
0: ആർക്കായിരുന്നു ഇന്ന് വിഷസ് പറയണ്ടേ? ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും കൃഷ്ണൻകുട്ടി ചേട്ടനാണ് നമ്മളെ വിളിച്ചത്. അവിടെ ഓണസദ്യക്ക് ഓണസദ്യക്ക് എല്ലാ വിഭവങ്ങളും കാര്യങ്ങളും ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ ശർക്കര ഉപ്പേരി ഫാനാണ്. അത് ഉണ്ടാക്കേണ്ടത് പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അടിപൊളിയാണ് എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞു. സമയം നോക്കുകയാണെങ്കിൽ 9 മണി കഴിഞ്ഞ 1 മിനിറ്റ് ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് കോളറിലേക്ക് കൂടെ നമ്മൾ പോവാണ്. ഹലോ, ഗുഡ് മോർണിംഗ്.
4: വെരി ഗുഡ് മോർണിംഗ്.
0: ഇതാരെ സംസാരിക്കണേ?
4: ആലത്തൂരിന്ന്
0: ആരപ്പാ ഇത്? അഭിരാമിയാണ് സംസാരിക്കണേ. ആലത്തൂരിൽ നിന്ന് ആരാ സംസാരിക്കണേ? പറയൂ. അത് അത്രേയുള്ളൂ ബഷീർക്ക, അത്രേയുള്ളൂ. ഞാൻ പറയിപ്പിച്ചിട്ടേ പോകുള്ളൂ. ബഷീർക്ക പറയൂ, ബഷീർക്ക് ശർക്കര ഉപ്പേരിയാണോ ഫേവറേറ്റ് അതോ കായ വറുത്തതാണോ ഫേവറേറ്റ്?
4: കായ വറുത്തതാണ് കൂടുതൽ. ശർക്കരയും കുഴപ്പമൊന്നുമില്ല.
0: ആ
4: കൂടുതൽ
0: കായ വറുത്തതിനോടാണ് ഇഷ്ടം. ഓക്കെ, അടിപൊളി.
4: അതും ആലത്തൂർ SNR ചിപ്സ്.
0: എന്തോ
4: ആലത്തൂർ SNR ചിപ്സ് കഴിച്ചിട്ടുണ്ടോ?
0: ഇല്ല, കഴിച്ചിട്ടില്ല.
4: അഭിരാമി ഓണത്തിന് നാട്ടിൽ പോകുന്നുണ്ടോ?
0: ഓണത്തിന് നാട്ടിൽ പോവും.
4: പോകുന്നുണ്ടെങ്കിൽ ഇതേ പോരും.
0: ആലത്തൂർ വഴി വരാം അല്ലേ? ഓക്കെ ഓക്കെ, എന്തായാലും നമുക്ക് അതിനുള്ള ഒരു ഇതുണ്ടാക്കാം കേട്ടോ. ഞാൻ ആലത്തൂർ ഇറങ്ങിയിട്ട് SNR ചിപ്സ് വാങ്ങിച്ചിട്ടാ പോണേ. ഓക്കെ,
4: അതാണ്. നമ്മുടെ ആനന്ദം തില്ലാനൂരിന്റെ പൊന്നു മോള് നിവേദ്യ മോളിന് 14th പിറന്നാൾ ആശംസകൾ കൊടുക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ സൗഹൃദപണി ചങ്കുകൾക്ക് 1000 നല്ലൊരു സുപ്രഭാതവും, അതോടൊപ്പം നമ്മുടെ സ്റ്റുഡിയിലുള്ള എല്ലാവർക്കും സ്നേഹം.
0: ഓക്കെ ബഷീർക്ക, അപ്പൊ നിറയെ സ്നേഹമുള്ള ഒരു ദിവസം ആവട്ടെ കേട്ടോ. ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ബഷീർക്കാണ് ആലത്തൂരിൽ നിന്ന്. അപ്പൊ ഇനി നമ്മൾ കോൾസിലേക്ക് പോകുന്നില്ല. സമയം നോക്കുമ്പോൾ 9 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആണ്. അപ്പോ ബഷീർക്ക് പറഞ്ഞ വിഷസ് ഇന്ന് 14th ബർത്ത്ഡേ ആഘോഷിക്കുന്ന നിവേദയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ് പറഞ്ഞിട്ടുണ്ട്. സൗഹൃദവാണിയിലുള്ള എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു സുപ്രഭാതം കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ബഷീർക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് നമുക്ക് വിഷയം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ വിഷസ്, കൂടെ ഞാൻ അഭിരാമി.

0: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
1: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായു മലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
3: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇന്നും നാളെയൊക്കെ കനത്ത മഴ പറയുന്നുണ്ട് കേട്ടോ കാലാവസ്ഥ വകുപ്പ്. അതായത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. സമയം നോക്കുകയാണെങ്കിൽ 9:09 സ്റ്റുഡിയോ ക്ലോക്കിൽ. കൂടെ ഞാൻ അഭിരാമിയാണുള്ളത്. മെസ്സേജസ് അയക്കാനുള്ളവർ വേഗം മെസ്സേജ് അയച്ചോളൂ. 8 2 8 1 5 0 9 0 എന്ന നമ്മുടെ നമ്പറിലേക്ക്. ആദ്യത്തെ മെസ്സേജ് തിലകൻ ചേട്ടന്റെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. ചേട്ടനും ഒരു കിടിലൻ ഗുഡ് മോർണിംഗ്. അടുത്ത മെസ്സേജ് അഷ്റഫ് ഏട്ടന്റെ മെസ്സേജ് ആണ്. നമ്മളിലെ ചിന്തകളുടെയും മനോഭാവങ്ങളുടെയും പ്രതിരൂപമാണ് നമ്മിൽ നിന്നും വരുന്ന വാക്കുകൾ. ഒരാളെ തളർത്താനും വളർത്താനുമുള്ള ശേഷി വാക്കുകൾക്കുണ്ട്. തിരുത്തലുകളും ഉപദേശങ്ങളും മറ്റൊരാളിലും പരിക്കേൽക്കാൻ കാരണമാകരുത്. ആദരം നൽകി ആദരം നേടാൻ കഴിയുമ്പോഴാണ് ബന്ധങ്ങളുടെ ഇഴകൾക്ക് അടുപ്പമുണ്ടാവുന്നത്. പൊറുക്കാൻ കഴിയും പോലെ പലർക്കും എല്ലാം മറക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നന്മകൾ നിറഞ്ഞ ശുഭദിനം നേരുന്നു. അഷ്റഫ് വെസ്റ്റ് കൈപ്പുറം. ഇതിൽ പറയുന്ന ഒരു കാര്യം ഈ പറഞ്ഞ പോലെ ആദരം നൽകി ആദരം നേടാൻ കഴിയുമ്പോഴാണ് ബന്ധങ്ങൾക്ക് അടുപ്പമുണ്ടാകുന്നത്. വളരെ വളരെ കാര്യമായിട്ടുള്ളൊരു കാര്യമല്ലേ. ഇപ്പം നമ്മൾ എന്തൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ ആയിട്ടുള്ളൊരു സംഭവം വേണം. നമ്മളെപ്പോഴും അങ്ങോട്ട് മാത്രമാണെന്നുണ്ടെങ്കിൽ അതത്ര നല്ലൊരു റിലേഷൻഷിപ്പ് അല്ല എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന കാര്യം എല്ലാ കാര്യത്തിലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അഷ്റഫ് ഏട്ടനൊരു ഗുഡ് മോർണിംഗ് കൊടുക്കാം. അടുത്തൊരു മെസ്സേജ് ഹാപ്പി വ്യാഴാഴ്ച എന്ന് പറഞ്ഞിട്ട് രാജപ്പൻ ചേട്ടനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടനും ഒരു ഹാപ്പി തേഴ്സ്ഡേ വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ് സുലൈ ചേട്ടൻ്റെ മെസ്സേജാണ്. ഒരു കൈത്താങ് ഒരു ജീവിതത്തിന് പ്രതീക്ഷയാകാം. നമ്മുടെ ചെറിയൊരു സഹായം പോലും മറ്റൊരാളുടെ വലിയൊരു സ്വപ്നത്തിന് തുടക്കമാകാം. കഴിയുന്ന സഹായം ചെയ്യാം, കഴിയാത്തവർക്ക് കൈത്താങ്ങാകാം. നന്മ ചെയ്യാൻ വലിയ സമ്പത്ത് വേണ്ട, നല്ലൊരു മനസ്സ് മാത്രം മതി എന്ന് പറഞ്ഞിട്ടാണ് സുലൈ ചേട്ടൻ മെസ്സേജ് അയച്ചേക്കണേ. അത് ശരിയാണല്ലേ. സുലൈ ചേട്ടനും നല്ലൊരു ഗുഡ് മോർണിംഗ് വിഷസ് അറിയിക്കുകയാണ്. അടുത്ത മെസ്സേജ് സമീറ ചേച്ചിയുടെ മെസ്സേജാണ്. കാലവും ജീവിതവും ആർക്കും ഒന്നിനും ഗ്യാരണ്ടി നൽകുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഒപ്പമുള്ളപ്പോൾ തന്നെ അവരെ സ്നേഹിക്കാനും കേൾക്കാനും ഒരല്പസമയം കണ്ടെത്തുക. നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓർത്ത് കരയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് കൂടെയുള്ളപ്പോൾ ചേർത്ത് പിടിക്കുന്നത്. ഇന്ന് വിശേഷങ്ങളിൽ ആഘോഷിക്കുന്ന എല്ലാവർക്കും 1000 ആശംസകൾ. സമീറ കരുവാരക്കുണ്ട്. ഓക്കെ, സമീറ ചേച്ചിക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന വിഷയമാണ്. അടുത്ത മെസ്സേജ് പി വി മുഹമ്മദ് അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ സ്വന്തം കണ്ണൂരിൽ നിന്ന് ആനന്ദത്തോട് വിളിക്കുന്ന ആനന്ദൻ തിലാനൂരിന്റെ മകൾ നിവേദ കുട്ടിക്ക് 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു. ഒപ്പം മറ്റ് ജന്മദിനം, വിവാഹവാർഷികം, മറ്റ് വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. സൗഹൃദവാണിയിലെ എല്ലാ കൂട്ടുകാർക്കും, സ്വപ്നക്കൂട് കൂട്ടുകാർക്കും, മറ്റു കൂട്ടുകാർക്കും ശുഭദിന ആശംസകൾ നേർന്നുകൊണ്ട് പി വി മുഹമ്മദ് വടക്കേ വാവനൂർ. ഓക്കെ, മുഹമ്മദ്ക്കും നല്ലൊരു സൂപ്പർ ഡേ ആവട്ടെ. അടുത്ത മെസ്സേജ് ചന്ദ്രേട്ടൻ അയച്ചിട്ടുള്ള മെസ്സേജാണ്. നമസ്കാരം അഭിരാമി. കോയമ്പത്തൂർ ഓണം സദ്യയിൽ ചക്കരവരട്ടിയും വേണം, ബനാന ചിപ്സും വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഓണസദ്യ പൂർണ്ണമാകും. ഇന്നത്തെ വിഷസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് കോയമ്പത്തൂരിൽ നിന്ന് ചന്ദ്രേട്ടന്റെ മെസ്സേജ്. അടുത്ത മെസ്സേജ് ഷൈജു ഫ്രം കണ്ണൂർ അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഒരു നിമിഷത്തെ തെറ്റിദ്ധാരണയ്ക്ക് പോലും ഒരുമിച്ച് പങ്കിട്ട 100 സ്നേഹ നിമിഷങ്ങളെ മറക്കാൻ കഴിയുന്നത്ര വിഷമുണ്ട്. ബന്ധങ്ങളെ തകർക്കുന്നത് പലപ്പോഴും വലിയ പ്രശ്നങ്ങളല്ല, ചെറിയ തെറ്റിദ്ധാരണകളാണ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു മെസ്സേജ് അയച്ചേക്കുന്നത്. ഓഫ് കോഴ്സ് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് ഷൈജു പറഞ്ഞത്. അടുത്തൊരു ഒരു മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഡാർലിംഗ് ഗുഡ് മോർണിംഗ്, എനിക്ക് ഇഷ്ടം ശർക്കര ഉപ്പേരിയാണ്, ഞാനിത് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കാറുണ്ട്. ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും നല്ല പോലെ ഓണം ആഘോഷിക്കാൻ കഴിയട്ടെ. ഞങ്ങളും ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കുടുംബശ്രീയിലും വേറൊരു ഗ്രൂപ്പിലും അംഗമാണ്. ഓരോരുത്തരും ഓരോ വിഭവം ഉണ്ടാക്കാനാണ് പ്ലാൻ. അങ്ങനെ സദ്യയും കലാപരിപാടികളും ഡ്രസ് കോഡും എല്ലാമായി ഞങ്ങൾ ഓണം കളർഫുൾ ആക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഷക്കീല ചേച്ചിയുടെ മെസ്സേജ്. പിന്നല്ലേ നമ്മൾ ഓണം കളറാക്കണം. എല്ലാ പ്രാവശ്യത്തെയും പോലെ ഈ പറഞ്ഞ പോലെ എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ ഓണം വരുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും ആ ഒരു ആഘോഷത്തിന്റെ മൂഡിലേക്ക് ആവും. ഷക്കീല ചേച്ചിക്കും ഷക്കീല ചേച്ചിയുടെ ടീമിനും ഗ്രൂപ്പിനും ഒക്കെ അടിപൊളിയൊരു ദിവസം ആവട്ടെ എന്ന് വിഷയമാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഷീബ ചേച്ചിയുടെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അഭിരാമി, ഞാൻ ഷീബ കുമരകം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആനന്ദൻ തിലാനൂരിന്റെ മകൾ നിവേദ മോൾക്ക് 1000 ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. ഇന്ന് വിശേഷപ്പെട്ട ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പാലക്കാട് നിന്ന് വിളിക്കുന്ന മാധവേട്ടനും പറന്നു വരുന്ന ബാലേട്ടന്, കൃഷ്ണേട്ടന്, സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാവർക്കും, കേട്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം എന്ന് പറഞ്ഞിട്ടാണ് ഷീബ ചേച്ചി കുമരകത്ത് നിന്ന് മെസ്സേജ് അയച്ചേക്കണേ. താങ്ക് യു സോ മച്ച് ഷീബ ചേച്ചി. നല്ലൊരു ദിവസം ചേച്ചിക്കും വിഷയണു. ഹായ് അഭിരാമി, ഇടയ്ക്കിടെ ഓടിയെത്തുന്ന ചെറുമഴയുടെ നേർത്ത തുള്ളികൾ നമ്മുടെ മനസ്സിനെ കുളിരണിയിക്കുന്ന ഈ മനോഹര വേളയിൽ ഏവർക്കും ത്രിമൂർത്തീസിന്റെ പ്രഭാത വന്ദനം. പ്രിയമിത്രമായ കണ്ണൂർ തിലാനൂർ ആനന്ദന്റെ പ്രിയപുത്രി നിവേദ മോളുടെ ജന്മദിനമാണിന്ന്. ശലഭച്ചിറകുകൾ വിടർത്തി ജീവിതവീഥിയിലെ പ്രത്യാശയുടെ പ്രകാശം പരത്തുന്ന ലോകത്തേക്ക് പറന്നുയരുന്ന ഓരോ സുന്ദര നിമിഷങ്ങളും ലക്ഷ്യബോധത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നേറാൻ നിവേദ മോൾക്ക് കഴിയട്ടെ. എല്ലാ നന്മകളും നിറഞ്ഞ 1000 ജന്മദിന ആശംസകൾ ഏറെ സ്നേഹത്തോടെ നൽകുന്നു എന്ന് പറഞ്ഞിട്ട് നിവേദയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിച്ചിട്ടുണ്ട് ത്രിമൂർത്തീസ്. ഇന്നേ ദിവസം മറ്റ് വിശേഷങ്ങൾ വിളിച്ചറിയിച്ചിട്ടുള്ള എല്ലാവർക്കും പ്രത്യേക ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും, എല്ലാ റേഡിയോ കൂട്ടുകാർക്കും, സൗഹൃദവാണി കൂട്ടുകാർക്കും, അഭിരാമിക്കും ശുഭദിന ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് ചേട്ടന്റെ മെസ്സേജ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നല്ലൊരു ദിവസം ഞാനും വിഷയണു. അടുത്ത മെസ്സേജ് കുഞ്ഞിപ്പിക്ക് അയച്ചിട്ടുള്ള മെസ്സേജാണ്. നമസ്കാരം അബി, ഇന്നത്തെ ടോപ്പിക്ക് കൊള്ളാം. ശർക്കര വരട്ടി തന്നെ പോന്നോട്ടെ, മധുരം നല്ലതാണല്ലോ. ഇന്ന് കനത്ത മഴയാണ്. ഇന്നലെ പെയ്യേണ്ട മഴ ഇന്ന് തിമിർത്ത് പെയ്യുന്നു. കൂട്ടുകൂടുന്ന എല്ലാവർക്കും ഒപ്പം അഭിമോൾക്കും നല്ലൊരു വ്യാഴാഴ്ച ആശംസിക്കുന്നത് പറഞ്ഞിട്ടാണ് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ മെസ്സേജ് അയച്ചേക്കണേ. ഓക്കെ, താങ്ക് യു സോ മച്ച് കുഞ്ഞിപ്പിക്ക. നല്ലൊരു ദിവസം കൂടെ ഞാൻ വിഷയമാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് മഹേഷ് ഏട്ടനാണ്. ഹായ് അഭിരാമി, നമസ്കാരം. കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും ശുഭദിനം നേരുന്നു. റിയാദിൽ നിന്ന് മഹേഷ് പെരുവള്ളൂർ. ഓക്കെ, മഹേഷ് ഏട്ടനും ഒരു കിടിലൻ ദിവസമാവട്ടെ എന്ന് വിഷയമാണ്. അടുത്ത മെസ്സേജ് ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ശർക്കര വരട്ടിയാണ് വളരെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് നിഷാന്താണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് എറണാകുളത്ത് നിന്ന്. നിഷാന്തിനും ഒരു സൂപ്പർ ഡേ വിഷയണു. ഗുഡ് മോർണിംഗ് അഭിരാമി, എന്തൊക്കെയുണ്ട് വിശേഷം? ഓണത്തിന് ശർക്കര ഉപ്പേരി വറുത്തുപ്പേരി നല്ല ഇഷ്ടമാണ്. ഇന്നത്തെ വിഷയ സഹല്യ FM കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് ഓണം ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അഹല്യ FM-ലെ അണിയറ പ്രവർത്തകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. രാജേശ്വരി ഫ്രം പാലക്കാട്. ഓക്കെ, രാജേശ്വരി ചേച്ചിക്കും നല്ലൊരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയണു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് കേശവദാസ് ഫ്രം കോയമ്പത്തൂർ. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് മെസ്സേജ്. ഹായ് RJ അഭിരാമി. അഭിരാമി എന്ന പേരിന്റെ അർത്ഥം പാർവതി ദേവി എന്നാണ്. എപ്പോഴും സന്തോഷമുള്ളവൾ, മനോഹരമായ സ്വഭാവമുള്ളവർ, അനേകർ സ്നേഹിക്കുന്നവൾ എന്നും ഈ പേരിന് അർത്ഥമുണ്ട്. ആഹാ, അങ്ങനെയൊക്കെ അർത്ഥമുണ്ടോ? എന്തായാലും ഇതിൽ ഈ പറഞ്ഞ പോലെ എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഹാപ്പിയായിട്ടിരിക്കണമല്ലോ. അങ്ങനെ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഈ പേരിന് ഇത്രക്ക് അർത്ഥമുണ്ടെന്ന് കണ്ടുപിടിച്ച് തന്നതിൽ ഒരുപാട് സ്നേഹം. ഹായ് അഭിരാമി, സേ ഹായ് ടു ഓൾ സ്റ്റാഫ്സ് ഓഫ് സ്റ്റുഡിയോ. ജഡ്ജ് നത്തിങ്, യു വിൽ ബി ഹാപ്പി. ഫോർ ഗിവ് എവറിത്തിങ്, യു വിൽ ബി ഹാപ്പിയർ. ലവ് എവറിത്തിങ്, യു വിൽ ബി ദ ഹാപ്പിയസ്റ്റ്. ലവ്ലി മോർണിംഗ് ടു ഓൾ ഡിയർ ലിസ്ണേഴ്സ്. കായ വറുത്തതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ജീവിതം ഉപ്പും മധുരവും ചേർന്നത് കണ്ണീരിന് അനേകം കാരണങ്ങൾ കാണും, പക്ഷേ കണ്ണീരിന്റെ നിറവും രുചിയും ഒന്നാണ്. ഇന്നത്തെ വിഷസ് അറിയിക്കേണ്ടത് കോയമ്പത്തൂർ AI ചിപ്സ് ഉടമ വിഘ്നേഷ്, അമ്മു വിഘ്നേഷ്, മിനി ഹരി, ഹരി മീനാക്ഷിപുരം എന്നിവർക്കാണെന്ന് പറഞ്ഞിട്ടാണ് കേശവദാസ് ഫ്രം കൊല്ലങ്കോട് മെസ്സേജ് അയച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ കേശവദാസ് ചേട്ടനും നല്ലൊരു ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ എന്ന് വിഷയണു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് ഇന്ദിര ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് അഭികുട്ട, ഇന്നത്തെ ടോപ്പിക്ക് സൂപ്പർ. രാവിലെ തന്നെ ലിസണേഴ്സ് ഒന്ന് കൊതിക്കട്ടെ. ഞാൻ ചിപ്സ് അഥവാ കായനുറക്ക് ഫാനാണ് മോളു. പിന്നെ ഓണത്തിന് മാത്രമല്ല ഇലയിൽ വെക്കാറുള്ളൂ, അതുകൊണ്ട് ഒന്നോ രണ്ടെണ്ണം കഴിക്കും. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്നവർക്കും എല്ലാവർക്കും, അഹല്യ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഒരു അടിപൊളി ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ പാട്ടുകളും സൂപ്പർ. ഒരുപാട് സ്നേഹത്തോടെ ഇന്ദിര ചേച്ചി അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഓക്കെ, ഇന്ദിര ചേച്ചിക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയണു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് ഷീബ ദിനേഷ് ആണ് ഫ്രം ആലാമരം. ഹായ് അഭികുട്ടി, ഗുഡ് മോർണിംഗ്. നല്ല ടോപ്പിക്ക്. ടോപ്പിക്ക് കേട്ടപ്പോൾ ഓണം വന്നതുപോലെ എനിക്ക് തോന്നി. എനിക്ക് ശർക്കര വരട്ടിയാണ് കൂടുതൽ ഇഷ്ടം. ഇവിടെ എല്ലാവർക്കും അധികം ശർക്കര വരട്ടി ഇഷ്ടമല്ല. ഞാൻ അരക്കിലോ വേണേൽ ഒറ്റ ദിവസം കൊണ്ട് തീർക്കുമോ? അയ്യോ, അങ്ങനെയൊന്നും ചെയ്യരുത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എന്ത് സാധനമാണെങ്കിലും കുറച്ച് അതിൻ്റെ ഒരു മിനിമം അതിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ആരോഗ്യത്തിനാണെങ്കിലും നമ്മുടെ ഒരു മൊത്തത്തിൽ ഇനി അടുത്തത് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിലാണെങ്കിലും നമ്മുടെ മൊത്തത്തിലുള്ള ഒരു രീതിക്കൊക്കെ ആണെങ്കിലും വളരെ കുറച്ച് മാത്രം കഴിക്കുക കേട്ടോ. അരക്കിലോ ഒന്നും കഴിക്കില്ലേ. പിന്നെ അഭി, ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വീട്ടിലുണ്ടാക്കാറാണ് പതിവ്. ഓക്കെ, എൻ്റെ ദിനേട്ടന് സൂപ്പറായി ഉണ്ടാക്കാൻ അറിയാം. പിന്നെ അഭി ആദ്യം പറഞ്ഞില്ലേ, രണ്ട് കൈ കൊണ്ടും ഒരുപോലെ ചെയ്യാൻ പറ്റുന്നത്. കല്ല് കളിക്കാനാണ് ഞാൻ സൂപ്പറായി. ഇടത് കൈ കൊണ്ടും കളിക്കും, കൂട്ടം കൂടി കല്ല് കളിക്കുന്നത് ഈ നിമിഷം ഞാൻ ഓർത്തുപോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആനന്ദൻ ചേട്ടൻ്റെ മോൾക്ക് സ്നേഹം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും അഭികുട്ടിക്കും അടിപൊളി കിടുക്കാശ് ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഷീബ ചേച്ചിയുടെ മെസ്സേജ്. ഓക്കെ, ഷീബ ചേച്ചിക്കും ഒരു കിട്ടില്ലിൻ ദിവസം ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. അടുത്ത മെസ്സേജ് അയച്ചേക്കുന്നത് ഉഷ ചേച്ചി കൊട്ടേക്കാട് നിന്നാണ്. ഗുഡ് മോർണിംഗ് അഭികുട്ടി, ഞാൻ കുറേ നേരം ട്രൈ ചെയ്തു, എനിക്ക് കോള് കിട്ടിയില്ല. മകം പിറന്ന മങ്കയ്ക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. എനിക്കിഷ്ടം ശർക്കര വരട്ടിയാണ്, എല്ലാവർക്കും ഗുഡ് ഡേ നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഉഷ ചേച്ചിയുടെ മെസ്സേജ്. ഉഷ ചേച്ചി താങ്ക് യു സോ മച്ച്, നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയണു. അടുത്ത മെസ്സേജ് അയച്ചേക്കുന്നത് ശാന്തി സുമേഷ് ആണ് ഫ്രം എലപ്പുള്ളി. ഗുഡ് മോർണിംഗ് അഭിരാമി, ഓണം വന്നെത്തിയല്ലോ. ഞാൻ മുൻഗണന കൊടുക്കുന്നത് ശർക്കര വരട്ടിക്കായിരിക്കും. കാരണം കായ വറുത്തത് നമുക്ക് ഇടയ്ക്കൊക്കെ കഴിക്കാൻ പറ്റും, പക്ഷേ ശർക്കര വരട്ടി ഓണക്കാലത്ത് കൂടുതൽ ഫ്രഷായി കഴിക്കാൻ പറ്റുന്ന സംഗതിയാണ്. ജിയക്കുട്ടിക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. എല്ലാ കൂട്ടുകാർക്കും എഫ് എം ടീമിനും ശുഭദിന ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് കവിത, സോറി, ശാന്തി ചേച്ചിയുടെ മെസ്സേജ്. ഓക്കെ, ശാന്തി ചേച്ചിക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയമാണ്. അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരിച്ചെത്താം. സമയം നോക്കുകയാണെങ്കിൽ 9 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പം മെസ്സേജ് അയക്കാനുള്ളവർ വേഗം തന്നെ മെസ്സേജ് ഷൂട്ട് ചെയ്തോളൂ 8281509000 എന്ന നമ്പറിലേക്ക്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: അങ്ങനെ സമയം 9:23 ആയിരിക്കുകയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഞാൻ വേഗം വേഗം മെസ്സേജസ് വായിക്കാം. അടുത്ത മെസ്സേജ് അയച്ചേക്കുന്നത് വിജയൻ ഫ്രം വല്ലടി. അഹല്യ FM വളരെ നന്നായി പോകുന്നു, അതിൽ സന്തോഷം. ആരുടെയും ജീവിതം എത്ര എന്ന് ആർക്കും അറിയില്ല. ജീവിച്ചിരിക്കും വരെ ഹാപ്പിയായി ഇരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഹാപ്പിയായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വിജയൻ ചേട്ടന്റെ മെസ്സേജ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഹായ് അഹല്യ FM ആൻഡ് അഭിരാമി, ഞാൻ മഹി ഫ്രം മലമ്പുഴ. സദ്യ ഇല്ലാതെ പിന്നെ എന്തോണം, അതിൽ ശർക്കര ഉപ്പേരിയാണ് എന്റെ താരം എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിച്ചിട്ടുണ്ട്. ചിങ്ങം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അതിന് മുന്നേ നമുക്ക് ഓണാശംസകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മഹിക്കും ഒരു അഡ്വാൻസ് ഓണം വിഷസ് അറിയിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഈ മെസ്സേജ് അയച്ചേക്കുന്നത്, യെസ്, ഞാൻ മെസ്സേജ് വായിക്കാം. ഹായ് ഹലോ അഹല്യ FM, എല്ലാവർക്കും ഒരു നല്ല ഡേ വിഷയണു. ഇന്നൊരു സ്പെഷ്യൽ വിഷസ് കൂടെ അറിയിക്കുകയാണ്. കൂടെ വർക്ക് ചെയ്യുന്ന ഞങ്ങളെ തന്റെ കൂടെ പിറപ്പുകൾ പോലെ കണ്ട് കൂടെ നിന്ന് സ്നേഹിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രമോദേട്ടന് 1000 ജന്മദിനാശംസകൾ നേരുന്നു. നിങ്ങളുടെ നല്ല നാളുകൾ ഈ ജന്മദിനം ഒരു ആരംഭമാവട്ടെ എന്ന് തിരിച്ച് ഞങ്ങളെ അറിയിച്ച എല്ലാ നല്ല മനസ്സുള്ള ഏട്ടന് എന്നും നല്ലത് വരട്ടെ. അവിടെ എന്തോ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ട് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു പ്രമോദേട്ട എന്ന് പറഞ്ഞിട്ടാണ് ഒരു മെസ്സേജ് വന്നേക്കുന്നത്. സോ ഒപ്പം അതുപോലെ കൂടെ വർക്ക് ചെയ്യുന്ന ലാവണി ചേച്ചിക്കും വിഷസ് അറിയിക്കുന്നു. എല്ലാവരോടും വളരെ സ്നേഹത്തോടെ സംസാരിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്ന ചേച്ചിക്ക് ഒരു ഹാപ്പി ഡേ ആവട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു ലാവണ്യ ചേച്ചി, ബൈ ടീം തങ്കലക്ഷ്മി എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന പ്രമോദ് ചേട്ടനും അതുപോലെ ലാവണ്യ ചേച്ചിക്കും ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ വിഷസ് അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഈ മെസ്സേജ് അയച്ചേക്കുന്നത് ശ്രീജയാണ്. ഇന്ന് എന്റെ പേരക്കുട്ടിയുടെ പിറന്നാളാണ്. പിറന്നാൾ ആശംസകൾ നൽകാനാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത്. എല്ലാ പ്രോഗ്രാംസും എനിക്ക് വളരെ ഇഷ്ടമാണ്. എല്ലാ പ്രോഗ്രാമും അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. എന്റെ പേരക്കുട്ടിയുടെ പേര് അതിഥി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ്? എനിക്ക് ശ്രീജ എന്നാണ് പേര് കാണുന്നത്. സോ പേരക്കുട്ടിക്ക് നല്ലൊരു വിഷസ് അറിയിക്കുന്നു കേട്ടോ. അതിഥിക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഒരുപാട് സ്നേഹത്തോടെ അറിയിക്കുകയാണ്. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് അബി, ഞാൻ RRR, സുഖല്ലേ? എത്ര പെട്ടെന്നാണ് ഓണം ഇങ്ങ് ഓടിയെത്തിയത്. എന്തോ ഈ വർഷം ഓട്ടത്തിലാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. എന്തായാലും എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു. എനിക്ക് ഓണസദ്യയിൽ ഒരുപാട് ഇഷ്ടം പുളിയിഞ്ചിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രമ്യച്ചയുടെ മെസ്സേജാണ്. രമ്യ രാധാകൃഷ്ണൻ, ഈ വർഷം കുറച്ച് സ്പീഡിലാണ് പോകുന്നത് എന്ന് തോന്നാതില്ല അല്ലേ? നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പോൾ ഓഗസ്റ്റ് പകുതിയായി. ഇനി പെട്ടെന്ന് തന്നെ 2-3 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേഗം അടുത്ത ന്യൂ ഇയർ നമുക്ക് ആഘോഷിക്കാം. എന്തായാലും രമ്യച്ചിക്ക് ഹാപ്പി ഡേ വിഷസ് അറിയിക്കുന്നു. അടുത്ത മെസ്സേജ്, ശുഭദിനം അബി, ഇന്നത്തെ ടോപ്പിക് എനിക്ക് ഇഷ്ടപ്പെട്ടു. പാട്ടുകൾ പൊളി. എനിക്ക് രണ്ടും ഇഷ്ടമാണ്, ശർക്കര വരട്ടിയും അതുപോലെ വറുത്തുപ്പേരിയും ഇഷ്ടമാണ്. എങ്കിലും ശർക്കര വരട്ടിക്ക് ഞാൻ മുൻതൂക്കം കൊടുക്കുന്നു. ഇവിടെ നല്ല മഴയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കവിത ചേച്ചി ഫ്രം തൃശ്ശൂരാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും കിടക്കാച്ചി ദിവസം വിഷസ് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം വിഷ് ചെയ്തിട്ടുണ്ട് കവിത ചേച്ചി. താങ്ക് യു സോ മച്ച്. അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഈ മെസ്സേജ് അയച്ചേക്കുന്നത് ശാന്തി ചേച്ചിയാണ്. നമസ്കാരം. വിളിക്കാൻ ശ്രമിച്ചു, തോറ്റു പിന്മാറി. എനിക്കും ചക്രവരട്ട് ഉപ്പേരിയാണ് ഇഷ്ടം. പോയി ബഷീർക്ക് പറഞ്ഞതുപോലെ ആലത്തൂർ ചിപ്സിന്റെ ഫാനാണ് ഞാൻ. ഞാൻ മോൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ആലത്തൂർ പോകുമ്പോൾ വാങ്ങിയിട്ട് വരും. അബിക്കുട്ടി നാട്ടിൽ പോകുമ്പോൾ വാങ്ങിയിട്ട് പോകണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിവേദിക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു. പാട്ടുകളെല്ലാം സൂപ്പർ. ശർക്കര വരട്ടി. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ ശർക്കര വരട്ടിയാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മളെ വിളിച്ചവരും മെസ്സേജ് അയച്ചവരും ഒക്കെ പറഞ്ഞിരിക്കുന്നത് ശർക്കര വരട്ടിയാണ് നമ്മുടെയൊക്കെ ഏറ്റവും ഫേവറേറ്റ്. ഞാനും തുടക്കത്തിൽ പറഞ്ഞു എനിക്ക് ശർക്കര വരട്ടി മതി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ പോകുന്നതാണോന്ന് എനിക്കറിയില്ല. പക്ഷേ ചിപ്സിൻ്റെ ഒരു മുൻതൂക്കം കുറച്ച്, ചിപ്സിനധികം മുൻതൂക്കം ഇല്ല. ശർക്കര വരട്ടിക്കാണ് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു രാജകീയ പ്രൗഢിയോടെ നിൽക്കുന്ന ശർക്കര വരട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഓണം ദാ വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഈ ശർക്കര വരട്ടിക്കും ഉപ്പേരിക്കും അതുപോലെ വെളിച്ചെണ്ണ ഇതുപോലെയുള്ള സാധനങ്ങൾക്കൊക്കെ ഇങ്ങനെ വില കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വിഷയം ഇന്ന് സംസാരിച്ചത്. അപ്പോൾ സമയക്കുറവ് കൊണ്ട് ഞാൻ വേഗം അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് മെസ്സേജ് അയച്ച എല്ലാവർക്കും അതുപോലെ വിളിച്ച എല്ലാവർക്കും ഒരു അടിപൊളി ദിവസമാവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസ്ണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
2: സെല്ലുലോയിഡ്,
3: ഡിയർ ലിസണേഴ്സ്, ജസ്റ്റ് ഇമാജിൻ, ഭൂമിയിൽ നിന്ന് പ്രകാശവർഷങ്ങൾ അകലെയുള്ള പണ്ടോറ എന്ന വിസ്മയഗ്രഹം, നീലനിറത്തിലുള്ള പത്തടി പൊക്കമുള്ള നാവി വംശജർ ജീവിക്കുന്ന, രാത്രിയാൽ കാടും മുഴുവൻ വിവിധ വർണ്ണങ്ങളിൽ സ്വയം പ്രകാശിക്കുന്ന പറക്കുന്ന പാറക്കെട്ടുകളുടെ ഒരു സ്വപ്നലോകം. എന്നാൽ ആ ഗ്രഹത്തിലെ വിലപിടിപ്പുള്ള ധാതുക്കൾ കൈക്കലാക്കാൻ മനുഷ്യർ അവിടേക്ക് സൈന്യവുമായിട്ട് എത്താൻ പോവാണ്. മനുഷ്യരുടെ ശരീരം ചലിപ്പിക്കാൻ കഴിയാത്ത, അതായത് ജേക്ക് സുള്ളി എന്ന മുൻ നാവിക ഉദ്യോഗസ്ഥൻ, തന്റെ ബോധം ഒരു നാവി ജീവിയുടെ കൃത്രിമ ശരീരത്തിലേക്ക് മാറ്റിക്കൊണ്ട് ആ നാട്ടുകാരെ പഠിക്കാൻ വേണ്ടി പണ്ടോറയിലേക്ക് പോകുന്നു. പക്ഷേ അവിടെ വെച്ച് ആ മണ്ണിലെ മനുഷ്യരെയും അവരുടെ സംസ്കാരത്തെയും ആ പെൺകുട്ടിയെയും സ്നേഹിച്ചു പോകുന്ന ജെയ്ക്ക് ഒടുവിൽ സ്വന്തം വർഗമായ മനുഷ്യർക്കെതിരെ ആ നീല മനുഷ്യർക്ക് വേണ്ടി യുദ്ധത്തിനിറങ്ങുന്ന കഥയാണ് അവതാർ. ഡിയർ ലിസണേഴ്സ്, വെൽക്കം ടു സെല്ലുലോയിഡ്. സെല്ലുലോയിഡുമായിട്ട് കൂടെ ഇറ്റ്സ് മീ ആർഷി ആയില്ല. ഇന്ന് സെല്ലുലോയിഡിൽ നമ്മൾ പറയാൻ പോകുന്ന ആ ഒരു കഥ അവതാർ. ലോക സിനിമയുടെ ബോക്സ് ഓഫീസ് ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ കളക്ഷൻ റെക്കോർഡിന് ഉടമയായിട്ടുള്ള ജെയിംസ് കാമറൂൺ സംവിധാനം ചെയ്ത അവതാർ എന്ന സിനിമയെ കുറിച്ചാണ് കേട്ടോ ഇന്ന് നമ്മൾ സെല്ലുലോയിഡിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. പണ്ടേഴ എന്ന മായാലോകം സൃഷ്ടിച്ചതിന് പിന്നിലെ അവിശ്വസനീയമായ നിർമ്മാണ രഹസ്യങ്ങളും നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ ആ ഒരു പ്രകാശിക്കുന്ന കാടുകളിലേക്ക് ഓടിയെത്താനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനി നമ്മൾ ആ ഒരു അന്തരീക്ഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന മനോഹരമായ ഒരു ട്രാക്ക് തന്നെ കേൾക്കാം അല്ലേ? യെസ്, സെല്ലുലോയിഡിൽ ഒരു പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിന് ശേഷം ഇന്നത്തെ അവതാർ എന്ന ആ ഒരു സിനിമയുടെ ഫാക്റ്റുകൾ, ആരും അറിയാതെ നിങ്ങൾ പലരും കേൾക്കാത്ത ഒത്തിരി ഫാക്റ്റുകൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാം, കൂടുതലായി കേൾക്കാം ആഫ്റ്റർ ഈ ഷോർട്ട് ബ്രേക്ക്. കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Yes, welcome back to Celluloid. സെല്ലലോയിഡുമായിട്ട് കൂടെ നിച്മി ആർജി ആയില്ല. അങ്ങനെ അവതാർ എന്ന സിനിമയുടെ ആ ഒരു ആശയം നമ്മൾ കേട്ട് കഴിഞ്ഞുള്ളേ. കണ്ടവർക്കാണെങ്കിൽ കാര്യങ്ങളൊക്കെ വേഗം വേഗം കലകം കേട്ടോ. ഇനി കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കാണണം. ഒരു മായാലോകം തന്നെയാണ് ഈ ഒരു സിനിമ ഒരുക്കിവെച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കൂടുതലായിട്ട് അവതാർ എന്ന സിനിമയുടെ നിർമ്മാണത്തിന് പിന്നിലുള്ള ആരും അറിയാത്ത കുറച്ച് രസകരവും ഞെട്ടിക്കുന്നതുമായ ഫാക്ടുകളിലേക്ക് പോയാലോ. യെസ്, അപ്പൊ ഒന്നാമത്തെ ഒരു ഫാക്റ്റ് ആയിട്ട് പറഞ്ഞു തരാനുള്ളൊരു കാര്യം എന്താണെന്നറിയാം? 15 വർഷത്തൊരു കാത്തിരിപ്പുണ്ട്. യെസ്, 50 ഇയേഴ്സ് ഇൻ ദ മേക്കിംഗ്. അത്രയും ടൈം എടുത്തിട്ടുണ്ട്. ജെയിംസ് കാമറൂൺ ഈ ഒരു സിനിമയുടെ ആശയം മനസ്സിൽ കുറിക്കുന്നത് 1994. എന്നാൽ അന്നത്തെ സാങ്കേതിക വിദ്യ വെച്ച് താൻ ഉദ്ദേശിച്ച പണ്ടോഴ ലോകം ഉണ്ടാക്കാനായിട്ട് കഴിയില്ലെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ആ ഒരു സിനിമ മാറ്റിവെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ആനിമേഷൻ ടെക്നോളജി വികസിക്കാൻ വേണ്ടി അദ്ദേഹം 15 വർഷത്തോളമാണ് കാത്തിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കല്ലേ, അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു എഫേർട്ട് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാറ്റ്സ് ഓഫ് അല്ലേ. അത്രയും അടിപൊളി തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഫേഷ്യൽ പെർഫോമൻസ് ക്യാപ്ചർ. അതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത. ഇപ്പോൾ നടന്മാരുടെ യഥാർത്ഥ മുഖഭാവങ്ങൾ നീല മനുഷ്യരുടെ കഥാപാത്രങ്ങളിലേക്ക് പകർത്താൻ വേണ്ടി പ്രത്യേകം ക്യാമറകൾ ഘടിപ്പിച്ച ഹെൽമറ്റുകൾ ക്യാമറൂൺ വികസിപ്പിച്ചെടുത്തു എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നടന്മാരുടെ കണ്ണിന്റെ ചലനം, ചുണ്ടിന്റെ വിറയിലും പോലും VFX ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാതെ വന്നതും ഇതുകൊണ്ട് തന്നെയാണ്. അതാണ് അവരുടെ ഡെഡിക്കേഷൻ. അതുപോലെ തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറഞ്ഞാലേ, ഒരു പുതിയ ഭാഷ അല്ലെങ്കിൽ ഒരു പുതിയ സംസ്കാരം അല്ലേ. സിനിമയിലെ നാവി വംശജർ സംസാരിക്കുന്ന നാവി എന്ന ഭാഷ വെറുതെ ഉണ്ടാക്കിയതല്ല. പോൾ ഫ്രോമോ എന്ന ഭാഷാശാസ്ത്രജ്ഞന്റെ സഹായത്തോടെ വ്യാകരണവും ഘടനയിലുള്ള 1000-ൽ അധികം വാക്കുകളുള്ള ഒരു പുതിയ ഭാഷ തന്നെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. ഒരു ഭാഷയെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറഞ്ഞിട്ടെ, $450 million VFX പ്രോസസ്സിംഗ്. അതായത് സിനിമയിലെ VFX റെൻഡർ ചെയ്യാൻ വേണ്ടി വെറ്റാ ഡിജിറ്റൽ ഉപയോഗിച്ച് സെർവർ റൂമുകൾക്ക് 10,000 ചതുരശ്ര അടി വലുപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ പണ്ടോറയിലെ ഓരോ മരവും ചെടിയും ഡിജിറ്റലായി രൂപകൽപ്പന ചെയ്തതാണ്. ആ ഒരു എഫേർട്ട് പോകുന്ന പോക്ക് കണ്ടോ ഗായ്സ്, നിങ്ങൾക്കറിയായിരുന്നു ഈ ഒരു കാര്യമൊക്കെ. എനിവേ, ഈ ഒരു സിനിമയുടെ അടുത്തൊരു ഫാക്ട് കൂടി ഞാൻ പറഞ്ഞുതരാട്ടോ. ബോക്സ് ഓഫീസ് രാജാവാണ് അവതാർ എന്ന ഈ ഒരു സിനിമ. അതായത് $2.9 billion നേടിയ ലോക സിനിമാ ചരിത്രത്തിൽ ഇന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായിട്ട് അവതാർ 1st സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നുണ്ട്. ശരിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ സിനിമയിലെ ഓരോ ഫ്രെയിമിന് പിന്നിലുള്ള ആ ഒരു ഡെഡിക്കേഷനാണ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാല്ലേ. അല്ലെങ്കിൽ സിനിമ കാണുന്ന സമയത്ത് ഇത്രയും ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഒക്കെ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഗൈസ്, എന്തൊക്കെയാണല്ലോ നമ്മൾ അറിയാത്ത ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. എനിവേ, ദേ അവതാർ എന്ന സിനിമയുടെ കുറച്ചും കൂടി ഡീറ്റെയിൽ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂട.

0: celluloid.
1: ഹേ ഹേ, വെൽക്കം ബാക്ക് സലാഡ്. സലാഡുമായിട്ട് സിനിമാ വിശേഷം പങ്കുവെക്കാൻ കൂടെയുള്ളത് ഞാൻ ആയിനിയാണ് കേട്ടോ. അവതാർ എന്നാൽ കേവലം ഒരു CGI ഗ്രാഫിക്സ് വിസ്മയം തീർത്തിരിക്കുന്ന സിനിമ മാത്രമല്ല, അതിനുമപ്പുറം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴത്തിലുള്ള ഒരു കഥ കൂടിയാണിത്. അപ്പൊ നമുക്ക് കുറച്ച് ഇമോഷണൽ കാര്യങ്ങളിലേക്കും കൂടി പോവാം. ആ ഒരു സീൻസിനൊക്കെ നമുക്കൊന്ന് ഒന്ന് ചെറുതായിട്ട് അനലൈസ് ചെയ്ത് നോക്കാം അല്ലെ. എയ്വ എന്ന പ്രകൃതി ദൈവത്തിന്റെ ഒരു ആശയമുണ്ട് ഈ ഒരു സിനിമയിൽ. അതായത് പണ്ടോറയിലെ ജീവജാലങ്ങളും സസ്യങ്ങളും പരസ്പരം ഒരു ന്യൂറൽ നെറ്റ്വർക്ക് പോലെ കണക്റ്റഡ് ആണ് അല്ലെ. അപ്പൊ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന മനുഷ്യർക്കെതിരെ കാടും മൃഗങ്ങളും ഒന്നടങ്കം തിരിച്ചടിക്കുന്ന രംഗം ശരിക്കും വലിയൊരു പാരിസ്ഥിതിക സന്ദേശം തന്നെ നമുക്ക് നൽകുന്നുണ്ട് അല്ലെ. ഒന്നാലോചിച്ചു, മനുഷ്യൻ മൃഗം, ഇറ്റ്സ് കണക്റ്റഡ്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഒരു സിനിമയിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് തുറുക് മക്തോ ആകുന്നൊരു കാര്യം. അതായത് ആരും മെരുക്കാൻ കഴിയാത്ത കൂറ്റൻ പറക്കും ജീവിയായ തുറുക്കിനെ ജേക്ക് സുള്ളി കീഴടക്കി നാവി വംശജരുടെ നേതാവായിട്ട് തിരിച്ചെത്തുന്ന ആ ഒരു രംഗമുണ്ടല്ലോ, അത് ശരിക്കും ഏറ്റവും കൂടുതലെനിക്ക് തോന്നുന്നു തിയേറ്ററുകളിൽ ഏറ്റവും വലിയൊരു മാസ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രംഗം അത് തന്നെയായിരിക്കും. കാണുന്ന സമയത്തും അല്ലെങ്കിൽ കണ്ട നിങ്ങൾക്കും അത് തന്നെയായിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവാല്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയിലെ വീണ്ടും മറ്റൊരു ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ചിരുന്ന് കാണുന്ന ഒരു രംഗം എന്ന് തോന്നുന്നത്, മനുഷ്യനായി ജീവിക്കുമ്പോൾ രണ്ട് കാലുകൾക്കും തളർച്ച ബാധിച്ച നായകൻ സിനിമയുടെ അവസാനം ശാശ്വതമായി തന്റെ അവതാർ ശരീരത്തിലേക്ക് മാറുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, ഇമോഷണലി നമ്മൾ ഒരുപാട് തൊടുന്നൊരു കാര്യമാണ്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു സിനിമയിൽ മെയിൻ ആയിട്ട് പറയാനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് സീൻസ് കേട്ടോ. ശരിക്കും വാക്കുകൾക്ക് അതീതമായ ഒരു ഭൗതികവും വൈകാരികവുമായ അനുഭവം തന്നെയാണ് അവതാരത ഈ ഒരു സിനിമയിൽ നൽകുന്നത്.

അങ്ങനെ പതിയത് എനിക്ക് ആ സിനിമ വിശേഷം അവസാനിപ്പിച്ച് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ജെയിംസ് കാമറൂണിന്റെ അവിശ്വസനീയമായ ക്രിയേറ്റിവിറ്റിയും അതുപോലെ തന്നെ അതിന് പിന്നിൽ പ്രവർത്തിച്ച അണിയറ പ്രവർത്തകരുടെ വർഷങ്ങൾ നീണ്ട പരിശ്രമവുമാണ് നമ്മളിന്ന് കേട്ട് കഴിഞ്ഞത്. ചെറിയ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ പറഞ്ഞു തീർത്തു പോയത്, പക്ഷെ അവരുടെ എഫേർട്ടാണ്. 15 വർഷം അല്ലേ ഗൈസ്, അതൊരു നീണ്ട കാലയളവല്ല എന്നുള്ളതാണ്. അപ്പൊ അതെ, എനിക്ക് ഇനി നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യത്തിന് സമയം എത്തിയിരിക്കുന്നു. ഈ അവതാർ സിനിമ കണ്ടപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ അമ്പരപ്പിച്ച കാഴ്ച ഏതാണ്? ആ പറക്കുന്ന പാറക്കെട്ടുകളാണോ, അതോ രാത്രിയിൽ സ്വയം പ്രകാശിക്കുന്ന അത്ഭുത കാടുകളാണോ? അപ്പൊ എന്തായാലും നിങ്ങൾ അഭിപ്രായം എന്നോട് അറിയിക്കണം. അഹല്യ FM 90.4 എന്ന ഇൻസ്റ്റഗ്രാം ഐഡിയിലും അഹല്യ FM എന്ന വാട്സ്ആപ്പ് നമ്പറിലും നിങ്ങൾക്ക് വിശേഷങ്ങൾ അയക്കാം. 8 എന്നതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. അപ്പൊ എന്തായാലും ഇന്നത്തെ സിനിമ വിശേഷം അവസാനിപ്പിച്ച് ഞാൻ ചാറ്റാബി പറയാൻ പോവാണ്. വീണ്ടും അടുത്തൊരു സിനിമയുടെ ആശയവുമായിട്ട്, അതിലുപരി ആ സിനിമയുടെ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുകളും ബിഹൈൻഡ് ദ സീൻസ് കഥകളൊക്കെ ആയിട്ട് നമുക്ക് ഏറ്റുമുട്ടാം. അതുവരെ കേട്ട് കൂടാം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
3: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അങ്ങനെ കറക്റ്റ് സമയത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. കാലിഡോസ്കോപ്പ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഭിരാമിയാണ് കൂടെ. 5 മിനിറ്റ് ലേറ്റ് ആകും എന്ന് പറഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞെത്തുന്ന കൂട്ടുകാരുണ്ടോ നമുക്ക്? എനിക്കൊക്കെ ഉണ്ട് കേട്ടോ, കുറേ പേരുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എത്തും എന്നൊക്കെ പറയും, പക്ഷേ അരമണിക്കൂർ കഴിഞ്ഞും എത്തൂല. 1 മണിക്കൂറൊക്കെ അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ സമയം എന്ന വാക്കിന് സീരിയസ് ആയിട്ട് അർത്ഥം കൊടുക്കുന്ന ഒരു കൂട്ടറുണ്ട്. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റാണ് അവിടെ. ആ കൂട്ടർ ആരാണെന്ന് ചോദിച്ചാൽ കുറച്ചധികം ആളുകളാണ്. ഡൽഹി മെട്രോ. എന്താണ് സംഗതി, ഡൽഹി മെട്രോയോ? സമയമായിട്ട് എന്താണ് കണക്ഷൻ എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണോ? ആലോചിച്ചിരിക്കുക. ഞാനൊരു പാട്ട് പ്ലേ ചെയ്ത് തരാം ആ സമയത്ത്. കാലിഡോസ്കോപ്പിൽ കൂടെ ഞാൻ അഭിരാമിയുണ്ട്. സമയം എന്ന വാക്കിന് ഡൽഹി മെട്രോ അത്രയും സീരിയസ് ആയിട്ട് കാണുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് കേൾക്കാം ആഫ്റ്റർ നല്ല ബ്യൂട്ടിഫുൾ പാട്ട്. അപ്പോ കാലിഡോസ്കോപ്പിന്റെ ടൈമാണ് ഇവിടെ. കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കൃത്യത എന്ന് പറഞ്ഞാലുണ്ടല്ലോ കിറുകൃത്യം, അണുവിട വ്യത്യാസത്തിൽ എന്നൊക്കെ പറയില്ലേ. ഈ സമയ കൃത്യതയുടെ കാര്യത്തില് ലോകത്തെ മുൻനിര മെട്രോകളായിട്ടുള്ള ഹോങ്കോങ്, ന്യൂയോർക്കിലെ മെട്രോ, പാരീസിലെ മെട്രോ ഇവരെയൊക്കെ അടിച്ചു പിന്നിലാക്കിയിട്ട് നമ്മുടെ ഡൽഹി മെട്രോ ആണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വിശ്വസനീയമായ മെട്രോ ശൃംഖലകളിൽ ഒന്നായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. 2002 December 5 ഈ ഒരു ഡേറ്റിനാണ് ഡൽഹി മെട്രോയുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് തുടങ്ങിയ യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ നിലവിൽ ഏകദേശം 1143, കറക്റ്റ് അല്ലേ? അതെ, 1143 കിലോമീറ്റർ മെട്രോ ശൃംഖലയിൽ 416 കിലോമീറ്ററും ഡൽഹി മെട്രോ ആണ്. അതായത് നമ്മുടെ രാജ്യത്തെ മൊത്തം മെട്രോ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 55% ഡൽഹി മെട്രോ ആണ്. ഇനി യാത്രക്കാരുടെ എണ്ണം കേട്ടാൽ ശരിക്കും ഞെട്ടും. 2025 മാത്രമേ ഡൽഹി മെട്രോയിലൂടെ യാത്ര ചെയ്ത ആളുകൾ 235.8 കോടി യാത്രകളാണ്. ഇന്ന് മെട്രോയിൽ കയറണോ എന്ന് പറയുന്നത് അവിടെ ഒരു ചെറിയ തീരുമാനമല്ല, കോടിക്കണക്കിന് ആളുകളുടെ ഡെയിലി ഉള്ള ലൈഫിന്റെ ഭാഗമാണ് ഈ മെട്രോ എന്നുള്ളത്. ഇത്രയും വലിയൊരു നെറ്റ്വർക്ക്, ഇത്രയും യാത്രക്കാർ, ഇത്രയും ട്രെയിനുകൾ, എന്നിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സമയം തെറ്റിക്കാതെ ഇവർ ഓടുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ. നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഒരാളൊരു 10 മിനിറ്റ് ലേറ്റ് ആയിട്ട് വന്നിട്ട് പറയും ട്രാഫിക് ആയിരുന്നു. പക്ഷേ ഡൽഹി മെട്രോ ആണെങ്കിൽ ട്രാഫിക്കോ അത് ഞങ്ങളുടെ പ്രശ്നമല്ല, കൃത്യനിഷ്ഠത എന്ന് പറയുന്നതാണ് നമ്മുടെ മോട്ടോ. സത്യത്തിൽ കൃത്യനിഷ്ഠത എന്ന് പറയുന്ന കാര്യം ഒരു ട്രെയിൻ സമയത്തെത്തുന്നതിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ലല്ലോ, ദിവസവും കോടിക്കണക്കിന് ആളുകളുടെ ടൈം സേവ് ചെയ്യുക എന്നതുകൂടിയല്ലേ. നമ്മൾ പലപ്പോഴും സമയത്തെ പണയത്തേക്കാൾ വില കുറച്ച് കാണാറുണ്ട്. പക്ഷേ ഡൽഹി മെട്രോ ഓരോ ദിവസവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യമാണ്, സമയം കൃത്യമായി ഓടുമ്പോൾ ഒരു നഗരം തന്നെ കൃത്യമായി ഓടും. അപ്പൊ അടുത്ത തവണ നമ്മളൊരു 5 മിനിറ്റ് കൊണ്ട് എത്താം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി മെട്രോ എന്ന് ഓർക്കണം. കാരണം ഡൽഹി മെട്രോയെ സംബന്ധിച്ച് 5 മിനിറ്റ് എന്ന് പറയുന്നത് 30 മിനിറ്റ് അല്ല, 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് ആണ്. 1 സെക്കൻഡ് ചിലപ്പോൾ നേരത്തെ എത്തിയാൽ അത്രയാവും. നമ്മുടെ നാട്ടിൽ അത് ചിലപ്പോൾ ഈ പറയുമ്പോൾ 5 മിനിറ്റിൽ എത്തുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ വലിയൊരു മോട്ടിവേഷണൽ കൺസെപ്റ്റ് ആണ്. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ, അതും ഇത്രയും വലിയ നെറ്റ്വർക്കൊക്കെ ഈ സമയം കൃത്യതയോടെ പാലിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഹാറ്റ്സ് ഓഫ് നമുക്ക് കൊടുക്കാം. പാട്ടിലേക്കും പോവാം. കാലിഡോസ്കോപ്പ് ആണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. സ്റ്റേ ട്യൂൺഡ്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അവധി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താണ് പ്ലാൻ ചെയ്യുക? ഒരു കിഡിലൻ റിസോർട്ട്, സ്വിമ്മിംഗ് പൂള്, രാവിലെ എഴുന്നേറ്റാൽ ബുഫേ, വൈകുന്നേരം സ്പാ, പിന്നെ ഒരു കിഡിലൻ വ്യൂ അല്ലേ. ഒരു അവധിക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ടാകും. ഇത് മാത്രമല്ല, അല്ലാതെയുള്ള പ്ലാൻസ് ഉണ്ടാകും. ചിലപ്പോൾ നമുക്ക് നമ്മൾ അപ്പച്ചിയുടെ വീട്ടിൽ പോകും, അല്ലെങ്കിൽ അമ്മച്ചിയുടെ വീട്ടിൽ പോകും, നമ്മൾ വെക്കേഷൻ നിൽക്കാനായിട്ട് പോകും, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ട്രാവൽ പോകും. ടൂർ പാക്കേജസ് ഒക്കെ നോക്കിയിട്ട് എങ്ങോട്ടെങ്കിലും രണ്ട് മൂന്ന് ദിവസത്തെ പാക്കേജൊക്കെ സെറ്റാക്കിയിട്ട് ടൂറ് പോകും ഫ്രണ്ട്സായിട്ട്, ഫാമിലി ആയിട്ട്. അങ്ങനെ ഈ പറഞ്ഞ പോലെ വെക്കേഷൻ ഓരോരുത്തർക്കും ഓരോ പ്ലാൻസ് ആണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ട്രാവൽ ട്രെൻഡ് എന്താണെന്നറിയോ? ഇപ്പോഴത്തെ ട്രാവൽ ട്രെൻഡ് കേട്ടാൽ ഞാൻ ഞെട്ടിയിരിക്കുകയാണ്, നിങ്ങളെ കൂടി ഞാൻ ഞെട്ടിക്കാം. റിവേഴ്സ് വെക്കേഷൻ എന്നാണ് എൻ്റെ പേര്. അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ട്രാവൽ. നമ്മൾ സാധാരണ പറയുന്ന വാക്ക് കംഫർട്ടബിൾ ആയിരിക്കണം, എന്താണെങ്കിലും പ്രശ്നമില്ല, നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കണം എന്നുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ അൺകംഫർട്ടബിൾ ആണ് മെയിൻ താരം. പേര് കേൾക്കുമ്പോഴേ മനസ്സിലായില്ലേ? അതായത് അൺകംഫർട്ടബിൾ ട്രാവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നതിനേക്കാൾ കുറഞ്ഞ സൗകര്യമുള്ള, കുറച്ചുകൂടെ അസൗകര്യമുള്ള ഇടങ്ങളിലേക്ക് നമ്മൾ മനഃപൂർവ്വം യാത്ര പോവുക എന്ന് പറഞ്ഞൊരു ട്രെൻഡാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. 5-star ഹോട്ടലിന് പകരം സിമ്പിൾ താമസം, AC റൂമിന് പകരം കാറ്റ്, റൂം സർവീസിന് പകരം ചേട്ടാ വെള്ളം എവിടെ കിട്ടും എന്ന് അന്വേഷിച്ച് നമ്മൾ അഡ്വഞ്ചറസ് ആയിട്ട് യാത്ര ചെയ്യുക. എന്തിനാണ് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ദിവസവും അനുഭവിക്കുന്നത് കംഫർട്ടായിട്ടുള്ള ഒരു ജീവിതമാണ് അല്ലേ. ഈ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കിടന്ന് കുറച്ചുകൂടെ റോ ആയ ജീവിതം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിവേഴ്സ് വെക്കേഷൻ അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ട്രാവൽ ആളുകൾ ചെയ്യണേ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും യുവാക്കളും ഒക്കെ ഏറ്റെടുത്തതോടെ ഈ റിവേഴ്സ് വെക്കേഷൻ ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ്. എന്തായാലും അതിനെക്കുറിച്ച് ഇനിയും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്, അതൊക്കെ പറഞ്ഞു തരാം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും യുവാക്കളും ഒക്കെ ഏറ്റെടുത്തതോടെ ഈ റിവേഴ്സ് വെക്കേഷനെ കുറിച്ച് ഇപ്പോൾ ഇങ്ങനെ വലിയ രീതിയിൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ്. റിവേഴ്സ് വെക്കേഷൻ അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ട്രാവലിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. എന്തായാലും കാലിഡോസ്കോപ്പിൽ ഇനി നമുക്ക് പാട്ടുകൾക്കുള്ള സമയമാണ്. പാട്ട് കേട്ടതിന് ശേഷം പെട്ടെന്ന് തിരിച്ചെത്താം. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഒരു ചെറിയ സംഭവം പറയാം, ഒരു ചിന്ന സംഭവം, പക്ഷെ സംഭവം ചെറുതാണെന്ന് കരുതരുത്. എൻഡിങ് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു വാവ് എന്ന് പറയേണ്ടി വരും. ആലപ്പുഴയിലെ ഒരു കനാലിൻ്റെ കരയിൽ 4.5 വയസ്സുകാരായിട്ടുള്ള അൻവി എന്ന് പറയുന്ന ഒരു കുഞ്ഞിക്കുട്ടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാലത്തിനടുത്തുള്ള കല്ലിൽ കയറി വെള്ളത്തിലെ മീനെയൊക്കെ നോക്കി നിൽക്കുന്ന സമയത്ത് ഈ മീനുകളിങ്ങനെ നോക്കിക്കൊണ്ട് നമ്മൾ പെട്ടെന്ന് കാല് വഴുതി. പിന്നെ എന്താ സംഭവിച്ചത്? അൻവി എന്ന് പറയുന്ന കുട്ടി നേരെ വെള്ളത്തിലേക്ക് വീണു. നിങ്ങളൊന്ന് ആ സീനൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. ഒരു കുഞ്ഞു വെള്ളത്തിലേക്ക് വീണു, ചുറ്റും ആളുകൾ, ആ കുട്ടിയുടെ സിസ്റ്റർ ഇങ്ങനെ പേടിച്ച് നിലവിളിക്കുന്നു. ആ നിലവിളി കേട്ട് ഓടിയെത്തി അങ്ങോട്ട് നിന്നത് ഒരു 2-ാം ക്ലാസ്സുകാരനാണ്. പേര് ആരവ് എന്നാണ്. ആരവ്, ആദവ്, അങ്ങനെ 2 പേരുണ്ട്. ഇവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും വരട്ടെ എന്ന് പറഞ്ഞ് കാത്തുന്നില്ല. ഒറ്റച്ചാട്ടത്തിന് ഇവര് നേരെ വെള്ളത്തിലേക്ക്. ഇവിടെ നമുക്കൊന്ന് പോസ് ചെയ്യാം. കാരണം നമ്മളിൽ പലരും ആയിരുന്നെങ്കിൽ വെള്ളത്തിനരികിൽ നിന്ന് തന്നെ അല്ലേ ആരെങ്കിലും വരൂ, അല്ലെങ്കിൽ ഫയർഫോഴ്സിനെ വിളിക്കൂ, വീഡിയോ എടുക്കണ്ടേ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അവിടെ ആ കുട്ടികൾ ചെയ്തത് അവർ ഓവർ തിങ്കിങ് ഒന്നും ചെയ്തില്ല, നേരെ ആക്ഷനിലേക്ക്. അൻവിയെ പിടിച്ചുയർത്തി, പക്ഷേ പ്രശ്നം തീർന്നില്ല. അൻവിയെ പിടിച്ചെങ്കിലും ഒറ്റയ്ക്ക് കരയിലേക്ക് കയറ്റാനായിട്ട് ഈ 2-ാം ക്ലാസ്സുകാരന് പറ്റിയില്ല. അപ്പോഴാണ് അവിടെ 2-ാമതൊരു ക്യാരക്ടർ വരുന്നത്, 4-ാം ക്ലാസ്സുകാരനായിട്ടുള്ള ആദവ്. അപ്പോ ആരവിന്റെ കൂടെ ആദവ് ചേർന്നു. അങ്ങനെ 2 കുട്ടികള്, ഒരാള് 2-ാം ക്ലാസ്സിൽ, ഒരാള് 4-ാം ക്ലാസ്സിൽ. ആ നിമിഷം അവര് ചെയ്ത കാര്യം ഗ്രേഡല്ല, ഗട്സ് ആണ്. 2 പേരും കൂടെ ചേർന്ന് അൻവിയെ ഇങ്ങനെ കരയിലേക്ക് വലിച്ചു കയറ്റി. സ്റ്റോറി അവിടെ അവസാനിക്കുന്നില്ല, കാരണം കരയിലെത്തിയ ശേഷം സാധാരണയായിട്ട് നമ്മൾ എന്താ ചെയ്യുക? ശരി, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞൊന്ന് ശ്വാസം വിട്ടേനെ. പക്ഷെ ഈ 2-ാം ക്ലാസ്സുകാരനും 4-ാം ക്ലാസ്സുകാരനും കൂടിയിട്ട്, നമ്മുടെ ആരവും ആദവും കൂടിയിട്ട്, അവര് സ്കൂളിൽ അവർക്ക് കിട്ടിയ ഒരു ട്രെയിനിങ് ഓർത്തെടുത്തിട്ട്, സ്കൂളിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പരിശീലനം, അന്ന് പഠിച്ച കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുത്തിട്ട് ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ അവർ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഒരു പക്ഷേ കുട്ടികൾക്ക് അന്ന് തോന്നിയിട്ടുണ്ടാകും ഇതൊക്കെ എപ്പോഴാണ് ഉപകാരപ്പെടുക. ആ ചോദ്യത്തിനുള്ള ആൻസർ അവർക്ക് കിട്ടിയത് ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോഴാണ്. ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ വന്നപ്പോൾ ഒരു റിഹേഴ്സലോ സെക്കൻഡ് ചാൻസോ ഒന്നും നോക്കാതെ അന്ന് ആ ഫയർഫോഴ്സിലെ സാറുമാർ പഠിപ്പിച്ച പരിശീലനത്തിൽ പഠിപ്പിച്ച രീതിയിൽ അവർക്ക് അവരാ കുട്ടിക്ക് വെള്ളത്തിൽ വീണുപോയ കുട്ടിക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകാൻ ശ്രമിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അൻവി പ്രതികരിക്കാൻ തുടങ്ങി, വെള്ളം ഛർദ്ദിച്ചു, അങ്ങനെ ലൈഫിലേക്ക് തിരിച്ചെത്തി. ഈ കഥയിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട്, ഇത് ശരിക്കും കഥയല്ല, ശരിക്കും നടന്ന കാര്യമാണ്, ആലപ്പുഴയിൽ നടന്നൊരു സംഭവമാണ്. അപ്പോൾ ആരവും ആദവും എന്ന് പറയുന്ന ഈ 2 പേരും റെസ്ക്യൂ വർക്കേഴ്സ് അല്ല, ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് അല്ല, പക്ഷേ അവർ സ്കൂൾ കുട്ടികളാണ്. ആ ദിവസം അവർക്കുണ്ടായിരുന്നത് 2 കാര്യങ്ങളാണ്, അവർക്കുണ്ടായ ധൈര്യം, മനസാന്നിധ്യം, പിന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള പരിശീലനം. അതുകൊണ്ടല്ലേ ഈ സംഭവം നമ്മളോട് പറയുന്ന ഒരു മെസ്സേജ് വളരെ സിമ്പിളായിട്ടും നമുക്ക് പവർഫുള്ളായിട്ട് തോന്നണേ. കുട്ടികൾ സ്കൂളിൽ പഠിക്കേണ്ടത് ഇപ്പോൾ പറഞ്ഞ മാത്സ്, സയൻസ്, ഇംഗ്ലീഷ് ഇതൊക്കെ മാത്രമല്ല, ലൈഫ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ലൈഫിലെ സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നത് കൂടിയാണല്ലേ. എമർജൻസി വന്നാൽ എന്ത് ചെയ്യണം, ആരെ വിളിക്കണം, ഫസ്റ്റ് എയ്ഡ് എങ്ങനെ നൽകണം, ഒരാൾ അപകടത്തിൽ പെട്ടാൽ എങ്ങനെ സഹായിക്കണം, ഇതൊക്കെ പഠിപ്പിക്കുന്ന ആ ക്ലാസ്സിൽ അവർ വളരെയധികം ശ്രദ്ധിച്ചിരുന്ന് ഒരാവശ്യം വന്നപ്പോൾ അത് അവർ ഏറ്റവും വലിയ ലെസൺ ആക്കി മാറ്റി എന്നുള്ളതാണ്. ലൈഫിലെ ചില എക്സാംസിന് ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല, ബെല്ലില്ല, പ്രിപ്പറേഷൻ ടൈമില്ല, സിറ്റുവേഷൻ വരും, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതാണ് ആൻസർ അല്ലേ. എന്തായാലും ഒരു ബിഗ് സല്യൂട്ട്, ഒരു വലിയ കയ്യടിയാണ് എനിക്ക് കൊടുക്കാൻ തോന്നിയത് ഈ ഒരു വിഷയം കേട്ടപ്പോഴത്തേക്കും. നിങ്ങൾക്കും ഇത് കേൾക്കുമ്പോൾ ഈ ഒരു സംഭവം തോന്നുന്നുണ്ടാവും. ഒരു വലിയ സല്യൂട്ട് ആരവിനും ആദവിനും പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിലേ, കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ കുട്ടികൾ ഈ കനാലിന്റെയോ കുളത്തിന്റെയോ പുഴയുടെ അടുത്തേക്ക് കളിക്കുന്ന സമയത്ത് മുതിർന്ന ആളുകൾ കുറച്ച് എക്സ്ട്രാ ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതാണ്. കാരണം കുട്ടികളുടെ ലോജിക്ക് വേറെ ലെവലാണ്. കല്ല് കണ്ടാൽ ചിലപ്പോൾ അതിൻ്റെ മുകളിൽ കയറാലോ എന്ന് തോന്നും, മല കയറിപ്പോകും. വെള്ളത്തിൽ മീനിനെ കണ്ടാലോ ഒന്ന് അടുത്ത് പോയി നോക്കിയാലോ, അവിടെ അപകടം ഒന്നും കാണില്ല. പക്ഷേ നമുക്കറിയാം, ഒരു കുട്ടി ഇങ്ങനെ കടലിലേക്ക് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അഴികിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരു ചെറിയ കാലം എഴുതിയാൽ മതി കളി പെട്ടെന്ന് സീരിയസ് ആവാൻ. അതുകൊണ്ട് കൗതുകം നല്ലതാണ്, പക്ഷേ അഡ്വഞ്ചർ നല്ലതാണ്, ധൈര്യം വേണം. അതിനൊപ്പം സേഫ്റ്റിയും വളരെ അത്യാവശ്യമാണ്, നമ്മുടെ ശ്രദ്ധയും വളരെ അത്യാവശ്യമാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെരുപ്പിടാൻ നമ്മൾ മറക്കാറില്ലല്ലോ, അതുപോലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സേഫായി ഇരിക്കാൻ മറക്കരുത്. സേഫ്റ്റി മോഡ് ഓൺ ആക്കിയിരിക്കണം. ഒരാളെ സഹായിക്കണമെന്ന് തോന്നിയാൽ സുരക്ഷിതമായി എങ്ങനെ സഹായിക്കാം എന്നതാണ് ചിന്തിക്കേണ്ടത്. അതാണ് സ്മാർട്ട് മൂവ്. കാരണം ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു ചെറിയ കാര്യം ഒരുപക്ഷെ നാളെ നിങ്ങളെ മാത്രമല്ല മറ്റൊരാളുടെയും ജീവിതത്തെ രക്ഷിച്ചേക്കാം. അതുകൊണ്ട് കുട്ടികൾ പുസ്തകത്തിലെ പാഠങ്ങൾ മാത്രം പഠിച്ചല്ല, ലൈഫിലെ പാഠങ്ങളും ലൈഫിലെ സിറ്റുവേഷൻസും നേരിടാൻ കൂടെ പഠിക്കണം. കാരണം മാത്സിൽ ഇപ്പോൾ ചിലപ്പോൾ ഒരു ആൻസർ തെറ്റിയാൽ നമുക്ക് വീണ്ടും നോക്കാം അല്ലേ, പക്ഷെ ലൈഫിൽ ചില സിറ്റുവേഷൻസിൽ ഓപ്സ് വീണ്ടും ട്രൈ ചെയ്യാം എന്നൊരു ഓപ്ഷൻ ഉണ്ടാകണമില്ലല്ലോ. സോ ബി ബ്രേവ്, ബി സ്മാർട്ട്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ബി സേഫ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോവാണ്. കാലിഡോസ്കോപ്പ് ആണ് കേൾക്കുന്നത്, ഓണഹല്യ FM 90.4.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു ടിക്കറ്റ് കിട്ടിയാൽ മതി എന്ന് കരുതുന്ന ആളുകളാണ് നമ്മളിൽ പല ആളുകളും. പ്രത്യേകിച്ച് അവസാന നിമിഷം യാത്ര തീരുമാനിച്ചാൽ പിന്നെ പ്രതീക്ഷ മുഴുവൻ തത്കാൽ ടിക്കറ്റിലാണ് അല്ലേ. ഈ തത്കാൽ എന്ന് പറയുന്ന ടിക്കറ്റിനെ ആശ്രയിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കണം. ഓഗസ്റ്റ് മാസം തുടങ്ങി ഇന്ത്യൻ റെയിൽവേ ഈ തത്കാൽ ടിക്കറ്റ് ബുക്കിങ്ങിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓൺലൈനായി ബുക്ക് ചെയ്യുന്നവർക്കും റെയിൽവേ റിസർവേഷൻ കൗണ്ടർ വഴി ടിക്കറ്റ് എടുക്കുന്ന ആളുകൾക്കും ഒക്കെ ഈ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ ബാധകമാണ്. തൽക്കാൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ റിസർവേഷൻ കൗണ്ടറിൽ പോയിട്ടുള്ളവർക്കറിയാം അതൊരു ചെറിയ മിഷൻ തന്നെയാണ്. രാവിലെ തന്നെ കൗണ്ടറിലെത്തും, മുന്നിൽ നോക്കിയാൽ ക്യൂ, പിന്നിലേക്ക് നോക്കിയാലും ക്യൂ. ഇടയ്ക്ക് ഒരാൾ ചോദിക്കും, ചേട്ടാ ഈ തൽക്കാൽ ക്യൂ തന്നെയല്ലേ ഇത്? അങ്ങനെ മണിക്കൂറുകളോളം നിൽക്കേണ്ട അവസ്ഥ പലപ്പോഴും പല ആളുകളും ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഇനി ആ നീണ്ട കാത്തിരിപ്പിന് കുറച്ച് ആശ്വാസം കിട്ടിയേക്കും. തൽക്കാൽ ടിക്കറ്റ് ബുക്കിങ്ങിനായി റെയിൽവേ ഒരു പുതിയ ടോക്കൺ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇനി ടിക്കറ്റ് എടുക്കാൻ മണിക്കൂറുകളോളം വരിയിൽ നിൽക്കേണ്ട ആവശ്യം വരില്ല. പകരം യാത്രക്കാർക്ക് അവര് നിശ്ചിത സമയത്തിനുള്ള ടോക്കൺ ലഭിക്കും. ആ ടോക്കണിൽ പറയുന്ന സമയത്ത് എത്തി തൽക്കാൽ ടിക്കറ്റ് സ്വന്തമാക്കാം. ഈ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ കൗണ്ടറിൽ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കണം. ക്യൂവിൽ നിൽക്കുന്നതിന് പോലും ഒരു ടൈം ടേബിൾ ഉണ്ട്. ക്ലാസ് അനുസരിച്ചായിരിക്കും തൽക്കാൽ ബുക്കിങ്ങിനുള്ള ടോക്കണുകൾ നൽകുക. AC ക്ലാസ്സിലാണ് യാത്രയെങ്കിൽ ടോക്കൺ ലഭിക്കുക രാവിലെ 8:30 to 9:00 വരെ ആയിരിക്കും. നോൺ AC ക്ലാസ് ആണെങ്കിൽ ടോക്കൺ സമയം 9 to 9:30 ആണ്. അതായത് തൽക്കാൽ ടിക്കറ്റിന് പോകുമ്പോൾ അലാറം വെക്കേണ്ടത് ട്രെയിനിന്റെ സമയത്തിന് മാത്രമല്ല, നമ്മുടെ ഈ ടോക്കൺ എടുക്കാനുള്ള സമയത്തിന് വേണ്ടിയിട്ട് കൂടിയാണ് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഓരോ കൗണ്ടറിലും AC വിഭാഗത്തിന് 10 ടോക്കണും നോൺ AC വിഭാഗത്തിന് 15 ടോക്കണുമാണ് നൽകുക. അതുകൊണ്ട് ഞാനൊന്ന് വൈകിയെത്തിയാലും നോക്കാം എന്ന ആറ്റിറ്റ്യൂഡ് അധികം വർക്ക് ചെയ്യാനായിട്ട് സാധ്യതയില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്വന്തം ആവശ്യത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ ആവശ്യങ്ങൾക്കോ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക്, അതായത് കാറ്റഗറി A, അങ്ങനെയുള്ളവർക്ക് മുൻഗണന കിട്ടും. ഇവരുടെ ബുക്കിംഗ് പൂർത്തിയായ ശേഷമായിരിക്കും മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് ടിക്കറ്റ് എടുക്കുന്ന കാറ്റഗറി B പരിഗണിക്കുക. പക്ഷേ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ടോക്കൺ എടുത്ത എല്ലാവർക്കും ടിക്കറ്റ് ഉറപ്പാണെന്നല്ല, ടോക്കൺ ഉള്ളവർക്ക് ടിക്കറ്റ് നൽകിയ ശേഷം സീറ്റുകൾ ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ നേരിട്ടെത്തുന്ന മറ്റ് യാത്രക്കാർക്ക് തൽക്കാൽ ടിക്കറ്റ് ലഭിക്കുള്ളൂ. അതുകൊണ്ട് തൽക്കാൽ ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഇനി ഈ ഫോർമുല വളരെ സിമ്പിളാണ്. സമയം കൃത്യമായി നോക്കുക, ശരിയായ കാറ്റഗറി മനസ്സിലാക്കുക, ടോക്കൺ എടുക്കുക, പിന്നെ സീറ്റ് കിട്ടുമോ എന്നൊരു ടെൻഷൻ. ചുരുക്കി പറഞ്ഞാൽ തൽക്കാൽ ടിക്കറ്റിന്റെ കാര്യത്തിൽ ഇനി ആദ്യം വരുന്നവർക്ക് ആദ്യം എന്നൊരു സിമ്പിൾ ഗെയിം അല്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കണം. ടൈം, കാറ്റഗറി, ടോക്കൺ, ടിക്കറ്റ്, ട്രെയിൻ പിടിക്കാനുള്ള ഓട്ടം തുടങ്ങുന്നതിന് മുൻപേ ടോക്കൺ പിടിക്കാനുള്ള ഓട്ടം തീർക്കണം എന്നുള്ളതാണ്. ഇതൊക്കെ എത്രത്തോളം നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു വേ ആണോ അല്ലയോ എന്നുള്ളത് യാത്ര ചെയ്യുമ്പോൾ കണ്ട് അനുഭവിച്ച് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. നല്ല പാട്ടുകൾ വരുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ IRCTC തുറന്നിട്ട് പ്ലീസ് വെയിറ്റ് എന്ന് സ്ക്രീനിൽ കറങ്ങിക്കൊണ്ടിരുന്ന ഒരു പഴയ കാലമുണ്ട്. അത് പഴയ കാലമാണ്, കാരണം ഇന്റർനെറ്റ് ചെക്ക് ചെയ്യും, നമ്മൾ വൈഫൈ ചെക്ക് ചെയ്യും, ഫോൺ റീസ്റ്റാർട്ട് ചെയ്യും, അവസാനം ദൈവത്തെ വരെ വിളിച്ച് ഇതെന്താ ഓപ്പൺ ആവാത്തേ എന്ന് പറഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ IRCTCയുടെ സൈറ്റ് കുറച്ചുകൂടെ സ്പീഡായിട്ടുണ്ട്. പരിഷ്കരിച്ച വെബ്സൈറ്റിലൂടെയും മൊബൈൽ ആപ്പിലൂടെയും മുൻപത്തേക്കാൾ വേഗത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് റെയിൽവേ അറിയിച്ചിട്ടുള്ളത്. സെർവർ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചിട്ടുണ്ട്, സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ വെബ്സൈറ്റിന്റെ പെർഫോമൻസ് കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഇമ്പാക്ട് എത്രത്തോളം ആണെന്നറിയാമോ? 2026 ജൂലൈയിൽ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗിന്റെ 89% ഓൺലൈൻ ആയിട്ടാണ് നടന്നത്. അതായത് റെയിൽവേ ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ കൗണ്ടറിൽ പോകണോ എന്ന് ചിന്തിക്കുന്നതിന് മുൻപേ ഭൂരിഭാഗം ആളുകളും ഫോൺ എടുത്താൽ പോരെ എന്നാണ് ചിന്തിച്ചത്. ഇത് ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ തന്നെ സർവകാല റെക്കോർഡാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ട്രെയിനിന്റെയും യാത്രയുടെയും ടിക്കറ്റിന്റെയും ഒക്കെ കാര്യങ്ങൾ. ഇന്നത്തെ നമ്മുടെ കാലിഡോസ്കോപ്പിന്റെ കരിയർ പരിപാടികളൊക്കെ അവസാനിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ചേർന്ന് ഒരുപാട് ഇൻഫർമേഷൻസും എന്റർടൈൻമെന്റും ഒക്കെ ആക്കി. കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
3: മോദി ഹർ പരിവാർ കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹതാ.
4: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ
5: PMsuryaghar.gov.in. ഹരിതഭൂമി, കർഷകരുടെ ഹൃദയതാളം.
1: നമസ്കാരം. അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുനിൽ. നമ്മൾ കഴിഞ്ഞ അധ്യായത്തില്, കഴിഞ്ഞ ഹരിതഭൂമിയില് പങ്കുവച്ചത് എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? റംബൂട്ടാൻ കൃഷിയെ കുറിച്ചാണ് അല്ലെ? റംബൂട്ടാൻ കൃഷിയുടെ ആരംഭഘട്ടങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ തൈകൾ നടുന്ന രീതികളെ കുറിച്ചും ആദ്യകാല പരിചരണങ്ങളെ കുറിച്ചുമൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ, ഈ രണ്ടാമത്തെ എപ്പിസോഡിൽ, റംബൂട്ടാൻ മരങ്ങൾ പൂവിടുന്ന കാലത്തെ പരിചരണങ്ങൾ എന്തൊക്കെയാണ്, നല്ല രീതിയിൽ കായ്പിടുത്തം ഉറപ്പാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, പ്രധാന രോഗങ്ങളും കീടങ്ങളും എന്തൊക്കെയാണ്, പക്ഷികളിൽ നിന്നും അതുപോലെ തന്നെ വവ്വാലുകളിൽ നിന്നും പഴങ്ങളെ എങ്ങനെ സംരക്ഷിക്കാം, ശാസ്ത്രീയമായ വിളവെടുപ്പ് എങ്ങനെയാണ്, വിപണന സാധ്യതകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ഒരിക്കൽ കൂടി സ്വാഗതം ഹരിതഭൂമിയിലേക്ക്. ഇനി റംബൂട്ടാനിലെ പൂവിടൽ കാലത്തെക്കുറിച്ച് പറയാം. ഈ ബഡ് ചെയ്ത നല്ല ഇനം തൈകൾ നട്ട് 3rd year മുതൽ തന്നെ ചെറിയ തോതിൽ റംബൂട്ടാൻ പൂവിട്ട് തുടങ്ങും. എങ്കിലും ആദ്യത്തെ 3rd year ഉണ്ടാകുന്ന പൂക്കൾ കളയുന്നതാണ് മരത്തിന്റെ നല്ല വളർച്ചയ്ക്ക് നല്ലത്. 4rd year മുതൽ മികച്ച രീതിയിൽ വിളവ് നൽകാനായിട്ട് മരങ്ങൾ പൂർണ്ണമായിട്ടും പ്രാപ്തമാവുകയും ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിലെ സാഹചര്യത്തിൽ സാധാരണയായിട്ട് ജനുവരി അവസാനം മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലാണ് റംബൂട്ടാൻ മരങ്ങൾ പൂവിടുന്നത്. ഡിസംബർ ജനുവരി മാസങ്ങളിൽ ലഭിക്കുന്ന നേരിയ തണുപ്പും അതിനുശേഷം വരുന്ന കടുത്ത വെയിലുമാണ് റംബൂട്ടാൻ മരങ്ങളിൽ പൂമൊട്ടുകൾ വിരിയാനായിട്ട് പ്രേരണയാകുന്നത്. മരം പൂക്കുന്നതിന് ഏകദേശം 1 month മുമ്പ് തടത്തിലെ നന പൂർണ്ണമായിട്ടും കുറയ്ക്കണം. ഇത് മരത്തിലെ പൂമൊട്ടുകൾ ധാരാളമായിട്ട് വരാനായിട്ട് സഹായിക്കും. എന്നാൽ പൂക്കൾ വിരിഞ്ഞ് കായ്കൾ ചെറിയ മണികളുടെ വലുപ്പമാകുമ്പോൾ വീണ്ടും കൃത്യമായ അളവിൽ നനച്ച് തുടങ്ങുകയും വേണം. റംബൂട്ടാനിലെ പൂവിടലിനെ കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞത്. ഇനി എപ്പോഴാണ് കായ് പിടിക്കുക, എപ്പോഴാണ് വളപ്രയോഗം നടത്തേണ്ടത് പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: റംബൂട്ടാൻ കൃഷിയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇനി കായ്പിടുത്തത്തെ കുറിച്ച് പറയാം. ഈ പൂക്കൾ കായ്കളായി മാറി വളരുന്ന ഘട്ടത്തിലാണ് മരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോഷകങ്ങൾ ആവശ്യമായിട്ട് വരുന്നത്. ഈ സമയത്ത് പൊട്ടാഷ് ഉയർന്ന അളവിൽ അടങ്ങിയ വളങ്ങൾ നൽകുന്നത് കായ്കളുടെ വലുപ്പം കൂട്ടാനും പഴങ്ങൾക്ക് കൂടുതൽ മധുരം നൽകാനും സഹായിക്കുന്നുണ്ട്. ജൈവ രീതിയിലാണ് കൃഷിയെങ്കിൽ നല്ലവണ്ണം ചാരം, ജൈവ പൊട്ടാഷ്, കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച വെള്ളം എന്നിവ തടത്തിൽ നൽകാവുന്നതാണ്. അതോടൊപ്പം തന്നെ ബോറോൺ, സിങ്ക് തുടങ്ങിയ സൂക്ഷ്മ മൂലകങ്ങൾ അടങ്ങിയ മിശ്രിതങ്ങൾ ഇലകളിൽ തളിച്ചു കൊടുക്കുന്നത് കായ്കൾ പൊഴിഞ്ഞു പോകുന്നത് വലിയ അളവിൽ തടയും. കായ്കൾ വളരുന്ന ഈ നിർണായക ഘട്ടത്തിൽ ഉണ്ടാകുന്ന അമിതമായ വരൾച്ചയോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന വെള്ളക്കെട്ടോ കായ് കൊഴിച്ചിലിന് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് തടത്തിൽ എപ്പോഴും ആവശ്യത്തിന് മാത്രം ഈർപ്പം നിലനിർത്താനായിട്ട് കർഷകർ പ്രത്യേകം ജാഗ്രത പുലർത്തണം. ഇനി റംബൂട്ടാനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളെ കുറിച്ചും അവയെ എങ്ങനെ നിയന്ത്രിക്കാമെന്നും പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഈ റംബൂട്ടാൻ കൃഷിയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു വില്ലനാണ് മിലി ബഗുകൾ അല്ലെങ്കിൽ വെള്ളപ്പൂപ്പൽ അഥവാ മുട്ടപ്പൂച്ച. ഇവ പഴങ്ങളുടെ കൂട്ടത്തിലും തണ്ടുകളിലും ഇലക്കവിളുകളിലും കൂട്ടത്തോടെ പറ്റിപ്പിടിച്ചിരുന്ന് നീരൂറ്റി കുടിക്കുകയും പഴങ്ങളുടെ ഭംഗി നശിപ്പിക്കുകയും ചെയ്യുന്നു. ഈ മീലി ബഗുകളെ തടയാനായിട്ട് തുടക്കത്തിൽ തന്നെ വേപ്പെണ്ണ വെളുത്തുള്ളി സോപ്പ് മിശ്രിതം തളിക്കുകയോ അല്ലെങ്കിൽ ഉയർന്ന മർദ്ദത്തിൽ വെള്ളം അടിച്ച് കഴുകിക്കളയുകയോ ചെയ്യാം. ആക്രമണം അതിരൂക്ഷമാണ് എങ്കിൽ കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ജൈവ കീടനാശിനികൾ തളിക്കാവുന്നതാണ്. ഇവയ്ക്ക് പുറമെ കമ്പ് തുറപ്പൻ പുഴുക്കളുടെ ആക്രമണവും ചിലപ്പോൾ കാണാറുണ്ട്. ഉണങ്ങിയ ചില്ലകളും പുഴുകുത്തിയ ഭാഗങ്ങളും മുറിച്ചു മാറ്റി തീയിട്ട് നശിപ്പിക്കുകയും മുറിവുകളിൽ ബോഡോ കുഴമ്പ് പുരട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് തടയാവുന്നതേ ഉള്ളൂ. ഇനി പൂപ്പൽ രോഗങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് ഈ ഒരു റംബൂട്ടാൻ മരത്തിൽ. അതെങ്ങനെയാണ് ഉണ്ടാവുക, അതിനെങ്ങനെയാണ് പ്രതിരോധിക്കുക എന്ന് പറഞ്ഞുതരാം നല്ലൊരു പാട്ടിനോടൊപ്പം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഈ റംബൂട്ടാൻ മരത്തിൽ കായകൾ പാകമായി വരുന്ന സമയത്ത് ഇടയ്ക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ കായകളിൽ പൂപ്പൽ രോഗങ്ങൾ, അതായത് ഫംഗൽ ഇൻഫെക്ഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇത് കായകളുടെ പുറന്തോട് കറുത്തു പോകാനും പഴങ്ങൾ അഴുകി നശിക്കാനും കാരണമാകുന്നുണ്ട്. രോഗപ്രതിരോധത്തിനായിട്ട് മഴക്കാലത്തിന് മുമ്പ് തന്നെ 1% വീര്യമുള്ള ബോഡോ മിശ്രിതമോ അല്ലെങ്കിൽ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി മരത്തിലും കായകളിലും നന്നായിട്ട് തളിച്ചു കൊടുക്കേണ്ടതാണ്. മരത്തിന്റെ ഉള്ളിലേക്ക് സൂര്യപ്രകാശം നന്നായിട്ട് തട്ടുന്ന രീതിയിൽ കമ്പുകൾ വെട്ടി ഒതുക്കി നിർത്തി കഴിഞ്ഞാൽ തോട്ടത്തിൽ ഈർപ്പം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കാനും പൂപ്പൽ രോഗങ്ങൾ ഉണ്ടാകുന്നത് ഒരു പരിധിവരെ തടയാനും സാധിക്കും. റംബൂട്ടാൻ കൃഷിയെക്കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ വവ്വാല് പക്ഷികൾ ഇതൊക്കെ റംബൂട്ടാൻ പഴത്തെ കടിക്കുകയും തിന്നുകയൊക്കെ ചെയ്യും അല്ലേ, അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, നഷ്ടമുണ്ടാക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വവ്വാലിൽ നിന്നും പക്ഷികളിൽ നിന്നും റംബൂട്ടാനെ സംരക്ഷിക്കുക? പറഞ്ഞുതരാം നല്ലൊരു പാട്ട്.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: റംബൂട്ടാൻ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് പഴങ്ങൾ പഴുത്തു തുടങ്ങുന്ന സമയത്ത് വവ്വാലുകളും കാക്കകളും മറ്റു പക്ഷികളും വന്ന് പഴങ്ങൾ ഇങ്ങനെ തിന്ന് നശിപ്പിക്കുന്നത്. രാത്രികാലങ്ങളിൽ എത്തുന്ന വവ്വാലുകൾ കുലകളോടെ പഴങ്ങൾ കടിച്ചെടുത്ത് നശിപ്പിക്കാറുണ്ട്. ഇതിന് ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവുമായ ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് മരത്തിന് മുകളിലൂടെ നെറ്റിംഗ് ചെയ്യുക എന്നതാണ്. അതായത് മരം മുഴുവനായിട്ട് മൂടുന്ന രീതിയിൽ നൈലോൺ വലകൾ വിരിക്കുക. വല വിരിച്ചു കഴിഞ്ഞാൽ 100% പഴങ്ങളും സുരക്ഷിതമായിട്ട് വിളവെടുക്കാനായിട്ട് സാധിക്കും. വലിയ മരങ്ങളിൽ വലയിടാനായിട്ട് ബുദ്ധിമുട്ടാണ് എങ്കിൽ കാറ്റിൽ തിളങ്ങുന്ന റിബണുകൾ കെട്ടുകയോ ശബ്ദമുണ്ടാക്കുന്ന ഉപകരണങ്ങൾ സ്ഥാപിക്കുകയോ ചെയ്യുക. രാത്രികാലങ്ങളിൽ മരത്തിന് താഴെ ലൈറ്റുകൾ ഇടുകയോ ചെയ്യുന്നത് ഒരു പരിധിവരെ വവ്വാലുകളെ അകറ്റാനായിട്ട് സഹായിക്കും. ഇനി വിളവെടുപ്പിനെ കുറിച്ച് പറയാം. റംബൂട്ടാൻ എപ്പോഴാണ് വിളവെടുക്കാനായിട്ട് പാകമാകുന്നത്?

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കേരളത്തിൽ റംബൂട്ടാന്റെ പ്രധാന വിളവെടുപ്പ് കാലം എന്ന് പറയുന്നത് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിലാണ്. പൂവിട്ട് ഏകദേശം 100 മുതൽ 120 ദിവസത്തിനുള്ളിൽ പഴങ്ങൾ പൂർണ്ണമായി പഴുത്ത് പാകമാകും. പഴങ്ങളുടെ പുറന്തോട് പച്ച നിറം മാറി പൂർണ്ണമായിട്ടും തിളക്കമുള്ള ചുവപ്പോ മഞ്ഞയോ നിറമാകുമ്പോൾ മാത്രമേ വിളവെടുക്കാവൂ. കാരണം റംബൂട്ടാൻ പറിച്ചെടുത്തു കഴിഞ്ഞാൽ മാവോ വാഴയോ പോലെ പിന്നെ അത് ഇരുന്ന് പഴുക്കാനായിട്ട് സാധ്യതയില്ല. അപ്പം അതുകൊണ്ട് പഴുത്ത ശേഷം മാത്രമേ അത് പറിച്ചെടുക്കാവൂ. പഴങ്ങൾ ഓരോന്നായിട്ട് കൈകൊണ്ട് പറിച്ചെടുക്കാനായിട്ട് നിൽക്കരുത്. പകരം കത്രികയോ തോട്ടിക്കത്രികയോ ഉപയോഗിച്ച് പഴങ്ങളടങ്ങിയ കുലകളോടെ വെട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. രാവിലെ സമയത്തോ വൈകുന്നേരങ്ങളിലോ വിളവെടുപ്പ് നടത്തുന്നതാണ് പഴങ്ങളുടെ ഫ്രഷ്നെസ് നിലനിർത്താനായിട്ട് നല്ലത്. റംബൂട്ടാൻ കൃഷിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്, അതിലേക്കെല്ലാം വരാം നല്ലൊരു പാട്ട്.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: റംബൂട്ടാൻ കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ റംബൂട്ടാനിൽ നന്നായി വളർന്ന് കായ്ക്കുന്ന 5-6 വർഷം പ്രായമുള്ള ഒരു മരത്തിൽ നിന്ന് ഒരു സീസണിൽ 30 മുതൽ 50 കിലോ വരെ പഴങ്ങൾ ലഭിക്കും. മരത്തിന് 8 മുതൽ 10 വർഷം പ്രായമാകുന്നതോടെ വിളവ് 100 കിലോയ്ക്കും മുകളിലാകും. വിപണിയിൽ സാധാരണയായിട്ട് കിലോയ്ക്ക് 150 രൂപ മുതൽ 300 രൂപ വരെ വില ലഭിക്കാറുണ്ട്. സീസണിന്റെ തുടക്കത്തിൽ പഴങ്ങൾക്ക് വിപണിയിൽ കിലോയ്ക്ക് 350 രൂപയ്ക്ക് മുകളിൽ വരെ വില ഉയരാറുമുണ്ട്. മറ്റ് പരമ്പരാഗത വിളകളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ സ്ഥലത്തു നിന്ന് കുറഞ്ഞ പരിചരണം കൊണ്ട് ഉയർന്ന സാമ്പത്തിക ആദായം നേടാനായിട്ട് റംബൂട്ടാൻ കൃഷിയിലൂടെ കർഷകർക്ക് ഇന്ന് സാധിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ വിപണനം, പഴങ്ങൾ പറിച്ചെടുത്താൽ മാത്രം പോരല്ലോ, ഇതൊക്കെ വിൽക്കണ്ടേ അല്ലേ? അപ്പോൾ വിപണന സാധ്യതകളെ കുറിച്ച് പറയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: റംബൂട്ടാൻ കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വിപണന സാധ്യതകളെക്കുറിച്ചും മൂല്യവർദ്ധനവിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞുതരാം. നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഫ്രൂട്ട് ഷോപ്പുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, വഴിയോര കച്ചവടക്കാർ എന്നിവർക്ക് പഴങ്ങൾ നേരിട്ട് നൽകുന്നത് നല്ല ലാഭം തരും. അതുപോലെ തന്നെ ഇടനിലക്കാരില്ലാതെ സോഷ്യൽ മീഡിയ വഴിയും ഫാം സന്ദർശനം വഴിയും നേരിട്ട് വിറ്റഴിക്കുന്ന രീതിയും ഇപ്പോൾ വളരെ വിജയകരമാണ്. കൂടാതെ റംബൂട്ടാൻ ഉപയോഗിച്ച ജാം, ജെല്ലി, സ്ക്വാഷ്, അച്ചാറുകൾ, സിറപ്പിൽ സൂക്ഷിച്ച പഴങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായും ഉയർന്ന വിലയ്ക്ക് നമുക്ക് വിപണിയിൽ ഇറക്കാനായിട്ട് സാധിക്കും. കൃത്യമായിട്ടുള്ള ആസൂത്രണവും നല്ല ഇനം തൈകളും ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടുവളപ്പുകളെ ലാഭകരമായിട്ടുള്ള റംബൂട്ടാൻ തോട്ടങ്ങളാക്കി മാറ്റാനായിട്ട് ഏത് കർഷകനും സാധിക്കും. നാവിൻ തുമ്പിൽ മധുരമൂറുന്ന റംബൂട്ടാൻ കൃഷിയിലൂടെ നമ്മുടെ കാർഷിക സ്വപ്നങ്ങൾക്ക് പുതിയൊരു പ്രതീക്ഷയും ഉയർന്ന വരുമാനവും നൽകാനായിട്ട് സാധിക്കും.

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാട്ട്.
0: സമയം ഇതാ കൃത്യം 12 മണിയോട് അടുക്കുന്നു. എല്ലാവർക്കും അഹല്യ FM 90.4 ട്യൂൺ ചെയ്ത് വെച്ച് ഇങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിനായിട്ട് കാത്തിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെയുണ്ട് ഞാൻ സുനിൽ. ഏറെക്കുറെ ഒരു 11:55 ആകുമ്പോഴാണ് ഞാൻ സ്റ്റുഡിയോയിൽ കയറിയിരിക്കുന്നത്, ഇൻസ്റ്റന്റ് പാട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ കയറിയിരിക്കുന്നത്. നിങ്ങൾ വിളിക്കേണ്ട ആ നമ്പറുള്ള ആ ഒരു ഫോണൊക്കെ എടുത്തിട്ട് ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് ഇരിക്കുന്ന സമയം മുതൽ തന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, പാട്ടിനുള്ള നേരമായോ പാട്ടിനുള്ള നേരമായോ ഞാൻ പാട്ട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മറന്നുപോയാലും ആർജേസ് മറന്നുപോയാലും ലിസ്ണേഴ്സ് മറന്നു പോവില്ല ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയം കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കും. നമ്മളിങ്ങനെ വിളിച്ച് ഓർമ്മിപ്പിക്കും സമയമായി കേട്ടോ ഇൻസ്റ്റന്റ് പാട്ടായി, ഇന്ന് ആരാ ഇൻസ്റ്റന്റ് പാട്ട് എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള കോൾസ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. സന്തോഷം അത് കേൾക്കുമ്പോൾ അത് കാണുമ്പോൾ വളരെ വളരെ സന്തോഷമാണ്. നമ്മളെക്കാളും കൂടുതൽ എക്സൈറ്റ്മെന്റോടുകൂടി പാട്ടുകൾ കേൾക്കാനായിട്ട്, വിശേഷങ്ങൾ കേൾക്കാനായിട്ട്, അഹല്യ FM കേൾക്കാനായിട്ട്, ഇൻസ്റ്റന്റ് പാട്ട് കേൾക്കാനായിട്ട് നിങ്ങളിങ്ങനെ കാത്തിരിക്കുന്നു എന്ന് അറിയുമ്പോൾ വളരെ വളരെ വളരെ സന്തോഷം. ആ ഒരു സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ആരംഭിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ നിങ്ങളുടെ കാതോരം എത്തിക്കുന്ന അഹല്യ FM ഒരുക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് എങ്ങനെയാണ് മെസ്സേജ് അയക്കുക, ഏത് നമ്പറിലാണ് വിളിക്കുക എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. 8815099000 എന്ന നമ്പറിലേക്ക് വിളിച്ചോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചു. ഇനിയിപ്പോ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു. നിങ്ങൾക്ക് പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ചോദിക്കാം. ഒരുപാട് പഴയ പാട്ടുകൾ ചോദിക്കരുത്. ഇന്നലെ പാട്ടുകൾ ആവശ്യപ്പെട്ട് റിക്വസ്റ്റ് ചെയ്ത് കിട്ടിയവരും ചോദിക്കാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യത്തെ പാട്ടിലേക്ക് പോകുന്നു. പാട്ടുകൾ ചോദിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, നിങ്ങളുടെ പേര് മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങളുടെ പേര്, പാട്ടിന്റെ ആദ്യത്തെ വരി, ഒപ്പം തന്നെ അത് ഏത് സിനിമയിലെ പാട്ടാണ് എന്ന് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ സന്തോഷം. കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആ പാട്ട്, നിങ്ങൾ ചോദിക്കുന്ന പാട്ട് നിങ്ങളുടെ കാതോരം എത്തുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വിളിക്കാം, മെസ്സേജ് അയക്കാം. 2 മണി വരെ, അതായത് ഇനിയുള്ള 2 മണിക്കൂർ ഞാൻ സുനിൽ ഇവിടെ കാണും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ ആവശ്യപ്പെടുന്ന പാട്ടുകൾ നിങ്ങളെ കേൾപ്പിക്കാനായിട്ട്. ആദ്യത്തെ മനോഹരമായ ഒരു ഗാനം ഇതാ നിങ്ങളുടെ കാതോരം എത്തുന്നു, അഹല്യ FM 90.4. ഇത് ഇൻസ്റ്റന്റ് പാട്ടിനുള്ള നേരം കൂടെയുണ്ട്, ഞാൻ സുനിൽ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: ഗ്രാമഫോൺ എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ടോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് നമ്മൾ തുടങ്ങിയിരിക്കുന്നു. പാട്ടെല്ലാം കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 10 മിനിറ്റാണ്. ഇൻസ്റ്റന്റ് പാട്ടിൽ ആദ്യത്തെ കോളർ റെഡിയാണ്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
2: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഗുഡ് ആഫ്റ്റർനൂൺ. ബാലൻ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു? ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: എനിക്ക് വിനയൻ സംവിധാനം ചെയ്ത കലാഭവം നായകനായി അഭിനയിച്ച വാസുദേവൻ ലക്ഷ്മി പിന്നെ ഞാൻ എന്ന സിനിമയിലെ
3: താളത്തോടിപ്പേരങ്ങൾ പാടാംങ്ങൾ പാടാം
2: എന്നുള്ള പാട്ടാണ് വേണ്ടത്.
1: ഒരു കാര്യം പറയട്ടെ, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിൽ ഈ പാട്ടില്ല. പിന്നെ ഏത് ചിത്രത്തിലായിരിക്കും ഈ ഒരു പാട്ട്? അതെ, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിൽ ഈ ഒരു പാട്ടില്ല. കരുമാടിക്കുട്ടൻ മാറിപ്പോയി നമുക്കൊന്ന് അല്ലേ. ഞാൻ ഏത് പാട്ടായിരുന്നു പാടിയത്? പാട്ടിങ്ങനെ എടുക്കുമ്പോ പാടിക്കൊണ്ടിരിക്കുന്ന. ഓക്കെ ഓക്കെ, അപ്പൊ താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. വിളിച്ചത് ബാലൻ ചേട്ടനായിരുന്നു. കരുമാടിക്കുട്ടൻ എന്ന ചിത്രത്തിലെ നെഞ്ചുടുക്കിന്റെ താളത്തുടുപ്പിൽ എന്ന് തുടങ്ങുന്ന നല്ലൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു പാട്ട് വരുന്നു. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് സുനിൽ ഫ്രം പാലക്കാട്. കാതൽ കോട്ടയ സിനിമയിലെ കാലമെല്ലാം എന്ന് തുടങ്ങുന്ന പാട്ടാണ് കേട്ടോ. ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ രണ്ട് ബ്യൂട്ടിഫുൾ ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ
2: ഹലോ, എന്റെ പ്രിയപ്പെട്ട പ്രിയങ്കരൻ സുനിൽജിക്ക് സിനിമത്തോടുള്ള ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ നിങ്ങളുടെ സ്വന്തം എന്നും സ്വന്തമായ കൊഞ്ഞാമ്പാറയിൽ നിന്ന് ഷെയ്ഫുദ്ദീൻ.
1: ഷെയ്ഫുദ്ദീൻ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു?
2: സുഖമായിരിക്കണോ സുനിൽജി.
1: ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടെ?
2: ഇന്ന് 14-ാമത്തെ പിറന്നാൾ ആഘോഷിക്കുന്ന അഖിലേ എഫ്എം റേഡിയോ സുഹൃത്തായ പിലാനൂർ ആനന്ദ ചേട്ടന്റെ പൊന്നുമോൾ വിവേകക്കുട്ടിക്ക് 1000 ജന്മദിന ആശംസകൾ സ്നേഹത്തോടു കൂടി അരിച്ചുകൊണ്ട് എനിക്ക് വാനത്തെ പോലെ എന്ന തമിഴ് മൂവിയില് റോജാപ്പൂ മാലയിലെ ഒരു മുല്ലൈപ്പൂ ചേരുകയെന്ന് ഗാനം വെച്ചു കൊടുക്കണം. താങ്ക് യു.
1: ഒരു ഫാമിലി സോങ് ആണല്ലേ?
2: അതെ അതെ, നല്ല നല്ല സാധനം.
1: ഓക്കെ, അപ്പൊ താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കും. വിളിച്ചത് ഷെയ്ഫുദ്ദീൻ ചേട്ടനായിരുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ട ആ ഒരു പാട്ട് തന്നെ നിങ്ങളുടെ കാതോരം എത്തുന്നു. അതോടൊപ്പം തന്നെ ഒരു പാട്ടിനുള്ള നേരം കൂടെ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇല്ല എങ്കിൽ വാർത്തകൾക്ക് ശേഷമായിരിക്കും ഈ ഒരു പാട്ട് പ്ലേ ആവുക. ഓക്കെ, പാട്ട് ചോദിച്ചിരിക്കുന്നത് സഹദേവൻ ചേട്ടനാണ്, ഇടുക്കിയിൽ നിന്നും. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന ഗാനം പൊന്നേ പൊന്നമ്പിളി എന്ന് തുടങ്ങുന്ന പാട്ടാണ് കേട്ടോ. ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിൽ പൊന്നേ പൊന്നമ്പിളി എന്ന ഗാനം വെച്ച് തരുമോ എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സമയക്കുറവുണ്ടെങ്കിൽ വാർത്തകൾക്ക് ശേഷമായിരിക്കും, സമയമുണ്ടെങ്കിൽ വാർത്തകൾക്ക് മുന്നേ ഈ ഒരു പാട്ട് കേൾക്കാം. ഓക്കെ, സമയം 12 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആണ്. ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ സുനിൽ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909.
3: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പാർലമെന്റ് വർഷകാല സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിക്കുന്നു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് 2 ലക്ഷം രൂപ അധിക സഹായം അനുവദിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. മുതലപ്പുഴയിലെ അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വിദഗ്ധ റിപ്പോർട്ട് കാത്തിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പാലക്കാട് ജില്ലയിൽ നെൽവിത്ത് സംഭരണം നാളെ പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. പാർലമെന്റ് വർഷകാല സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്ന് ലോക്സഭയിലെത്തിയിരുന്നു. വന്ദേമാതരത്തിന് ശേഷമാണ് സഭാ നടപടികൾ അവസാനിപ്പിച്ച് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞത്. ഖനി ധാതു വികസന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 രാജ്യസഭ അംഗീകാരം നൽകി. ഇന്ത്യയുടെ ഖനന മേഖലയെ കൂടുതൽ കാര്യക്ഷമവും നിക്ഷേപ സൌഹൃദവുമാക്കുന്നതിനൊപ്പം നിർണായക ധാതുക്കൾക്കായി രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന ആവശ്യം നിറവേറ്റാൻ പ്രാപ്തമാക്കുകയാണ് ബിൽ ലക്ഷ്യമിടുന്നത്. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിക്കുന്നു. സംഗീതം, നൃത്തം, നാടകം, നാടോടി ആദിവാസി കലകൾ, പാവകളി, പരമ്പരാഗത നാടകം, അനുബന്ധ കലാരൂപങ്ങൾ എന്നിവയുൾപ്പെടെ ഇന്ത്യയുടെ അവതരണ കലാരംഗത്ത് മികച്ചതും നിരന്തരവുമായ സംഭാവനകൾ നൽകിയവരെയാണ് പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുന്നത്. വിജ്ഞാൻ ഭവനിലെ ചടങ്ങിൽ 115 കലാകാരന്മാരാണ് പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്നത്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് 2 ലക്ഷം രൂപ അധിക സഹായം അനുവദിക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് കയറ്റുമതി ഇറക്കുമതി ചരക്ക് നീക്കത്തിന് ഈ മാസം 18 തുടക്കം കുറിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
4: തിരുവനന്തപുരം മുതലപ്പുഴയിലെ അപകടാവസ്ഥ പരിഹരിക്കുമെന്നും അപകടങ്ങൾ കുറയ്ക്കുന്നതിന് IIT അടക്കം സ്ഥാപനങ്ങളിലെ വിദഗ്ധ റിപ്പോർട്ടിന് കാത്തിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കടൽ രക്ഷാപ്രവർത്തനത്തിന് മാർഗരേഖ തയ്യാറാക്കുമെന്നും VD സതീശൻ അറിയിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ബോണസ് നൽകാൻ മാർഗനിർദ്ദേശങ്ങൾ നൽകിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ അദാനി ഓഹരികൾ MSC കമ്പനിക്ക് നൽകുന്നതിൽ ഗവൺമെന്റ് തലത്തിൽ തീരുമാനങ്ങൾ ആയിട്ടില്ലെന്നും ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി അക്കാര്യം പഠിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പാർലമെന്റിൽ അവതരിപ്പിച്ച മൈൻസ് ആന്റ് മിനറൽസ് ഡെവലപ്മെന്റ് ആന്റ് റെഗുലേഷൻ ഭേദഗതി ബിൽ സംസ്ഥാന ഗവൺമെന്റുകളുടെ അധികാരം കവർന്നെടുക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന കടന്നുകയറ്റം അംഗീകരിക്കാൻ കഴിയില്ലെന്നും VD സതീശൻ പറഞ്ഞു.
3: മെസ്സി വിവാദത്തിൽ കായിക വകുപ്പിന്റെ റിപ്പോർട്ട് കിട്ടിയെന്നും റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തലുകളുണ്ടെന്നും ഇക്കാര്യം ഗവൺമെന്റ് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കാസർഗോഡ് MDMA കേസിൽ അറസ്റ്റിലായ യുവാക്കളെ അറിയാമെന്നും ഇരുവരും സാമൂഹിക മാധ്യമ ടീമിൽ ഇല്ലെന്നും ലാത്തിചാർജിൽ പരിക്കേറ്റ വ്യക്തിയെ കാണാൻ വീട്ടിൽ പോയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ആരോപണങ്ങൾക്കെതിരായ സാമൂഹിക മാധ്യമ കുറിപ്പുകൾ നീക്കാൻ മെറ്റയോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും എന്നാൽ അനുകൂലമായി വന്ന പല പോസ്റ്റുകളും മെറ്റ നീക്കം ചെയ്തതായും മുഖ്യമന്ത്രി അറിയിച്ചു. ലഹരിക്കേസിൽ ഉൾപ്പെട്ട ആരെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കില്ലെന്നും സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പദ്ധതി നാടിന് ഗുണകരമാണെന്നും പ്രതിപക്ഷ നേതാവ് അതിനെ വിമർശിക്കുന്നതിന് പകരം പിന്തുണയ്ക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കമാകും. പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി രാവിലെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനാകും. മൈ പോലീസ് സ്റ്റേഷൻ ലോഗോയും മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യും. പരാതിക്കാർക്ക് ആത്മവിശ്വാസത്തോടെ കടന്നുചെല്ലാൻ കഴിയുന്ന സേവന കേന്ദ്രങ്ങളാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ആധുനിക ജനാധിപത്യ സമൂഹത്തിന് അനുയോജ്യമായ വിധത്തിൽ സാങ്കേതിക വിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തി പോലീസിന്റെ പ്രവർത്തനവും പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനവും മെച്ചപ്പെടുത്താനും പദ്ധതി ലക്ഷ്യമിടുന്നു. ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെയും യൂണിസെഫിന്റെയും സഹകരണത്തോട് സംഘടിപ്പിക്കുന്ന ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലെ ലൈഫ് കോഴ്സ് സമീപനം എന്ന വിഷയത്തിൽ ദേശീയ കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മന്ത്രി കെ മുരളീധരൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലെ ഡോക്ടർ MKC നായർ ഓഡിറ്റോറിയത്തിലാണ് കോൺക്ലേവ്. സീഡിക് സൈബർ സെക്യൂരിറ്റി ലാബ് ഇന്ന് തിരുവനന്തപുരത്ത് പ്രവർത്തനം തുടങ്ങും. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ഗവൺമെന്റ് സംവിധാനങ്ങളുടെ വിവര സുരക്ഷ ശക്തിപ്പെടുത്താനും സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനുകളുടെ ഗുണനിലവാരവും സുരക്ഷയും ഉറപ്പാക്കാനുമാണ് ലാബ് തുടങ്ങുന്നത്. KSRTC വാഹനശേഷി മെച്ചപ്പെടുത്തി യാത്രക്കാർക്ക് കൂടുതൽ സുരക്ഷിതവും സൌകര്യപ്രദവുമായ യാത്രാനുഭവം ഉറപ്പാക്കാൻ നവീകരണം പൂർത്തിയാക്കിയ 14 ബസുകൾ അല്പസമയത്തിനകം മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. നവീകരണ പദ്ധതിയുടെ ആദ്യഘട്ടമാണ് പൂർത്തിയായത്. കാലപ്പഴക്കം വന്നെങ്കിലും സാങ്കേതികമായി മികച്ച രീതിയിൽ പുനരുപയോഗിക്കാൻ സാധിക്കുന്ന പഴയ ബസുകളെയാണ് പദ്ധതിക്കായി തെരഞ്ഞെടുത്തത്. LDF സംസ്ഥാന കമ്മിറ്റി യോഗം തിങ്കളാഴ്ച വൈകിട്ട് തിരുവനന്തപുരത്ത് ചേരും. AKG സെന്ററിലാണ് യോഗം. ചൊവ്വാഴ്ച ചേർന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് തീരുമാനമെടുത്തത്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ച് CPI CPIM തർക്കമടക്കം കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചാ വിഷയമായേക്കും. മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയുടെ നിയന്ത്രണത്തിലും ക്രിമിനൽ പശ്ചാത്തലക്കാരും ഗുരുതര ആരോപണങ്ങൾ നേരിടുന്നവരും കടന്നുവരുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മെസ്സിയുടെ പേരിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയവരെപ്പറ്റി സമഗ്ര അന്വേഷണം വേണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പാലക്കാട് ജില്ലയിൽ സപ്ലൈകോ ഒന്നാം വിള രജിസ്ട്രേഷൻ നടപടികൾ മറ്റന്നാൾ തുടങ്ങും. നാളെ ജില്ലയിൽ നെൽവിത്ത് സംഭരണവും പുനരാരംഭിക്കും. പാലക്കാട് നിന്നും ഫൈസൽ അലിമുത്ത്.
5: മുൻവർഷങ്ങളിലേതുപോലെ സപ്ലൈകോ വെബ്സൈറ്റ് വഴി തന്നെയാകും രജിസ്ട്രേഷൻ നടക്കുക. ശനിയാഴ്ച സപ്ലൈകോ വെബ്സൈറ്റ് തുറന്നുകൊടുക്കുന്നതോടെ കർഷകർക്ക് സ്വന്തം നിലയ്ക്കും അക്ഷയ സെന്ററുകൾ മുഖേനയും രജിസ്റ്റർ ചെയ്യാം. ഒന്നാം വിളയ്ക്ക് ജില്ലയിൽ 60,000-ത്തിലധികം കർഷകർ രജിസ്റ്റർ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ഓണത്തോടനുബന്ധിച്ച് തന്നെ കൊയ്ത്തും ആരംഭിക്കും. നെൽവിത്ത് സംഭരണത്തിലെ സ്തംഭനാവസ്ഥ പരിഹരിക്കാനുള്ള നടപടിയുടെ ഭാഗമായാണ് നാളെ മുതൽ ജില്ലയിൽ നെൽവിത്ത് സംഭരണവും പുനരാരംഭിക്കുന്നത്.
3: സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സായുധസേനാ ബാൻഡ് സംഘങ്ങൾ അവതരിപ്പിക്കുന്ന സംഗീത പരിപാടികൾ ഇന്ന് സംസ്ഥാനത്ത് മൂന്നിടത്തായി നടത്തും. സംഗീതത്തിന്റെ ശക്തിയിലൂടെ ദേശീയ ഐക്യം വളർത്തുകയെന്ന ലക്ഷ്യവുമായാണ് തിരുവനന്തപുരത്തും കണ്ണൂരും കൊച്ചിയിലും പരിപാടി സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് നിശാഗന്ധിയിൽ വ്യോമസേനാ ബാൻഡും എറണാകുളം ലുലു മാളിൽ കൊച്ചി ദക്ഷിണ നാവിക കമാൻഡ് ബാൻഡും കണ്ണൂർ താഴെ ചൊവ്വയിൽ ഏഴിമല നാവിക അക്കാദമി ബാൻഡും വൈകിട്ട് 6 പരിപാടികൾ അവതരിപ്പിക്കുക. ഇന്ത്യ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം നാളെ കൊച്ചിയിൽ സമാപിക്കും. ദക്ഷിണ നാവിക കമാൻഡിലാണ് അഭ്യാസ പ്രകടനങ്ങൾ. ക്രോസ് ട്രെയിനിംഗ്, ഉപകരണങ്ങളുടെ പ്രദർശനം, വിഷയവിദഗ്ധ കൈമാറ്റങ്ങൾ, സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവ പരിപാടിയുടെ ഭാഗമാണ്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും നാളെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സംയോജിത ബോധവൽക്കരണ പരിപാടി നഗരസഭാ ഉപാധ്യക്ഷ ആശാനാഥ് ഉദ്ഘാടനം ചെയ്തു. 2 പരിപാടിയുടെ ഭാഗമായി സൌജന്യ മെഡിക്കൽ ക്യാമ്പ്, കലാപരിപാടികൾ, മത്സരങ്ങൾ എന്നിവയുണ്ടാകും. ചെന്നൈയിൽ നിന്നും കൊല്ലത്തേക്ക് തീരുമാനിച്ച രണ്ട് ഓണം സ്പെഷ്യൽ ട്രെയിനുകളിൽ ഒന്ന് ഇന്ന് രാത്രി 11:50 പുറപ്പെടും. നാളെ വൈകിട്ട് 4:20 ട്രെയിൻ കൊല്ലത്തെത്തും. ഈ മാസം 15, 20, 22, 27, 29 തീയതികളിലും സെപ്റ്റംബർ 3, 5 ഈ ട്രെയിൻ സർവീസ് നടത്തും. ഇതുകൂടാതെ ചെന്നൈയിൽ നിന്നും 16 തേഡേസി കോച്ചുകൾ ഉൾപ്പെട്ട ഹൈക്ലാസ് ഓണം സ്പെഷ്യൽ ട്രെയിൻ 19, 26 സെപ്റ്റംബർ 2 തീയതികളിൽ വൈകിട്ട് 3:10 സർവീസ് നടത്തും. മോൺട്രിയലിൽ കനേഡിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ അമേരിക്കൻ താരം ബ്രാൻഡൻ നക്കാഷിമ ഫൈനലിൽ പ്രവേശിച്ചു. സ്പാനിഷ് താരം റാഫേൽ ജോദാറിനെയാണ് തോൽപ്പിച്ചത്. മറ്റൊരു സെമിയിൽ കനേഡിയൻ താരം ബെൻ ഷെൽട്ടൺ അമേരിക്കയുടെ ലേന ടിയനിനെ തോൽപ്പിച്ച് ഫൈനലിൽ കടന്നു. ടൊറന്റോയിൽ വനിതാ സിംഗിൾസിൽ പോളണ്ടിന്റെ ഇഗ സ്വിയാടെക്കും അമേരിക്കയുടെ കൊക്കോ ഗഫും ഫൈനലിലെത്തി. ഇഗ ഉക്രൈന്റെ എലീന സ്വിറ്റോലിനെയും കൊക്കോ ഗഫ് കസാഖിസ്ഥാന്റെ എലീന റൈബാക്കിനെയുമാണ് പരാജയപ്പെടുത്തിയത്. ഇന്ത്യയ്ക്കെതിരായ രണ്ട് മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിന് 16 ടീമിനെ ശ്രീലങ്ക പ്രഖ്യാപിച്ചു. ധനഞ്ജയ ഡിസിൽവയാണ് ടീമിനെ നയിക്കുക. വിക്കറ്റ് കീപ്പർ ബാറ്റർ നിരോഷൻ ഡിക്വെല്ലയും ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചെത്തും. ശ്രീലങ്കയിലെ ഗാലെ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഈ മാസം 15 മുതൽ 19 വരെയാണ് ആദ്യ ടെസ്റ്റ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2020 ക്രിക്കറ്റ് അന്താരാഷ്ട്ര പരമ്പര അടുത്ത മാസം 13 മുതൽ 17 വരെ നടത്തുമെന്ന് BCCIയും അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും അറിയിച്ചു. ഡൽഹിയിലെ അരുൺ ജെയ്റ്റി സ്റ്റേഡിയത്തിലാണ് 3 മത്സരങ്ങളുടെ പരമ്പര. സുനാമി പ്രതിരോധ തയ്യാറെടുപ്പിന്റെ ഭാഗമായി കണ്ണൂർ അഴീക്കോട് ചാൽ ബീച്ചിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ സുനാമി ബോക്ട്രിൽ ആരംഭിച്ചു. പാർലമെന്റ് വർഷകാല

0: ആരംഭിക്കുകയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പാലക്കാട് ജില്ലയിൽ നെൽവിത്ത് സംഭരണം നാളെ പുനരാരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
2: ഉങ്ങൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: ഇടുക്കിക്കാരൻ സഹദേവൻ ചേട്ടൻ റിക്വസ്റ്റ് ചെയ്ത പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ഷാനിദാണ് കേട്ടോ. യെസ്, ഷാനിദാണ് ചോദിച്ചിരിക്കുന്നത്. ഷാനിദ് ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം DC എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ടാണ്, ഇപ്പൊ ഇങ്ങനെ ട്രെൻഡുകൾ നിൽക്കുന്ന ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് പ്രസാദ് ആണ് ചോദിച്ചിരിക്കുന്നത്. നീ കവിതകള മരകഥ നാണയം എന്ന ചിത്രത്തിലെ നീ കവിതകള എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു തമിഴ് ട്രാക്കാണ്. ആ ഒരു പാട്ട് കൂടെ വരുന്നു. നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: സമയം 12 കഴിഞ്ഞ് 54 ആണ്. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ,
2: ഹലോ, നമസ്കാരം സുനിൽ.
1: നമസ്കാരം, ഇതാരാണ്?
2: ഇത് കണ്ണൂർ ജില്ലയിലെ നമ്മ ആനന്ദൻ തിലാനൂരാണ്.
1: ആനന്ദൻ ചേട്ടാ, എങ്ങനെ പോകുന്നു ലൈഫ് ഒക്കെ?
2: ലൈഫ് പേര് പോലെ തന്നെ സന്തോഷകരമായിട്ട് പോകുന്നു.
1: സന്തോഷകരമായിട്ട് പോകുന്നു അല്ലേ? ഓക്കെ. ഫുഡ് കഴിച്ചോ? ലഞ്ച് കഴിച്ചോ?
2: കഴിഞ്ഞ കഴിച്ചില്ല, 2 മണിയാവും.
1: 2 മണിയാവും. ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
2: എന്റെ മകൾ നിവേദയുടെ ജന്മദിനമാണ് ഇന്ന്. മോൾക്ക് വേണ്ടി ഞാൻ ഒരു പാട്ട് ചോദിക്കുന്നത്. പ്രണയവർമ്മൻ എന്ന സിനിമയിലെ ഒത്തിരി ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ നട്ടൊരു പാട്ടില്ലേ?
1: ഓക്കെ. അപ്പൊ നിവേദിക്കുട്ടിക്ക് എന്റെ വക പിറന്നാൾ ആശംസകൾ അറിയിക്കണം. ഓക്കെ,
2: ആയിക്കോട്ടെ. ഒരുപാട് ചില ശ്രോതാക്കൾ രാവിലെ ആശംസ അറിയിച്ചിരുന്നു. അപ്പൊ അച്ഛന്റെ കൂടെ ഒരു

പാട്ട് ജനാർദ്ദനൻ ചേട്ടനാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. തുടക്കം എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ടാണ് കേട്ടോ. ചിത്രചേച്ചി പാടിയിട്ടുള്ള അതിമനോഹരമായ ഒരു ഗാനമാണ്. ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: മൊത്തം പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: ചിത്ര ചേച്ചി പാടിയ ഒരു മധുരമുള്ള പാട്ടൊക്കെ ഇങ്ങനെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിരിക്കുന്നു. വിൻസ്റ്റൺ പാട്ടാണ് സുനിലഭം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ,
2: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ഇതാരാണ്?
2: വിളയോടി വിളക്കത്രക്കളം ഭാസ്കരനാണ്.
1: ഭാസ്കരൻ ചേട്ടാ, ലഞ്ച് കഴിച്ചോ? ഫുഡ് കഴിച്ചോ?
2: ഇല്ല, കഴിക്കാൻ പോണേ ഉള്ളു.
1: നേരെ ആയില്ലേ? സമയമായില്ലേ?
2: രണ്ടു മൂന്ന് പാട്ടൊക്കെ കേട്ടിട്ട്
1: പാട്ട് കേട്ട് കഴിക്കാന്ന് വെച്ചു അല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: മണികത്തനൻ ഡയറക്ഷൻ ചെയ്ത 1999 റിലീസായ നായകൻ എന്ന പടം, കമലഹാസൻ അഭിനയിച്ച, ഇളയരാജ മ്യൂസിക് അടിച്ച്, ഇളയരാജ തന്നെ പാടിയ ഒരു പാട്ടുണ്ട്, തെൻപാണ്ടി ചീമയിൽ. ആ പാട്ടൊന്ന് വെച്ചുതരാൻ പറ്റുമോ?
1: തീർച്ചയായിട്ടും വെച്ചുതരാം. അപ്പോ ഈ പാട്ട് കേട്ടുകൊണ്ട് ഫുഡ് കഴിക്കുക. ഓക്കെ
2: ഓക്കെ ഓക്കെ,
1: താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം വിളിച്ചത് ഭാസ്കരൻ ചേട്ടനായിരുന്നു. അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത ഗാനം വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് നിഷ ചേച്ചിയാണ് ചോദിച്ചിരിക്കുന്നത്. മുത്തുമണിത്തൂവൽ തരാം എന്ന് തുടങ്ങുന്ന നല്ലൊരു ഗാനം, ആ ഒരു പാട്ട് കൂടെ നമുക്ക് കേൾക്കാം. ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തത്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: സമയം ഒരു മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. നമ്മുടെ കൂടെ അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നു, ആരാണ് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ടൈലർ ഷോപ്പൊക്കെ എങ്ങനെ പോകുന്നു? ഓണത്തിരക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാരും ഈ ഓണത്തിന് സാരി ഒക്കെ എടുത്ത് ബ്ലൗസ് ഒക്കെ അടിക്കാനായിട്ട് ഇങ്ങനെ ധൃതി കൂട്ടുന്നുണ്ടോ? ഭയങ്കര ഡിമാൻഡ് ഉള്ള സമയമാണ് അല്ലേ ടൈലർമാർക്ക് ഈ സമയം എന്ന് പറയുന്നത്? ചേച്ചി എങ്ങനെയെങ്കിലും 2 ദിവസം കൂടെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ പറയാറില്ലേ?
2: തീർച്ചയായിട്ടും. അവര് നമ്മള് പാവപ്പെട്ട ആൾക്കാരല്ലേ, അപ്പൊ ഒരു ഓണം അടുക്ക തന്നെ എടുക്കുള്ളൂ. അപ്പൊ പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച്
1: വരും. അപ്പൊ ഈ ഓണം കഴിയുമ്പോഴേക്കും നമുക്കൊരു എന്താ വാങ്ങിക്കുക, ഒരു കാറ് വാങ്ങിക്കണോ, ഒരു ബസ്
2: വാങ്ങിക്കണോ?
1: അപ്പൊ അത്രയും ആവട്ടെ കേട്ടോ.
2: അല്ല, ഇവിടെ തന്നെ 9 ടൈലർ ഷോപ്പ് ഉണ്ട്.
1: കോമ്പറ്റീഷൻ അത് വേണല്ലോ, നമ്മൾ മാത്രം പോരല്ലോ അല്ലെ, എല്ലാവർക്കും ജീവിക്കണ്ടേ? നമുക്ക് മാത്രം ജീവിച്ചാ മതിയോ?
2: തീർച്ചയായിട്ടും.
1: അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
2: നിന്നെ
1: കണ്ടു
2: ഓക്കെ,
1: നീലക്കണ്ണനെ കാണും ഗുരുവായൂർ നടയിൽ പോയി
2: കഴിഞ്ഞു.
1: സുഖമായിട്ട് പോകുന്നു ചേച്ചി. അപ്പൊ എന്തായാലും ഞാൻ പാട്ട് വെച്ചിടാം, വീണ്ടും വിളിക്കണേ. താങ്ക് യു സോ മച്ച്. വിളിച്ചത് അനത് ചേച്ചിയായിരുന്നു. ചേച്ചി ആവശ്യപ്പെട്ട ആ ഒരു പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് അജിത് ചേച്ചിയാണ്. നമസ്കാരം അഹല്യ, സൂഫി പറഞ്ഞ കഥ എന്ന സിനിമയിലെ തെക്കിനി കോലായിൽ എന്ന് തുടങ്ങുന്ന പാട്ട് ചിത്ര ചേച്ചി പാടിയ പാട്ട് കേട്ടോ. അതിമനോഹരമായ പാട്ടാണ്, എനിക്കും വളരെയധികം ഇഷ്ടമുള്ള പാട്ടാണ്. ചിത്ര ചേച്ചി അസാധ്യമായിട്ട് പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. ഈ ഒരു പാട്ട് വെച്ച് തരുമോ പ്രിയപ്പെട്ടവർക്കായി എന്ന് പറഞ്ഞിട്ടാണ് അജിത് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അജിത് ചേച്ചിയും അനത് ചേച്ചിയും ആവശ്യപ്പെട്ട ആ 2 പാട്ടുകൾ നമുക്ക് കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: ചിത്രശേഷിയുടെ മനോഹരമായ ശബ്ദത്തിൽ മനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞു. വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആയിരിക്കുന്നു. അടുത്ത 2 പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ശാന്തി ചേച്ചിയാണ്. ജനനായകൻ എന്ന സിനിമയിലെ വരലാറ് എന്ന പാട്ട് വെച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊച്ചുമോന് വേണ്ടി വെച്ച് തരാമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ എക്സാമൊക്കെ കഴിഞ്ഞ് വന്ന് സുനിലൂട്ടനോട് പറയാൻ പറഞ്ഞു. വിജയ് ഫാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. യാനിഷിനാണ്, ഓക്കെ, യാനിഷിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ടിനുള്ള കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. ആരാണ് നോക്കട്ടെ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ് ചേച്ചി? ഏത് പാട്ടാ കേക്കണ്ടേ?
2: മധുരം തരും വയലോട് വരുമോ സ്വന്തം കൈ കൊടുന്നേ തിരുമധുരം തരും.
1: എന്താണ് ഈ പാട്ടിനോട് ഇത്ര അധികം ഇഷ്ടം?
2: അയ്യോ, ഞാനൊക്കെ നമ്മുടെ പാട്ടില് പെട്ടെന്ന് ഏതാന്ന് ചോദിച്ചാ അതില് 10-50 എണ്ണത്തില് ഒരെണ്ണം ഇതൊക്കെ പേടും.
1: ഒരെണ്ണം ഈ പാട്ടാണ് അല്ലേ? ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും പാട്ട് വെച്ചുതരാം കേട്ടോ. ഒരുപാട് സന്തോഷം, വീണ്ടും വിളിക്കണേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. വിളിച്ചത് ആയിഷ ചേച്ചിയായിരുന്നു. ആയിഷ ചേച്ചി ആവശ്യപ്പെട്ട കൈക്കൂടെ നിറയെ തരും മധുരം തരും എന്നൊരു പാട്ട് കൂടെ ഉണ്ട്. അപ്പൊ ആദ്യം ഏത് പാട്ട് കേൾക്കണം? ജനനായകനിലെ പാട്ട് കേൾക്കണോ അതോ കൈക്കൂടെ നിറയെ എന്ന പാട്ട് കേൾക്കണം? ജനനായകനിലെ പാട്ട് കേൾക്കാം അല്ലെ. യാനിഷ് മോൻ ഇങ്ങനെ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യല്ലേ ഡാൻസ് ചെയ്യാനായിട്ട്. സ്കൂൾ എക്സാം ഒക്കെ കഴിഞ്ഞ് വന്ന് ഡാൻസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അധികം ഇനിയും കാത്തിരിപ്പിക്കുന്നില്ല. ജനനായകനിലെ പാട്ട് വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കൈക്കൂടെന്ന് നിറയെ തരും മധുരം തരും എന്ന ഗാനം ആസ്വദിക്കാം. ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്. കൂടെയുള്ളത് ഞാൻ സുനിൽ.

0: ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം പാട്ട്.
1: സമയം 1 മണി കഴിഞ്ഞ് 39 മിനിറ്റാണ്. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിൽലഭം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത 2 പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് കൃഷ്ണയാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡി സി മൂവിയിലെ രാഗ ഓഫ് റിവെഞ്ച് പാട്ട് വെച്ച് തരുമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വെച്ച് തരുന്നുണ്ട്. ആ ഒരു ഗാനം വരുന്നു. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നു സുചിത്ര കുട്ടപ്പൻ. ഹായ് ഹലോ സുനിലേട്ട, ഞാൻ സുചിത്ര കുട്ടപ്പൻ. സുഖമല്ലേ ഏട്ടന് എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമില്ലാതെ പോകുന്നു. എനിക്ക് വേണ്ട പാട്ട് ഞാൻ മേരിക്കുട്ടി എന്ന സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സിനിമയിലെ ദൂരെ ദൂരെ എന്ന് തുടങ്ങുന്ന ബിജു നാരായണൻ പാടിയ ഒരു പാട്ടുണ്ട്. ആ ഒരു പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. ആ ഒരു ഗാനം ഞാൻ വെച്ചുതരാം. ഈ പാട്ട് ഞാൻ എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും സുചിത്രയ്ക്ക് വേണ്ടി സുചിത്ര റിക്വസ്റ്റ് ചെയ്ത ആ ഒരു ഗാനം കൂടെ നമുക്ക് കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

മനോഹരമായ രണ്ട് പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിരിക്കുന്നു. അടുത്ത പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ഓമന ചേച്ചിയാണ്. ഓമന ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്ന പാട്ട് കൈനിറയെ വെണ്ണ തരാമെന്ന് തുടങ്ങുന്ന ദിയമോൾക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്ത പാട്ടാണ്. ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് പ്രദീപ് തടുക്കശ്ശേരി റിക്വസ്റ്റ് ചെയ്ത ഒരു ഗാനമുണ്ട്, ഹായ് അഹല്യ ഇലയില്ലെങ്കിൽ നീ എങ്ങനെ തണലാകുമെന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പാട്ട് കൂടെ വരുന്നുണ്ട്. പിന്നെ ഒരു പാട്ടിനുള്ള നേരം കഷ്ടിച്ചിട്ടുണ്ടാവും, എന്തായാലും ഞാൻ ആ ഒരു പാട്ട് കൂടെ പ്ലേ ചെയ്യാം. ഒരു ഹിന്ദി ട്രാക്കാണ്, ചോദിച്ചിരിക്കുന്നത് കണ്ണൻ ചേട്ടനാണ് പാലക്കാട് നിന്നും. ചോദിച്ചിരിക്കുന്ന ഗാനം ചെന്നൈ എക്സ്പ്രസ്സിലൊരു ഒരു പാട്ടാണ് കേട്ടോ. ആ ഒരു ഗാനം കൂടെ നമുക്ക് കേൾക്കാം. ഈ 3 പാട്ടുകളോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ ഏറെക്കുറെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്തൊരു ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെ ജോയിൻ ചെയ്യാം. അതുവരേക്കും ഇറ്റ്സ് മീ സുനിൽ സൈനിങ് ഓഫ്.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
0: മനോഹരമായ ശബ്ദം, അതുല്യമായ ആലാപന ശൈലി, ഇന്ത്യൻ സംഗീത ലോകത്ത് തന്റേതായ ഇടം നേടിയ ഗായിക വാണി ജയറാം. ശാസ്ത്രീയ സംഗീതത്തിന്റെ പാരമ്പര്യം, ഓരോ ഗാനത്തിലും പ്രത്യേക ഭംഗിയും ആഴവും. തമിഴ്, മലയാളം, തെലുഗ്, കന്നഡ, ഹിന്ദി തുടങ്ങി നിരവധി ഭാഷകളിലായി ആയിരക്കണക്കിന് ഗാനങ്ങൾ. പ്രണയഗാനങ്ങളായാലും മൃദുലമായ മെലഡികളായാലും ഓരോ ഗാനവും തന്റേതായ ഭാവത്തിൽ അവതരിപ്പിക്കാനുള്ള അസാധാരണമായ ഒരു കഴിവ് അവർക്ക് എന്നും ഉണ്ടായിരുന്നു. നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി സംഗീത ലോകത്തിന്റെ ആദരവേറ്റുവാങ്ങിയ വാണി ജയറാമിന്റെ ഗാനങ്ങൾ ഇന്നും പുതുമ നഷ്ടപ്പെടാതെ നമ്മളുടെ ഒക്കെ മനസ്സിലുണ്ട്. ഈ മധുര ശബ്ദത്തിന്റെ മനോഹര ഗാനങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർജി ഹീരയാണ് ആദ്യത്തെ ഗാനം. എം കെ അർജുനൻ മാഷിന്റെ സംഗീതത്തിൽ ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, സിന്ധു എന്ന സിനിമയ്ക്ക് വേണ്ടി വാണി ജയറാം പാടിയ തേടി തേടി ഞാൻ അലഞ്ഞു എന്ന ഗാനം. ഓർമ്മയിലുണരും ഗാനങ്ങളാണ്. നിങ്ങളോടൊപ്പം ആർജി ഹീരയാണ് ഓണാഹലി FM. സ്റ്റേ ട്യൂൺഡ്.

ഓരോ ഗാനങ്ങളും പാടുന്ന ഈ ഒരു ഗായികയ്ക്ക് ഒരുപാട് നല്ല സംഗീത സംവിധായകരോടൊപ്പം പാട്ടുകൾ പാടാൻ കഴിഞ്ഞു എന്നത് വലിയൊരു സന്തോഷം തന്നെയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ മലയാളത്തിൽ പാടിയിട്ടുള്ളത് അർജുനൻ മാഷിന്റെ കോമ്പോസിഷനിലാണ്. എത്ര ബുദ്ധിമുട്ടുള്ള പാട്ടാണെങ്കിൽ പോലും അത് കേട്ട് പഠിച്ച് സമാധാനമായി അത് പാടി തീർക്കാനുള്ള ആവേശം അത് പ്രായത്തിന് തടുത്തു നിർത്താൻ സാധിക്കുന്ന ഒന്നല്ല. എന്തായാലും പൂവച്ചൽ ധാതർ വരികൾ എഴുതി എം കെ അർജുനൻ മാഷ് കമ്പോസ് ചെയ്ത തുറമുഖം എന്ന സിനിമയിലെ ഒരു പ്രേമലേഖനം എഴുതി മായ്ക്കും എന്ന പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹലി എഫ് എം എൽ ആർ ജി ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് സംഗീത സംവിധായകരുടെ ഇഷ്ട ഗായികയാരാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരം മാത്രമേ ഉണ്ടാവുള്ളൂ, വാണി ജയറാം. സലീൽ ചൗധരി വാണി ജയറാമിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്, ഏത് പാട്ടും അർത്ഥമറിഞ്ഞ് പഠിച്ചു പാടാനുള്ള മനസ്സ് വാണി ജയറാമിനുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എത്ര ബുദ്ധിമുട്ടുള്ള പാട്ടും ധൈര്യമായി അദ്ദേഹം ഏൽപ്പിക്കാറുണ്ട്. അങ്ങനെ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് പാടാൻ അത്ര എളുപ്പമല്ലാത്തൊരു പാട്ട് എന്ന് വേണം ഈ പാട്ടിനെ വിശേഷിപ്പിക്കാൻ. സെന്റ് തോമസ് എന്ന ചിത്രം, തോമസ് ലീഹ എന്ന ചിത്രത്തിനു വേണ്ടി സലീൽ ചൗധരി സംഗീതം നൽകി വയലാർ വരികൾ എഴുതിയ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

എന്താണ് ഒരു ഗായികയ്ക്ക് ഏറ്റവും അധികം വേണ്ടത്? ഏത് പാട്ട് ഏത് സംഗീത സംവിധായകൻ പറഞ്ഞാലും അവരാവശ്യപ്പെടുന്നത് പോലെ പാടാൻ സാധിക്കണം, അത്രയും വേഴ്സറ്റൈൽ ആയിരിക്കണം ഒരു സിംഗർ എന്നാണ് വാണി ജയറാം പറയുന്നത്. അതായത് ഏത് തരം പാട്ടുകളും അനായാസം പാടാനും ശബ്ദത്തെ അതിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആക്കാനും സാധിക്കുന്നിടത്താണ് ഒരു ഗായിക വിജയിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഗായകൻ വിജയിക്കുന്നത് എന്നാണ് വാണിയമ്മ പറയുന്നത്. അത്തരത്തിൽ വാണിയമ്മയുടെ പാട്ടുകളുടെ ഒരു ലിസ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ തമിഴ് ഫോക്ക് സോങ്ങുകളും അതിലുണ്ട്. നിത്തം നിത്തം നെല്ലച്ചോറ്, നെയ്മണക്കും കത്തിരിക്കാം, ഗംഗയമരൻ വരികൾ എഴുതി മുള്ളും മലരും എന്ന സിനിമയ്ക്ക് വേണ്ടി ഇളയരാജയുടെ കോമ്പോസിഷൻ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ ഫോക്ക് സോങ്ങിൽ വാണി ജയറാമിന്റെ ശബ്ദം എങ്ങനെയാണ് അനായാസം ആ ഒരു പാട്ടിനെ കൈക്കലാക്കുന്നത് എന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നു. നിങ്ങളോടൊപ്പം ആർജി ഹീറ ഓണഹലിയ ഫിലിം സ്റ്റേജ്.

കർണാടക സംഗീതം പഠിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ കർണാടക സംഗീതത്തിന്റെ ചില ഗമകങ്ങൾ സിനിമാ പാട്ടിലേക്ക് കടന്നു വരികയാണെങ്കിൽ അത് ആ പാട്ടിനെ നശിപ്പിച്ചു കളയും. പാട്ടിന് ഓരോ പാട്ടിന്റേതായ ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾക്കനുസരിച്ച് പാടുമ്പോൾ മാത്രമാണ് അത് നന്നാവുകയുള്ളൂ. കർണാടക സംഗീതത്തിന്റെ ഗമകങ്ങൾ ആവശ്യമുള്ളിടത്തേ നമ്മൾ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാത്തിടത്ത് എന്താണോ സംഗീത സംവിധായകൻ പറയുന്നത് അത് തന്നെ പാടണം. എന്നാൽ ഒരു ക്ലാസിക്കൽ ടച്ചുള്ള ഒരു പാട്ട് എന്ന് വേണമെങ്കിൽ പറയാം അപൂർവ രാഗങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടി കണ്ണദാസന്റെ വരികൾക്ക് MS വിശ്വനാഥൻ സംഗീതം നൽകിയ ഏഴ് സ്വരങ്ങൾക്കുൾ എത്തന ഈ പാട്. ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഒരു ക്ലാസിക്കൽ ടച്ചുള്ള പാട്ട് വാണി ജയറാമിന്റെ ശബ്ദത്തിൽ നിങ്ങളോടൊപ്പം RG ഹീരോണ ഹലി FM. സ്റ്റേ ട്യൂൺ.

തലമുറകൾ താണ്ടി നിൽക്കുന്ന ഗാനങ്ങൾ, അത് തന്നെയാണ് വാണി ജയറാം എന്ന ഗായികയുടെ വലിയ വിജയം. ആ ശബ്ദവും ആ ശബ്ദത്തിന്റെ ഫ്ലെക്സിബിലിറ്റിയും ഇന്നും പലർക്കും കേട്ടു പഠിക്കാനും ഒരുപാട് ആഴങ്ങളിലേക്ക് ചിന്തിക്കാനും ഒരു സംഗീതാസ്വാദകന്റെ മനസ്സിലേക്ക് ഏറ്റവും ഭംഗിയായി ഇറങ്ങിച്ചെല്ലാനുമുള്ള ഒരു മാധ്യമം തന്നെയാണ്. അങ്ങനെയുള്ള പാട്ടുകൾ പലതുണ്ടെങ്കിലും ഇപ്പോഴും നമ്മൾ ഇൻസ്റ്റഗ്രാം റീലുകളിലും അല്ലെങ്കിൽ പല ഇംപ്രവൈസേഷൻസും റീക്രിയേഷൻസുമായി കേൾക്കുന്ന ഒരു പാട്ടാണ് വാ വാ പക്കം വാ. ഒരു ഡിസ്കോ സോങ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ പാട്ടിൽ വാണി ജയറാം അല്ലെങ്കിൽ വാണിയമ്മ എന്ന ഗായികയുടെ മറ്റൊരു തലം നമ്മൾ എക്സ്പ്ലോർ ചെയ്തു എന്ന് തന്നെ വേണം പറയാൻ. ഈ പാട്ട് ഒരുപാട് പേരുടെ ഫേവറേറ്റ് സോങ് ആണ്. ഇപ്പോഴും ഒരു ഫാസ്റ്റ് നമ്പർ പാട്ട് ആലോചിക്കുമ്പോൾ ഒരുപാട് പേരുടെ മനസ്സിലേക്ക് ഓടി വരുന്ന പാട്ട്, തങ്കമകൻ എന്ന സിനിമയിൽ SPBയും വാണിയമ്മയും കൂടി പാടിയ ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഇളയരാജയുടെ സംഗീതം, മുത്തുലിംഗത്തിന്റെ വരികൾ. നിങ്ങളോടൊപ്പം RJ ഹീര ഓൺ അഹല്യ FM.

ഈ പാട്ട് കേൾക്കുമ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരാം, റീഡൂലാ റീഡൂലാ റീഡൂലാ റീഡൂ. അതില് രണ്ട് നായികമാർ ഒരുമിച്ച് നിന്ന് പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്ന ഒരു ഒരു അപൂർവമായിട്ടുള്ള ഒരു ഒരു രസമുള്ളൊരു വിഷ്വലാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വന്നത്. ഈ സിനിമയിൽ കെ വി മഹാദേവൻ സംഗീതം നൽകിയ കോൺ ഹേ തും സി മഹാനുഹോ പി സുശീലയും വാണി ജയറാമും ചേർന്ന് പാടിയ ഒരു മനോഹരമായ ഗാനം. ഇതിന്റെ വിഷ്വൽസ് ഒക്കെ കാണാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ കാണണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം അന്ന് കാലത്ത് ഇത്രയും മനോഹരമായൊരു വിഷ്വൽ, അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്ന ഒരു വിഷ്വലിന് പി സുശീലയും വാണി ജയറാമും ശബ്ദം നൽകുന്ന ആ ഒരു അതുല്യമായ ഒരു ഒരു നിമിഷം നിങ്ങൾക്കും കാണാൻ സാധിക്കും. എന്തായാലും ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് മികച്ച ഗാനങ്ങൾ വാണിയമ്മയ്ക്ക് നൽകിയിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ് ദക്ഷിണാമൂർത്തി സ്വാമികൾ. ചരണത്തിന്റെ ഓരോ വരികളിലും ഓരോ രാഗം, അങ്ങനെ പല രീതിയിലുള്ള പരീക്ഷണങ്ങളും പി സുശീലയും അതുപോലെ തന്നെ വാണി ജയറാമിനും നൽകിയിട്ടുള്ള ഒരു സംഗീത സംവിധായകൻ. എത്ര ബുദ്ധിമുട്ടുള്ള പാട്ടും അനായാസം അവരുടെ കൈകളിൽ ഏൽപ്പിക്കുന്ന ഒരു സംഗീത സംവിധായകനാണ് ദക്ഷിണാമൂർത്തി. പക്ഷേ വാണിയമ്മയ്ക്ക് ദക്ഷിണാമൂർത്തി സ്വാമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇളം മഞ്ഞിൻ നീരോട്ടം എന്ന പാട്ടാണ്. ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി പാതിരാസൂര്യൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ദക്ഷിണാമൂർത്തി കമ്പോസ് ചെയ്ത ഈ പാട്ട് മനോഹരമായൊരു പാട്ട് തന്നെയാണ്. ഇത് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണ ഓർമ്മയിലുണരും ഗാനങ്ങൾ ഓണാഹലി എഫ് എം നിങ്ങളുടെ കൂടെ ആർ ജി ഹീര സ്റ്റേ ട്യൂൺഡ്.

വാണിയമ്മയുടെ പാട്ടുകളുടെ ലിസ്റ്റ് ഇവിടെ തീരുന്നില്ല. കാരണം ആയിരക്കണക്കിന് പാട്ടുകളെ പറ്റി ഞാൻ സംസാരിക്കേണ്ടി വരും, പക്ഷെ നമ്മുടെ സമയം അതിനനുവദിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാണിയമ്മ പാട്ടോടുകൂടിയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുന്നത്. MS വിശ്വനാഥന്റെ സംഗീതം, വാലി വരികൾ എഴുതി, ദീർഘസുമംഗലി എന്ന സിനിമയ്ക്ക് വേണ്ടി എഴുതിയ പാട്ട് മല്ലിക എൻ മന്നൻ മയങ്കും. യെസ്, ഈ പാട്ട് പ്ലേ ചെയ്യാതെ എങ്ങനെയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ കംപ്ലീറ്റ് ആവുന്നത്? യെസ്, ഈ പാട്ടോടുകൂടി നമ്മൾ ഇന്നത്തെ ഷോയുടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് RJ ഹീറ ഓൺ അഹല്യ FM, ആൻഡ് സ്റ്റേ ട്യൂൺഡ്.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint-related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-22688. Mobile 9496-000129.
0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ

0: സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
1: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.

0: പാലക്കാടിന്റെ നെഞ്ചിൽ കൂടുതലും കൂട്ടുകൂടാം.
1: തങ്കടത്തക്ക് തരികിടത്തക്ക് തൊങ്കത്തങ്കടത്തക്ക് തരികിടത്തക്ക് തൊങ്കത്തങ്കടത്തക്ക് തരികിടത്തക്ക് തൊങ്കത്തങ്കടത്തക്ക് തരികിടത്തക്ക് തത്ത

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ 0 എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
5: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
7: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
8: ഹലോ, നമസ്കാരം. അഹല്യ FM 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ക്രിസ്റ്റീനയും കൂടെ വന്നിരിക്കുകയാണ്. ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക ആളുകളും നിശബ്ദമായി അനുഭവിക്കുന്ന, എന്നാൽ മറ്റുള്ളവരോടോ സുഹൃത്തുക്കളോടോ എന്തിന് സ്വന്തം വീട്ടുകാരോട് പോലും തുറന്നു പറയാൻ കടുത്ത നാണക്കേടും മടിയും വിചാരിക്കുന്ന വളരെ ഗൗരവമേറിയ ഒരു ആരോഗ്യ പ്രശ്നത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതാണ് പ്രൊലോങ്ഡ് സിറ്റിംഗ് ലീഡ്സ് ടു ഫിഷർ എന്ന് പറയുന്നത്. ഈ ഒരു ഫിഷറിനെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ അഹല്യയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ മനുഷ്യരെപ്പോഴും എന്തെങ്കിലും ശാരീരിക അധ്വാനമുള്ള ജോലികൾ ചെയ്ത് ശരീരം അനക്കിക്കൊണ്ടേയിരിക്കുന്നവരായിരുന്നു. ദീർഘനേരം ഒരിടത്തിങ്ങനെ അനങ്ങാതെ ഇരിക്കുന്ന ഒരു ശീലം പണ്ടുള്ളവർക്കില്ലായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതശൈലി എങ്ങനെയൊക്കെ എക്സ്പാൻഡഡ് ആയതെന്നൊന്ന് ആലോചിച്ച് നോക്ക്. രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോയാൽ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലും ഒരേ ഒരു ഇരിപ്പാണ്. IT ജീവനക്കാർ, ബാങ്ക് ജീവനക്കാർ, കൗണ്ടറുകളിലിരിക്കുന്നവർ, ലോങ് ഡിസ്റ്റൻസ് ബസ്സുകളും കാറുകളും ഓടിക്കുന്ന പാവം പിടിച്ച ഡ്രൈവർമാർ, എന്തിനു പറയുന്നു, മണിക്കൂറുകളോളം ഒരേ ഇടത്തിരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വരെ നേരിടുന്ന ഏറ്റവും വലിയൊരു ശാപമാണ് ഈ സിറ്റിംഗ് ഡിസീസ് എന്ന് പറയുന്നത്. പലരും വിചാരിക്കും നമ്മൾ കസേരയിൽ സുഖമായി ഇരിക്കുമ്പോൾ ശരീരം വിശ്രമിക്കുകയാണെന്ന്. എന്നാൽ ഈ മെഡിക്കൽ സയൻസ് പറയുന്നത് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ താഴെ ഭാഗത്ത്, പ്രത്യേകിച്ച് പെൽവിക് ഏരിയയിൽ ശരീരത്തിൻ്റെ മുഴുവൻ ഭാരം വരികയും അവിടുത്തെ രക്തക്കുഴലുകൾക്ക് വലിയ രീതിയിലുള്ള പ്രഷർ ഉണ്ടാകുകയും ചെയ്യുക എന്നതാണ്. ഈ ഇരിപ്പ് എങ്ങനെയാണ് നമ്മുടെ മലദ്വാരത്തിലെ കടുത്ത വേദനയ്ക്കും പിന്നെ ഫിഷറിനും കാരണമാകുന്നത് അതറിയാമോ? അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇതിന് പിന്നിലുള്ള ലക്ഷണങ്ങളും കാരണങ്ങളും ശാസ്ത്രീയമായി നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായി ലെറ്റ് അസ് ഹാവ് എ ഷോർട്ട് ബ്രേക്ക്.

നിന്നുള്ളിലേക്കല്ലാണ്ട് ഇറങ്ങ ഹിജറ, നീ എന്റെ ശീലമായി ദുശീലമായി എന്നെ കുഴിക്കുന്ന ഫിത്ര.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെ ഉള്ളത് ഞാനാണ് നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. എവിടെയാണെന്ന് മറക്കരുത് കേട്ടോ, അഹല്യ എഫ്എം 90.4. അപ്പോൾ ഇന്ന് നമ്മൾ ഇരിപ്പും ഫിഷറും തമ്മിലുള്ള മെഡിക്കൽ കണക്ഷൻസിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്, ശരിയല്ലേ? നമ്മൾ മണിക്കൂറുകളോളം അനങ്ങാതെ ഒരേ സീറ്റിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഇടുപ്പ് ഭാഗത്തെ രക്തയോട്ടം ഗണ്യമായി കുറയുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ കുടലിൻ്റെ സ്വാഭാവിക ചലനങ്ങളും ബവൽ മൂവ്മെൻറ്റ്സ് മന്ദഗതിയിലാകുകയും തൽഫലമായി നമ്മൾ കഴിക്കുന്ന ആഹാരം കൃത്യമായി ദഹിക്കാതെ വരികയും അത് കണ്ടുത്ത കോൺസ്റ്റിപേഷനിലേക്ക് നയിക്കുകയും ചെയ്യും. ഇങ്ങനെ ദിവസങ്ങളോളം മലബന്ധം തുടരുമ്പോൾ മലത്തിലെ ജലാംശം മുഴുവൻ കൂടുതൽ വലിച്ചെടുക്കുകയും മലം കല്ലുപോലെ ആവുകയും ചെയ്യും. രാവിലെ നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ ഈ കട്ടിയായ മലം ഒന്ന് പുറത്തു വരാൻ വേണ്ടി നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്യും. ഈ കടുത്ത പ്രഷർ കാരണം മലദ്വാരത്തിലെ വളരെ നേർത്ത ചർമ്മത്തിൽ ചെറിയ കീറലുകൾ അല്ലെങ്കിൽ മുറിവുകൾ ഉണ്ടാവും. ഇതിനെയാണ് ഡോക്ടർമാർ ആനൽ ഫിഷർ എന്ന് വിളിക്കുന്നത്. ഈ മുറിവുണ്ടായാലേ മലവിസർജന സമയത്ത് ബ്ലേഡ് വെച്ച് മുറിക്കുന്നത് പോലെയുള്ള അസഹനീയമായ വേദനയും ടോയ്ലറ്റിൽ പോയ ശേഷവും മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന കടുത്ത പുകച്ചിലും ഉണ്ടാകും. പലരും ഇത് പൈൽസ് ആണെന്ന് തെറ്റിദ്ധരിച്ച് പുറത്തു പറയാതിരിക്കാറുണ്ട്. എന്നാൽ ഫിഷർ എന്ന് പറയുന്നത് കേവലം ഒരു മുറിവ് മാത്രമാണ്. ഇത് തുടക്കത്തിലെ തന്നെ നമുക്ക് ചികിത്സിച്ചാൽ മാറ്റിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ ലക്ഷണങ്ങളും മറ്റു വശങ്ങളും ഞാൻ പറഞ്ഞു തരാം ഒരു ബ്രേക്കിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. നമ്മൾ ഫിഷറിന്റെ കടുത്ത വേദനയെ കുറിച്ചല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഫിഷർ രോഗത്തിൽ ഏറ്റവും വലിയ വില്ലൻ എന്താണെന്ന് വെച്ചാൽ, ഇത് മനുഷ്യനെ ഒരു വിഷ സൈക്കിൾ അല്ലെങ്കിൽ ഒരു ചക്രവ്യൂഹത്തിൽ കൊണ്ടു ചെന്ന് എത്തിക്കുമെന്നതാണ്. അതായത്, ആദ്യം മലബന്ധം കാരണം ഒരു ചെറിയ മുറിവുണ്ടാകും. ആളുകൾക്ക് ടോയ്ലറ്റിൽ പോകാൻ വലിയ പേടിയായിരിക്കും. ഈ വേദന പേടിച്ച് പലരും ടോയ്ലറ്റിൽ പോകാതിരിക്കും. ജോലി തിരക്ക് കാരണവും പലരും ഇത് മാറ്റിവെക്കാറുണ്ട്. അങ്ങനെ മലമുള്ളിൽ കിടക്കുമ്പോൾ കൂടുതലും അതിലെ വെള്ളം വീണ്ടും വലിച്ചെടുക്കുകയും മലം ഇനിയും കട്ടിയാവുകയും ചെയ്യും. അടുത്ത ദിവസം പോകുമ്പോൾ ഈ വലിയ കട്ടി മലം വന്ന് ആ പഴയ മുറിവിനെ വീണ്ടും കീറി വലുതാക്കും. ഇത് മാസങ്ങളോളം മാറാതിരിക്കുമ്പോഴാണ് ഇത് ക്രോണിക് ഫിഷറായി മാറുന്നത്. പലപ്പോഴും മുറിവുണങ്ങാൻ തുടങ്ങുമ്പോൾ വീണ്ടും ഇതേ ഇരിപ്പും മലബന്ധവും കാരണം ഇത് വീണ്ടും പൊട്ടും. നമ്മൾ ഓഫീസിലെ കസേരയിലോ അല്ലെങ്കിൽ ദീർഘനേരം വണ്ടി ഓടിക്കുമ്പോഴോ ഒക്കെ ഈ മുറിവിലെ ഭാഗത്ത് വീണ്ടും പ്രഷറും ചൂടും വരികയാണ്. ഇതിന് മെഡിക്കൽ സയൻസ് നിർദ്ദേശിക്കുന്ന ഏറ്റവും മികച്ച താൽക്കാലിക ആശ്വാസമാണ് സിച്ച് ബാത്ത് അഥവാ ഹിപ്പ് ബാത്ത് എന്ന് പറയുന്നത്. അതായത്, ഒരു ചെറിയ പ്ലാസ്റ്റിക് ടബിൽ നമ്മുടെ ഇടുപ്പ് മുക്കി വെക്കാൻ പാകത്തിന് ചെറു ചൂട് വെള്ളം എടുക്കുക. അതിലേക്ക് അല്പം ഉപ്പോ അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ആന്റിസെപ്റ്റിക് ലോഷനോ ഒഴിച്ച് ഒരു 15 മിനിറ്റ് അതിലിരിക്കുക. ഈ ചെറുചൂട് വെള്ളം അവിടുത്തെ കടുത്ത പേശികൾക്ക് വലിയ ആശ്വാസം നൽകുകയും രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും മുറിവ് പെട്ടെന്ന് ഉണങ്ങാൻ സഹായിക്കുകയും ചെയ്യും. ഇത് കൂടാതെ മലവിസർജനം ഒരു കാരണവശാലും നമ്മൾ മാറ്റിവെക്കാൻ പാടില്ല. ഈ ഒരു ഫിഷറിനെ പൂർണ്ണമായി മാറ്റാനുള്ള ചില സ്മാർട്ട് വഴികളും കൂടെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം ഒരു സോങ്ങിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെ ഉള്ളത് ഞാനാണ് നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. എവിടെയാണെന്ന് മറക്കരുത്, അഹല്യ എഫ്എം 90.4. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഗൗരവത്തോടെ സംസാരിച്ചത് മണിക്കൂറുകളോളമുള്ള ഒരേ ഇരുപ്പ് നമ്മുടെ ദഹന വ്യവസ്ഥയും ശരീരത്തിനും വരുത്തുന്ന വലിയ അസ്വസ്ഥതകളെക്കുറിച്ചാണ്. ശരിയല്ലേ? ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യേണ്ടി വരുന്നവർക്ക് ഈ പ്രശ്നം വരാതിരിക്കാനും വന്നവർക്കിത് സർജറി ഇല്ലാതെ മാറ്റാനും ചില മികച്ച ശീലങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആരും എവിടെയും പോവരുത്, ശ്രദ്ധിച്ചു കേൾക്കണേ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എവറി 45 മിനിറ്റ്സ് മൂവ്മെന്റ് റൂൾ എന്ന് പറയുന്നത്. പേര് കേട്ട ആരും പേടിക്കണ്ട, ഇത് വളരെ സിമ്പിളാണ്, ഞാൻ പറഞ്ഞുതരാം. അതായത് ഓഫീസിലാണെങ്കിലും പഠിക്കുകയാണെങ്കിലും തുടർച്ചയായി ഇരിക്കരുത്. നിങ്ങളുടെ ഫോണിലോ സ്മാർട്ട് വാച്ചിലോ ഒരു അലാറം സെറ്റ് ചെയ്യുക. ഓരോ 45 മിനിറ്റ്സ് കഴിയുമ്പോഴും സീറ്റിൽ നിന്ന് നിർബന്ധമായും എഴുന്നേറ്റ് ചുമ്മാ ഒന്ന് നടക്കുകയോ ശരീരം സ്ട്രെച്ച് ചെയ്യുകയോ ചെയ്യുക. ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ വേണ്ടിയൊക്കെ ഒന്ന് നടന്നു നോത്ത് യാതൊരു കുഴപ്പമില്ല, അങ്ങ് നടന്നോ. രണ്ടാമതായി നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആഹാര രീതിയാണ്. അത് പൂർണ്ണമായി ഒന്ന് മാറ്റുക. ഈ മൈദ ചേർത്ത പൊറോട്ട, ബ്രെഡ്, ഫാസ്റ്റ് ഫുഡുകൾ, കടുത്ത എരിവും മസാലയുമുള്ള ഭക്ഷണങ്ങൾ എന്നിവ പൂർണ്ണമായി ഒഴിവാക്കണം. പകരം ധാരാളം ഫൈബർ അടങ്ങിയ പച്ചക്കറികൾ, ചീരകൾ, നേന്ത്രപ്പഴം, ഓട്സ് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ദിവസവും കുറഞ്ഞത് 3 മുതൽ 4 ലിറ്റർ വരെ വെള്ളം കൃത്യമായി കുടിക്കുക. ശരീരത്തിലെ വെള്ളം കുറയുമ്പോഴാണ് നമ്മുടെ മലം കട്ടിയാകുന്നത്. ഇതൊരു നാണക്കേടുള്ള രോഗമായി കണ്ട് ആരും ഒളിച്ചു വെക്കേണ്ട യാതൊരു കാര്യമില്ല. തുടക്കത്തിൽ തന്നെ നല്ലൊരു ഡോക്ടറെ കണ്ട് കൃത്യമായ മരുന്നുകളും മുറിവുണങ്ങാനുള്ള ക്രീമുകളും വാങ്ങി ഉപയോഗിച്ച ഒരു തരത്തിലുള്ള സർജറിയും ഇല്ലാതെ തന്നെ ഇത് പൂർണ്ണമായി മാറ്റാൻ പറ്റും എന്ന് ഓർക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഓർക്കുക, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ദിവസത്തിൽ കുറച്ച് സമയം മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാകണം. കാരണം നമ്മുടെ ആരോഗ്യം നമ്മുടെ മാത്രം കൈകളിലാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ അഹല്യയുടെ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി ക്രിസ്റ്റീന നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ. നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. 360 degree.
3: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 degree. 360 degree ഇന്നത്തെയും വലിയ ടിപ്സും ട്രിക്സുമായി കൂടെയുണ്ട്. ഇറ്റ്സ് മീ ആർജെ അയ്യ. ഒരു കൂട്ടം ആളുകളുടെ മുൻപിലെ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ കയറി സംസാരിക്കാനായിട്ട് പറയുന്ന സമയത്ത് നെഞ്ചിടിപ്പ് കൂടും, അതുപോലെ തന്നെ നമ്മുടെ കൈയും കാലൊക്കെ വിറയ്ക്കും, തൊണ്ടൊക്കെ ഇങ്ങനെ ഡ്രൈ ആയി പോലെ വരണ്ടു പോവും. ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാവും. അതായത്, ലോകത്തിൽ മനുഷ്യന് മരണത്തിനേക്കാൾ പേടിയുള്ള കാര്യങ്ങളിൽ ഒന്നാണ് എന്ത്? ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ് എന്ത്? ഗ്ലോസോഫോബിയ. എന്ത് ഈ ഒരു ഗ്ലോസോഫോബിയ അഥവാ പബ്ലിക് സ്പീക്കിംഗ് പേടി? അതാണ് സംഭവം കേട്ടോ. എന്നാൽ ഇതേ പേടിയെ മാറ്റി നിർത്തി ഒരു സദസ്സിനെ മുഴുവൻ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ കയ്യിലെടുക്കാൻ സാധിക്കുമോ? ഉറപ്പായിട്ടും സാധിക്കും. ഈ മികച്ച സ്പീക്കർമാർ ഒറ്റയടിക്ക് അങ്ങനെ ഉണ്ടായി വരുന്നതാണോ? അല്ല, അവരിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പരിശീലിച്ച് ഒക്കെ ഉണ്ടാവുന്ന ഒരു കാര്യമാണല്ലേ. ഈ സ്റ്റേജ് ഫിയർ മാറ്റാനുള്ള ഒരു ടെക്നിക്കുകളും അതുപോലെ തന്നെ പ്രസംഗം കാച്ചിക്കുറുക്കി തരംഗമാക്കാനുള്ള ഗോൾഡൻ റൂളുകളുമാണ് ഇന്ന് നമ്മൾ 360 degree പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരെ പബ്ലിക് സ്പീക്കിംഗിലേക്ക് നമുക്ക് പോവാം, ആ ടിപ്സിലേക്ക് നമുക്ക് പോവാം. ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്, കീപ് ഓൺ ലിസണിംഗ് ഫ്രം 90.4 KTK കേട്ട് കൂട്ടുകൂടാം.

വിളക്ക് കരുമാടിക്കുട്ട നിന്നു പനി നിർക്കാവടിയാട്ടം കാവിലമ്മയ്ക്കുന്നു രാത്രി കേരുടൻ ദുഃഖം.

360 degree. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല അല്ലെ? കേട്ടുകൊണ്ടിരിക്കുന്ന 360 degree ആണ് കൂടെ ഇല്ല. അപ്പൊ 360 degree ഇന്നത്തെ പബ്ലിക് സ്പീക്കിങ്ങും സ്റ്റേജ് ഫിയർ മാസ്റ്ററിയും അങ്ങനെ ആ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ഇങ്ങനെ പൂർണ്ണമാവാൻ പോവാണ്. പേടി ആവേശമാക്കി മാറ്റിയ ശാസ്ത്രീയ രീതി, ആദ്യത്തെ 30 seconds ശ്രദ്ധ പിടിക്കുന്ന ഹുക്കുകൾ, സ്റ്റേജ് നിറയ്ക്കുന്ന ബോഡി ലാംഗ്വേജ്, നിശബ്ദതയുടെ മാജിക് ആയ പവർ ഓഫ് പോസ്, മനസ്സിൽ നടന്ന സ്റ്റോറി ടെല്ലിംഗ്, തെറ്റുകൾ മറികടക്കാനുള്ള റിക്കവറി ഹാക്കുകൾ, അങ്ങനെ മൈക്കിന് മുന്നിൽ മാജിക് തീർക്കാനുള്ള എല്ലാ 360 degree വശങ്ങളും നമ്മൾ ഇന്ന് പറഞ്ഞു പോയിട്ടുണ്ടല്ലേ. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, എന്താ ഓർക്കേണ്ടേ? നിങ്ങളുടെ ശബ്ദത്തിനും ആശയങ്ങൾക്കും ലോകത്തെ മാറ്റാനുള്ള ഒരു ശക്തിയുണ്ട്. പേടിയെ മാറ്റി നിർത്തി മുന്നോട്ട് വന്ന് സംസാരിക്കാന്നുള്ളതാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത 360 degree എപ്പിസോഡിൽ വീണ്ടും മറ്റൊരു പുതിയ ടോപ്പിക്കുമായിട്ട് ഒത്തിരി ടിപ്സും ട്രിക്സും എന്റർടൈൻമെന്റും ഒക്കെ ആയിട്ട് വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ ഇരിക്കുക. കീപ് സ്മൈലിംഗ്, സ്പീക്ക് വിത്ത് കോൺഫിഡൻസ്, റൂൾ ദ സ്റ്റേജ്. ദിസ് ഈസ് ആർജെ ആയിലിയ സൈനിങ് ഓഫ് ഫ്രം 360 degree. താങ്ക് യു ആൻഡ് ബൈ ബൈ.

360 degree. വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. എന്തുകൊണ്ടാണ് സ്റ്റേജിൽ കയറുമ്പോൾ നമുക്ക് ഇത്രയും പേടി തോന്നുന്നേ? അതിന് കാരണം എന്താണെന്നറിയോ? നമ്മുടെ ശരീരത്തിലെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് പ്രതികരണമാണ്. അതായത് അനേകം ആളുകൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കുമ്പോൾ തലച്ചോറ് അതൊരു അപകടമാണെന്ന് കരുതിയിട്ട് കോർട്ടിസോൾ, അഡ്രിനാലിൻ എന്നീ ഹോർമോണുകൾ എന്ത് ചെയ്യും? പുറപ്പെടുവിക്കും. ഇതാണ് ഹൃദയമിടിപ്പ് കൂട്ടുന്നതും കൈകൾ വിറപ്പിക്കുന്നതിൻ്റെ ഒക്കെ റീസൺ. ഇനി പ്രശസ്തനായ സ്പീക്കറായിട്ടുള്ള സൈമൺ സിനക് പറയുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ ഹൃദയമിടിപ്പ് കൂടുമ്പോഴും നെഞ്ച് പടപടാ ഇടിക്കുമ്പോഴും എനിക്ക് പേടിയാകുന്നു എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്റെ ശരീരം ആവേശത്തിലാണ്, ഐ ആം എക്സൈറ്റഡ് അല്ലെ, ഐ ആം എക്സൈറ്റഡ് എന്ന് സ്വയം ഒന്ന് ചിന്തിക്കാം. സ്വന്തം തലച്ചോറിനോട് ആ രീതിയിലൊന്ന് പറയുക. അപ്പോൾ പേടിയും ആവേശവും ശരീരത്തിൽ ഒരേ ലക്ഷണങ്ങളാണ് ഉണ്ടാക്കാറുള്ളത് അല്ലേ. ഇപ്പോൾ ചിന്താഗതി ഒന്ന് മാറ്റിയാൽ ഈ ഒരു പേടി തന്നെ നമുക്ക് വലിയൊരു പോസിറ്റീവ് എനർജി ആക്കിയിട്ട് മാറ്റിയെടുക്കാനായിട്ടും സാധിക്കുന്നുള്ളതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രസംഗം തുടങ്ങേണ്ട ആ ഒരു മാജിക്കൽ രീതിയെക്കുറിച്ചാണ്.

360 degree. Once again, welcome back to 360 degree. ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് കൂടെ ഇറ്റ്സ് മീ ആർജെ അഹില്യ. അങ്ങനെ 360 ഡിഗ്രിയിൽ നമ്മൾ അടുത്ത ടിപ്പിലേക്ക് പോകാൻ പോവാണ്. ഈ പ്രസംഗത്തെ ഒന്ന് കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് പ്രസംഗം തുടങ്ങേണ്ട ഒരു മാജിക്കൽ രീതിയുണ്ട്. ആ രീതിയെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഒരു പ്രസംഗം തുടങ്ങുമ്പോൾ 90% ആളുകളും ചെയ്യുന്നത് അങ്ങേയറ്റം ബോറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും സ്വാഗതം, എന്റെ പേര് ഇന്നതാണ്, എന്റെ വിഷയം ഇതാണെന്ന് പറയാണ് അല്ലെ. ഇത് കേൾക്കുമ്പോഴേ ആളുകൾ ഫോണിലേക്ക് നോക്കാനായിട്ട് തുടങ്ങും. അതായത് ഒരു സ്പീക്കറുടെ വിജയം എന്നത് ആദ്യത്തെ 30 സെക്കൻഡിൽ ആളുകളുടെ ശ്രദ്ധ പിടിച്ചെടുക്കുക എന്നതാണ്. ദ ഹുക്ക് അല്ലെ, ആ ഒരു ഹുക്ക് കിട്ടാന്നുള്ളതാണ്. അപ്പൊ ഒരു ചോദ്യത്തോടു കൂടി തുടങ്ങുക. ഇവിടെയുള്ള എത്ര പേർക്ക് ദിവസവും 8 മണിക്കൂർ ഉറങ്ങാൻ സാധിക്കുന്നുണ്ട്? ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു കഥയോ ഞെട്ടിക്കുന്ന കണക്കോ പറയുക. കഴിഞ്ഞ വർഷം മാത്രം ലോകത്ത് ആ രീതിയിലൊക്കെ മനസ്സിലായോ. അല്ലെങ്കിൽ ഒരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് നടത്തുക. ആദ്യത്തെ 30 സെക്കൻഡിൽ പ്രേക്ഷകരിൽ കൗതുകം ഉണ്ടാക്കിയാൽ പിന്നെ പ്രസംഗം തീരുന്നത് വരെ അവര് നിങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതാണ് ആ ഒരു ടിപ്പ്.

0: 360 degree.
1: ഹലോ, നല്ലൊരു പാട്ടിന് ശേഷം വീണ്ടും 360 ഡിഗ്രിയിലേക്ക് സ്വാഗതം. ഈ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ എന്താണ് പറയുന്നത് എന്നതിനേക്കാൾ ആളുകൾ നോക്കുന്നത് നിങ്ങളുടെ നിൽപ്പ് എങ്ങനെയാണ്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ് എന്നൊരു കാര്യമാണല്ലേ. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് മൂന്ന് ബോഡി ലാംഗ്വേജ് ഹാക്കുകളെ കുറിച്ചാണ് കേട്ടോ. ഇപ്പൊ പോഡിയത്തിന് പിന്നിൽ ഒളിച്ചിരിക്കരുത്. അത് ഒരു സ്റ്റേജിൽ പോഡി ഉണ്ടെങ്കിൽ പോഡിയത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഒളിച്ചിരിക്കുന്ന പോലെയാണല്ലേ, അങ്ങനെ ചെയ്യാതിരിക്കാം. സാധ്യമെങ്കിൽ സ്റ്റേജിന്റെ നടുവിലേക്ക് ഇറങ്ങി നിന്ന് സംസാരിക്കാൻ നോക്കുക, അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തേതാണ് ട്രയാങ്കിൾ വാക്കിംഗ്, അതായത് ഒരേ സ്ഥലത്ത് തറഞ്ഞു നിൽക്കാതെ സ്റ്റേജിന്റെ ഇടത്തോട്ടും വലത്തോട്ടും നടന്ന് എല്ലാവരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുക, അത് രണ്ടാമത്തെ ടിപ്പ്. ഇനി മൂന്നാമത്തേതോ, ദി സെക്ടർ ഐ കോൺടാക്ട്. എന്താണ് ഈ ദി സെക്ടർ ഐ കോൺടാക്ട്? അതായത് സദസ്സിനെ മൂന്ന് ഭാഗങ്ങളായിട്ട് വിഭജിച്ച് ഓരോ ഭാഗത്തുള്ള ആളിലേക്കും ഈ ഒരു മൂന്നോ നാലോ സെക്കൻഡ് വീതം നോക്കി സംസാരിക്കുക. അപ്പോൾ ഇത് നിങ്ങൾ വളരെ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണെന്നാണ് ആ രീതിയിലുള്ള സന്ദേശമാണ് കാണികൾക്ക് നൽകുന്നുണ്ടാവുക കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ, വേഗത കൂട്ടാതെ സമാധാനമായിട്ട് സംസാരിക്കുന്ന ഒരു വിദ്യ. ആ വിദ്യയെ കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. കേൾക്കാം 360 ഡിഗ്രിയിൽ ഒരു കുട്ടി ബ്രേക്കിന് ശേഷം. കീപ് ഓൺ ലിസണിംഗ് എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. Hey, hello. വെൽക്കം ബാക്ക്. 360 ഡിഗ്രിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. കൂടെ ആയില്ല. അങ്ങനെ 360 ഡിഗ്രിയിൽ നമ്മുടെ പബ്ലിക് സ്പീക്കിംഗ് ഹാക്കുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലേ. ഇനി പേടി കാരണം ആളുകൾ സ്റ്റേജിൽ കയറിയാൽ വളരെ വേഗത്തിൽ സംസാരിച്ച് തീർത്തിറങ്ങി പോവാറുണ്ട്. എങ്ങനെയാലും ഇതൊന്ന് കഴിഞ്ഞാൽ മതി, ഹൗ ഓക്കെ കഴിഞ്ഞു, ആ ഒരു ഫീലായിരിക്കും അല്ലേ. അപ്പോ ഈ ഹ എന്നീ ഫില്ലർ വാക്കുകൾ ഇടയ്ക്കിടെ ഉപയോഗിക്കാറുണ്ട് അല്ലെ. ഇതിന് പരിഹാരമായിട്ട് പ്രശസ്ത പ്രസംഗകർ ഉപയോഗിക്കുന്ന വഴിയാണ് ഇത്, ദി പവർ ഓഫ് പോസ് എന്നുള്ളത്. ദ പവർ ഓഫ് പോസ്, ഒരു വലിയ ആശയമോ അല്ലെങ്കിൽ സന്ദേശമോ നൽകിയ ശേഷം കൃത്യം 2 സെക്കൻഡ് നിശബ്ദനാവുക, പോസ് ചെയ്യുക. ഈ നിശബ്ദത നിങ്ങളുടെ വാക്കുകൾക്ക് കൂടുതലായിട്ടൊരു ഗൗരവം നൽകുകയും കാണികൾക്ക് അത് ചിന്തിക്കാനായിട്ടുള്ളൊരു സമയം നൽകുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ധൃതി വയ്ക്കാതെ ശ്വാസമെടുത്ത് വ്യക്തതയോടെ സംസാരിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ, സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്കിനെ കുറിച്ചാണ്. കേൾക്കാലോ? യെസ്, കേൾക്കാം. നമുക്ക് 360 ഡിഗ്രിയിൽ ഒരു കുട്ടി ബ്രേക്കിന് ശേഷം സ്റ്റുഡിയോ എഫ് എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. Dear listeners, once again, welcome back to 360 degree. Facts tell, but story sells. എന്ന് പറയാറുണ്ടല്ലേ. വലിയ വലിയ തിയറികളും കണക്കുകളും പറഞ്ഞാൽ കേട്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് മറന്നു പോകാറുണ്ട് അല്ലേ. എന്നാൽ ഒരു മനോഹരമായ കഥ പറഞ്ഞ് ആളുകൾ അത് ജീവിതകാലം മുഴുവൻ ഓർത്തുവെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആശയങ്ങൾ ലളിതമായ കഥകളിലൂടെയും സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെയും അവതരിപ്പിക്കുക. ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കാം, അവർ നേരിട്ടൊരു വലിയ പ്രശ്നം പറയുക, അതുപോലെ നിങ്ങളുടെ പ്രസംഗത്തിലെ വിഷയം ഉപയോഗിച്ച് അവർ എങ്ങനെ ആ ഒരു പ്രശ്നം പരിഹരിച്ചു എന്ന് കൂടി കാണിച്ചു കൊടുക്കുക. മനുഷ്യന്റെ തലച്ചോറുണ്ടല്ലോ, ആ മനുഷ്യന്റെ തലച്ചോറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കഥകൾ ആസ്വദിക്കാനാണ്. അതുകൊണ്ട് തന്നെ കഥകളിലൂടെ സംസാരിക്കുമ്പോൾ ആളുകൾ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് അടുക്കും എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ടെക്നിക് ഒന്ന് പയറ്റി നോക്കൂ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റേജിലെ അപ്രതീക്ഷിത തെറ്റുകളെ നേരിടുന്ന രീതിയെ കുറിച്ചാണ്. മനുഷ്യനാണ്, തെറ്റ് സംഭവിക്കാൻ സ്വാഭാവികമാണ്. പക്ഷെ ആ പറ്റുന്ന തെറ്റിനെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നേരിടേണ്ടത്, എന്താണ് കറക്റ്റായ രീതി, കേൾക്കാൻ നമുക്ക് 360 ഡിഗ്രിയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ടിപ്സും ട്രിക്സുമായി കൂടെ. ഇറ്റ്സ് മീ ആർ ജെ ആയിയാ.

0: 360 degree.
1: യെസ്, വെൽക്കം ബാക്ക്. 360 ഡിഗ്രിയിൽ നമ്മുടെ എപ്പിസോഡ് ഇങ്ങനെ ക്ലൈമാക്സിലേക്ക് കടക്കാൻ പോവാനട്ടോ. കൂടെയുള്ളത് ഞാൻ ഐലിയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താ, സ്റ്റേജിൽ വെച്ച് നിങ്ങളുടെ വരികൾ മറന്നു പോവുകയോ അല്ലെങ്കിൽ വായിൽ വാക്കുകൾ കുടുങ്ങുകയോ ചെയ്താൽ എന്ത് ചെയ്യും? ഏറ്റവും വലിയ രഹസ്യം എന്താണെന്ന് അറിയാമോ?

പോയിന്റിൽ കടക്കാൻ നോക്കുക. തെറ്റുപറ്റിയെന്ന് ഓർത്ത് ഒരിക്കലും മാപ്പ് പറയുകയോ സ്വയം കുറ്റപ്പെടുത്തുകയോ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച സ്പീക്കർമാർക്കും തെറ്റുകൾ പറ്റാറുണ്ടല്ലേ, അത് കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് അവരുടെ മിടുക്ക്.

360 ഡിഗ്രി. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല അല്ലേ? കേട്ടുകൊണ്ടിരിക്കുന്ന 360 ഡിഗ്രി ആണ് കൂടെ ആയില്ല. അപ്പൊ 360 ഡിഗ്രിയുടെ ഇന്നത്തെ പബ്ലിക് സ്പീക്കിംഗും സ്റ്റേജ് ഫിയർ മാസ്റ്ററിയും അങ്ങനെ ആ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ഇങ്ങനെ പൂർണ്ണമാവാൻ പോവാണ്. പേടിയെ ആവേശമാക്കി മാറ്റിയ ശാസ്ത്രീയ രീതി, ആദ്യത്തെ 30 സെക്കൻഡിൽ ശ്രദ്ധ പിടിക്കുന്ന ഹുക്കുകൾ, സ്റ്റേജ് നിറയ്ക്കുന്ന ബോഡി ലാംഗ്വേജ്, നിശബ്ദതയുടെ മാജിക് ആയ പവർ ഓഫ് പോസ്, മനസ്സിൽ നടന്ന സ്റ്റോറി ടെല്ലിംഗ്, തെറ്റുകൾ മറികടക്കാനുള്ള റിക്കവറി ഹാക്കുകൾ, അങ്ങനെ മൈക്കിന് മുന്നിൽ മാജിക് തീർക്കാനുള്ള എല്ലാ 360 ഡിഗ്രി വശങ്ങളും നമ്മൾ ഇന്ന് പറഞ്ഞു പോയിട്ടുണ്ടല്ലേ. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, എന്താ ഓർക്കേണ്ടേ? നിങ്ങളുടെ ശബ്ദത്തിനും ആശയങ്ങൾക്കും ലോകത്തെ മാറ്റാനുള്ള ഒരു ശക്തിയുണ്ട്. പേടിയെ മാറ്റി നിർത്തി മുന്നോട്ട് വന്ന് സംസാരിക്കാന്നുള്ളതാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത 360 ഡിഗ്രിയുടെ എപ്പിസോഡിൽ വീണ്ടും മറ്റൊരു പുതിയ ടോപ്പിക്കുമായിട്ട് ഒത്തിരി ടിപ്സും ട്രിക്സും എന്റർടൈൻമെന്റ് ഒക്കെ ആയിട്ട് വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ ഇരിക്കുക. കീപ് സ്മൈലിംഗ്, സ്പീക്ക് വിത്ത് കോൺഫിഡൻസ്, റൂൾ ദ സ്റ്റേജ്. ദിസ് ഈസ് ആർജെ ആയിലിയ സൈനിങ് ഓഫ് ഫ്രം 360 ഡിഗ്രി. താങ്ക് യു ആൻഡ് ബൈ ബൈ.

0: ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ. നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതിനെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
5: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
4: അപ്പൊ കറണ്ട് ബില്ലിന്?
5: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
4: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
5: തീർച്ചയായും.
6: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
7: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട്.

0: കളിയും ചിരിയും മൊഴി. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായു മലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസിൻ്റെ വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
5: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
4: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
6: ഉങ്ങൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

വേലകളും പൂരങ്ങളും തൊങ്ങല് ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
1: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളന കാലയളവിൽ 12 ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗ തീരുമാനം. ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ ജേതാക്കളായ മലയാളി താരങ്ങൾക്ക് കേരളത്തിന്റെ ആദരം. ശ്രീശങ്കർ മുരളിക്കും മുഹമ്മദ് ബാസലിനും 20 ലക്ഷം രൂപ പാരിതോഷികം നൽകും. വാർത്തകൾ വിശദമായി. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്നും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്ന് സഭയിൽ സന്നിഹിതരായിരുന്നു. പ്രതിപക്ഷ ബഹളത്തിനിടെ ഖനനധാതു ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിയാണ് ബിൽ അവതരിപ്പിച്ചത്. വർഷകാല സമ്മേളനത്തിൽ 12 ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പിന്നീട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഖനനധാതു നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരെ സംസ്ഥാനത്തിന്റെ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തീരദേശവും വനവും ഉൾപ്പെടെയുള്ള മേഖലകളിൽ കേന്ദ്ര നിയന്ത്രണം വർദ്ധിപ്പിക്കുന്ന നീക്കത്തെയും സംസ്ഥാനം എതിർക്കുമെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും 2 മലയാളികൾ ഉൾപ്പെടെ 115 പേർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് മോഹിനിയാട്ടം അധ്യാപിക ഗിരിജചന്ദ്രൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
3: നമ്മുടെ രാജ്യത്തെ ഒരു കലാകാരിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് സംഗീത നാടക അക്കാദമിയുടെ ഒരു പുരസ്കാരം ലഭിക്കുക എന്നുള്ളതാണ്. ഇന്ന് പ്രൗഢമായ ഒരു സദസ്സിന്റെ മുന്നിൽ വെച്ച് നമ്മുടെ ബഹുമാനിയായ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപദി മുർമുവിൽ നിന്ന് ഈ അവാർഡ് ഏറ്റുവാങ്ങാൻ സാധിച്ചത് എന്റെ കലാജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. അതിന് സർവശക്തനായ ഈശ്വരനോടും എന്റെ ഗുരുക്കന്മാരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു.
2: ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കഥകളി കലാകാരൻ കലാമണ്ഡലം കൃഷ്ണകുമാറും പുരസ്കാരം ഏറ്റുവാങ്ങി. 80th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ മറ്റന്നാൾ നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ചുവപ്പുകോട്ടയിൽ ഇതാദ്യമായി ഇത്തവണ വന്ദേമാതരം ആലപിക്കും. ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ഇന്ന് ന്യൂഡൽഹിയിൽ ഫുൾ ഡ്രസ് റിഹേഴ്സൽ നടന്നു. സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ നടക്കും. ഹർ ഘർ തിരംഗയുടെ ഭാഗമായുള്ള പരിപാടികളും പുരോഗമിക്കുകയാണ്. രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ അല്പസമയത്തിനകം ആരംഭിക്കും. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. വനിതാ ശിശുവികസന വകുപ്പ് സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വനിതാ നടത്തം നാളെ രാത്രി 9:30 മുതൽ മറ്റന്നാൾ പുലർച്ചെ 1 മണി വരെ തിരുവനന്തപുരം നഗരത്തിൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സ്വാതന്ത്ര്യം പകൽ മാത്രമല്ല രാത്രിയിലും എന്നതാണ് വനിതാ നടത്തത്തിന്റെ സന്ദേശം. പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് നവീന മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
4: പരാതിക്കാർക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാൻ കഴിയുന്ന സേവന കേന്ദ്രങ്ങളാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റുക എന്നതാണ് പ്രധാന ലക്ഷ്യം. പ്രത്യേക പരാതി ഹെൽപ്പ് ഡെസ്ക്, വനിതാ ഹെൽപ്പ് ഡെസ്ക്, കുട്ടികളുടെ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി വിവിധ സേവനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കും. പോലീസ് സ്റ്റേഷൻ പരിസരം വൃത്തിയായി സൂക്ഷിക്കാനും പൊതുജന സൌഹൃദ അന്തരീക്ഷം നിലനിർത്താനും പദ്ധതി ലക്ഷ്യമിടുന്നു. അതോടൊപ്പം മൂന്നാമുറ പോലുള്ള അപരിഷ്കൃത നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കി ആധുനിക ജനാധിപത്യത്തിന്റെ ഉത്തമ മാതൃകയാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റാനും ആഭ്യന്തര വകുപ്പ് ലക്ഷ്യമിടുന്നുണ്ട്.
2: ഇന്ത്യ യു എസ് നാവികസേനകളുടെ സംയുക്ത സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം നാളെ കൊച്ചിയിൽ സമാപിക്കും. 5 ദിവസത്തെ അഭ്യാസ പ്രകടനത്തിൽ സ്പെഷ്യലിസ്റ്റ് ഡൈവിംഗ്, ക്രോസ് ട്രെയിനിംഗ്, ഉപകരണങ്ങളുടെ പ്രദർശനം, പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി 2005 മുതൽ നടത്തിവരുന്ന ഉഭയകക്ഷി പരിശീലന അഭ്യാസത്തിന്റെ 8ാം പതിപ്പാണ് ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. ഇതിനായി 5 കോടിയിലധികം രൂപയുടെ അധിക ഫണ്ട് അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാർ ജീവനക്കാർക്കുള്ള ഉത്സവ ആനുകൂല്യങ്ങൾ നൽകുമെന്നും മെഡിസെപ്പ് പദ്ധതി പുനഃക്രമീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓണാഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയ ആഘോഷങ്ങൾ ഞായറാഴ്ച തുടങ്ങും. രാവിലെ 9 ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ അത്തം നഗറിൽ മുഖ്യമന്ത്രി ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
5: ശനിയാഴ്ച വൈകിട്ട് ഹിൽ പാലസിൽ നിന്ന് അത്ത പതാക അത്തം നഗറിലേക്ക് എത്തും. ഞായറാഴ്ച പുലർച്ചെ 5 അത്തം ഉണർത്തൽ നടക്കും. മന്ത്രി അനൂപ് ജേക്കബ് അത്ത പതാക ഉയർത്തും. തുടർന്ന് ഓണാഘോഷങ്ങളുടെ വിളംബരം കുറിച്ച് അത്തം ഘോഷയാത്ര രാജനഗരിയിലേക്കിറങ്ങും. ഗജവീരന്മാരും നിശ്ചല ദൃശ്യങ്ങളും കേരളത്തിന്റെ നാടൻ കലാരൂപങ്ങളുമെല്ലാം ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടും. അത്തച്ചമയത്തോടനുബന്ധിച്ചുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. ഒട്ടേറെ സാംസ്കാരിക പരിപാടികളാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ തൃപ്പൂണിത്തുറയിലെ വിവിധ വേദികളിൽ അരങ്ങേറുക.
2: സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 6 ജില്ലകളിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ മലയാളി കായിക താരങ്ങൾക്ക് കേരളത്തിന്റെ ആദരം. ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ ശ്രീശങ്കർ മുരളിക്കും പാരാ അത്ലറ്റിക്സിൽ വെള്ളി ലഭിച്ച മുഹമ്മദ് ബാസിലിനും 20 ലക്ഷം രൂപ പാരിതോഷികം നൽകും. 12 വയസ്സിന് താഴെയുള്ളവരുടെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ വിജയി ദിലീപ് വിജേഷിനും 23 ഏഷ്യൻ ഗെയിംസ് മിക്സഡ് റിലേയിൽ സ്വർണം നേടിയ ശാന്ദ്രമോൾ സാബുവിനും 20 ലക്ഷം രൂപ വീതവും സമ്മാനിക്കും. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സജൻ പ്രകാശ്, അൻസബാബു എന്നിവർക്ക് 5 ലക്ഷം രൂപ വീതവും നൽകും. അന്താരാഷ്ട്ര ദേശീയ തലങ്ങളിൽ വിവിധ കായിക ഇനങ്ങളിൽ നേട്ടം കൈവരിച്ച 4 മലയാളി കായിക താരങ്ങൾക്ക് മുംബൈ ആദായ നികുതി വകുപ്പ് സ്പോർട്സ് ക്വാട്ടയിൽ നിയമനം നൽകി. ശാന്ദ്രമോൾ സാബു, ജില്ല എംവി ശ്യാം പ്രസാദ് ഒ അൽഫോൻസിയ എം എന്നിവർ മുംബൈ ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ അനൂപ് കുമാറിൽ നിന്ന് നിയമന ഉത്തരവുകൾ ഏറ്റുവാങ്ങി. ഫുട്ബോൾ, അത്ലറ്റിക്സ്, ബാഡ്മിന്റൺ എന്നീ ഇനങ്ങളിൽ കഴിവ് തെളിയിച്ച താരങ്ങളാണ് ഇവർ. CBSE 12ാം ക്ലാസ് സപ്ലിമെന്ററി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. റിസൾട്ട്സ് ഡോട്ട് ഡിജി ലോക്കർ ഡോട്ട് GOV ഡോട്ട് IN എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളന കാലയളവിൽ 12 ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. 80ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ ജേതാക്കളായ മലയാളി താരങ്ങൾക്ക് കേരളത്തിന്റെ ആദരം. ശ്രീശങ്കർ മുരളിക്കും മുഹമ്മദ് ബാസലിനും 20 ലക്ഷം രൂപ പാരിതോഷികം നൽകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കൂട്ടുകൂടാ.
1: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
3: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
4: ഇത് നമ്മ നേരം with RG Heera on Ahalya FM.
6: வணக்கம், வெல்கம். இது நம்ம நேரம் ஓட அஹலி எஃப்எம் அண்ட் திஸ் இஸ் ஆர் ஜி ஹீரா. எப்படி இருக்கீங்க? நீங்க எல்லாரும் சந்தோஷமா இருக்கேன்னு நினைக்கிறோம். சோ இப்போ நாம வீக்கெண்ட்னா நிறைய பேர் அவுட்டிங்

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹലി എഫ് എം. വെൽക്കം ബാക്ക്. നമ്മ ഹെറിറ്റേജ് ജേർണിയില് നെക്സ്റ്റ് ടോപ്പിംഗ് എന്ന് കേട്ടാ ഗംഗൈ കൊണ്ട ചോലപുരം. പേര് കേട്ട ഉടനെ കൊഞ്ച ക്യൂരിയോസിറ്റി വരുന്നില്ല. ഗംഗൈ കൊണ്ട, അതായത് ഗംഗയെ കൊണ്ടുവന്ന ചോളൻ. ഇന്ന് കോവില കട്ടുന്നത് രാജരാജ ചോളവോട മകൻ, അതായത് രാജേന്ദ്ര ചോള വൺ. അപ്പാ പെരിയ കോവിൽ കട്ടിനാറ് പയ്യ എന്ന പണ്ണാരെ തരുമാ ഇന്ത്യവോട നോർത്ത് വരേക്കും പോയി വിക്ടറി അച്ചീവ് പണ്ണാറു. അതോടെ നിനവാക ഗംഗൈ റിവർ വാട്ടറ തമിഴ്നാടുക്ക് കൊണ്ടുവന്ന് ഇന്ന ഊരുക്ക് ഗംഗൈ കൊണ്ട ചോളപുരം എന്ന പേര് വച്ചാറ്. അത് ഒരു വിക്ടറി സിമ്പിൾ. ഇന്ന ടെമ്പിൾ പാക്കുമ്പോൾ പെരിയ കോവിൽ മാതിരി മാറ്റസ്റ്റിക്കാ ഇരിക്കും, ആനാ കൊഞ്ച ഡിഫറെന്റ് ഫീൽ. ആർക്കിടെക്ചർ റൊമ്പ എലഗന്റാ ഇരിക്കും, വിമാനം കൊഞ്ച കർവ് ഷേപ്പിൽ ഇരിക്കും, അതിനാല റൊമ്പ ഗ്രേസ്ഫുള്ളാ തരും. ടെമ്പിളിൽ ഇരിക്കുന്ന ശിവലിംഗമും റൊമ്പ പെരുസ്. ഇന്നും ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, ഇന്ന സിറ്റി ഒരു കാലത്തില് ചോള എംപയറോട ക്യാപിറ്റൽ. കിങ്സ്, സ്കോളേഴ്സ്, ആർട്ടിസ്റ്റ് എല്ലാരും ഇന്ന സിറ്റിയിൽ തന്നെ നടന്നിരുപ്പാ. യുനെസ്കോ ഇന്ത ടെമ്പിള് ഗ്രേറ്റ് ലിവിംഗ് ചോള ടെമ്പിൾസ് ലിസ്റ്റില് ഇൻക്ലൂഡ് പണിയിരിക്കു. അത് നമ്മൾക്ക് സുല്ര മെസ്സേജ് എന്നാ റിയൽ സക്സസ്നാ വിക്ടറി സെലിബ്രേറ്റ് പണ്ത് മറ്റുമില്ല, അന്ത ഹിസ്റ്ററിയെ പ്രിസർവ് പണ്ത് മുഖ്യം. ഓക്കെ, സോ ഇപ്പൊ അടുത്ത പാട്ടുക്കാന ടൈം. അലക്സ് പാണ്ഡ്യൻ പടത്തിലിരുന്ന് നാല് പക്കം സോങ് കേട്ടിട്ട് വിൽ ബി റൈറ്റ് ബാക്ക്. ഇത് അഹല്യ എഫ് എം, ദിസ് ഇസ് ആർ ജി ഹീറ വിത്ത് യു. ഇത് നമ്മ നേരം, സ്റ്റേ ട്യൂൺഡ്.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. വെൽക്കം ബാക്ക്. ഇത് അഹല്യ എഫ് എം ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. നമ്മ നെക്സ്റ്റ് സ്റ്റോപ്പ് എങ്കെന്ന് കേട്ടാ ദരസുരം ഐരവട്ടേശ്വര ടെമ്പിൾ. ഇത് സൈസ്ല പെരിയ കോവിൽ മാതിരി പെരുസാ ഇരിക്കാതെ, ആനാ ഡീറ്റെയിൽസ് പാത്താ മൈൻഡ് ബ്ലോയിങ്. ഇന്ത ടെമ്പിള ബിൽഡ് പണത് രാജരാജ ചോള 2. ഇന്ത കോവിലോട് സ്കൾപ്ചേഴ്സ് പാത്താ സ്റ്റോൺ ഇല്ല പോയട്രി മാതിരി ഇരിക്കും. എവ്രി പില്ലർ, എവ്രി വാൾ, എവ്രി കാർവിംഗ് ഒരു സ്റ്റോറീസ് ഉള്ളു. ഇന്ത ടെമ്പിളിൽ ഇരിക്കുന്ന ചില സ്റ്റെപ്സ് ടച്ച് പണ്ണുനാ മ്യൂസിക്കൽ നോട്ട്സ് മാതിരി സൗണ്ട് വരും. അതിനാല പല പേർ ഇന്ത സിംഗിങ് സ്റ്റെപ്സ് കൂപ്പിടുവാങ്ക. അത് എവ്ലോ ട്രൂന്ന് ആർക്കിയോളജിസ്റ്റ് ഇന്നും റിസർച്ച് പണിട്ട് ഇരിക്കാങ്ക. ആനാ ഇന്ത ടെമ്പിളോട ക്രാഫ്റ്റ്സ് മാൻഷിപ്പ് പറ്റി എല്ലാരും അഡ്മയർ പണ്ടാങ്ക. ടെമ്പിളോട പേർ കൂട ഒരു സ്റ്റോറി. ഐരവട ആണ് ഇന്ദ്രാവോട വൈറ്റ് എലിഫന്റ്. ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് മറ്റും ഇല്ല, സ്റ്റോണില എഴുതുന്ന ഒരു ആർട്ട് ഗാലറി. അതിനാല ദരസുരം പോണാ കൊഞ്ചം സ്ലോ ആ നടന്ന് പാരുങ്ക. എവറി സ്കൾപ്ചർ ഉങ്ങൾക്ക് പുതുസാ ഏതാവും സൊല്ലു. സോ ഇപ്പൊ അടുത്ത പാട്ടുകാരന ടൈം. അരുന്ധതി പടത്തിലിരുന്ന് ഗുമ്മറുട്ടിൻ സോങ് കേട്ടിട്ട് വിൽ ബി റൈറ്റ് ബാക്ക്. ഇത് അഹല്യ എഫ് എം ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൻഡ്.

0: ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ട്രെയിൻ ജേണി പിടിക്കാത്തവങ്ക ரொம்ப കമ്മി. വിൻഡോ സീറ്റ്, കൂൾ ബ്രീസ്, ടീ എസ്റ്റേറ്റ്സ്, ഫോഗ്, സമ്മ ഫീലിംഗ് തന്നെ. അതെല്ലാം ഒരേ ജേണിയിൽ എക്സ്പീരിയൻസ് പണ മുടിയുമാ? അപ്ഡി ഒരു ഡെസ്റ്റിനേഷൻ താ നീൽഗിരി മൗണ്ടൻ റെയിൽവേ. മേട്ടുപാളയമിലിരുന്ന് ഊട്ടി വരയ്ക്കും പോകുന്ന ഇന്ന് ഹെറിറ്റേജ് ട്രെയിൻ 100 ഇയേഴ്സ്ക്ക് മേൽ ഹിസ്റ്ററി ഇരിക്ക്. ബ്രിട്ടീഷ് പീരിയഡിൽ സ്റ്റാർട്ട് പണ ഇന്ന് റെയിൽവേ ഇന്നേക്കും അതേ ചാമോടെ ഓടിട്ട് ഇരിക്കും. ഇന്നൊരു സൂപ്പർ ഫാക്ട് എന്നാ, ഇന്ന് ട്രെയിൻ സ്റ്റീപ് മൗണ്ടൻസ് ക്ലൈം പണ സ്പെഷ്യൽ സിസ്റ്റം യൂസ് പണത്. ഇന്ത്യയിലെ ரொம்ப റെയർ ടെക്നോളജി. അതിനാലതാ യുനെസ്കോ മൗണ്ടൻ റെയിൽവേ ഓഫ് ഇന്ത്യയോട് ഒരു പാർട്ടാ റെക്കഗ്നൈസ് പണത്. നിറയെ തമിഴ് പടങ്ങളിൽ ഇന്ന് ബ്ലൂ ട്രെയിൻ വന്നിരിക്കും. പാക്കും പോലെ വെക്കേഷൻ മോഡ് വന്നിടും. ഇന്ന് ജേണി നമ്മൾക്ക് സൊല്ലുന്ന മെസ്സേജ് ഡെസ്റ്റിനേഷൻ മുഖ്യം. സോ ആ ജേണിയും എൻജോയ് പണുങ്ക. ഓക്കെ, സോ ഇപ്പോ അടുത്ത പാട്ടുക്കാരുടെ ടൈം. ലിംഗ പടത്തിലിരുന്ന് എൻ മണ്ണവാ സോങ് കേട്ടിട്ട് വി വിൽ ബി റൈറ്റ് ബാക്ക്. ഇത് അഹല്യ എഫ് എം ആൻഡ് ദിസ് ഇസ് ആർ ജെ ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.
1: കഥകൾ നല്ലതാണ്.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ഇനിക്ക് നമ്മളോട് ലാസ്റ്റ് ഹെറിറ്റേജ് സ്റ്റോപ്പ് എങ്ങനെ കേട്ടാ, ബിൽഡിംഗ് ഇല്ല, ടെമ്പിൾ ഇല്ല, നേച്ചറോട മാസ്റ്റർ പീസ്, അതുതാ വെസ്റ്റേൺ ഗട്സ്. തമിഴ്നാട്, കേരള, കർണാടക, ഗോവാണ് പല സ്റ്റേറ്റ്സിൽ സ്പ്രെഡ് ആണ് ഇന്ന ഒരു മൗണ്ടൻ റേഞ്ച് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. തമിഴ്നാട്ടിലെ നീലഗിരീസ്, ആനമലൈ ഹിൽസ്, മുതുമലൈ, ഇന്ന പ്ലേസസ് എല്ലാം ഇതോടെ ഒരു പാർട്ട്. ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, ഇന്ത്യയോട് പല റിവേഴ്സ്, കാവേരി, വൈഗയ്ക്ക് വാട്ടർ കൊടുക്കുന്ന കാച്ച്മെന്റ് ഏരിയാസ്, റെയിൻ ഫോറസ്റ്റ്, റെയർ അനിമൽസ്, തൗസൻഡ്സ് ഓഫ് പ്ലാന്റ്സ് എല്ലാമേ വെസ്റ്റേൺ ഗട്സ് നമ്മൾക്ക് ഗിഫ്റ്റ് പണിത്. ലൈൻ ടെയിൽ മക്കാക്യു, നീലഗിരി ഥാർ, മൽബാർ ജയന്റ് സ്ക്വിറൽ, ഇപ്പടി പല റെയർ സ്പീഷീസ് ഇങ്ങതാ വാഴാങ്ക. നേച്ചർ നമ്മൾക്ക് എവ്വളോ കൊടുക്കുന്നത്, ഫ്രഷ് എയർ, വാട്ടർ, ക്ലൈമറ്റ്, പീസ്. അതിനാലതാണ് ഇന്ത മൗണ്ടെയ്ൻസ് പ്രൊട്ടക്ട് പണ്ടത് നമ്മ റെസ്പോൺസിബിലിറ്റി. ഹെറിറ്റേജ്നാ ടെമ്പിൾസ് മറ്റും ഇല്ല, നേച്ചറും ഹെറിറ്റേജ് താ. സോ ഇപ്പോ അടുത്ത പാട്ടുകാരന ടൈം, പുലി പടത്തിലിരുന്ന് സൊട്ടവല പാട്ട് കേട്ടിട്ട് വി വിൽ ബി റൈറ്റ് ബാക്ക്. ഇത് അഹല്യ എഫ് എം ആൻഡ് ഇത് നമ്മ നേരം. സ്റ്റേ ട്യൂൺഡ്.

0: അസ്ലി ലാൻഡ് മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515, 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

തക്കെട്ടതും.

0: हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है।
1: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗി ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ August 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 ലാൻഡ് കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള

0: ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
1: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
0: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
2: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: അഞ്ജലി
1: സർ, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഇപ്പൊ ഞാൻ കമ്പോസ് ചെയ്തൊരു ജതി പാടി കേൾപ്പിച്ചോട്ടെ?
0: Yeah, why not?

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ August 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
2: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: Story of life.
4: Lighten your life. Lighten.
1: നമ്മളൊക്കെ പഠിച്ചിറങ്ങി അല്ലെങ്കിൽ വലിയ പ്രതീക്ഷകളോടെ കരിയറിലേക്ക് കാൽവെക്കുമ്പോൾ മനസ്സിൽ വലിയ വലിയ ആദർശങ്ങളും വ്യക്തമായ ചില നിലപാടുകളൊക്കെ ഉണ്ടാകാറുണ്ട് അല്ലെ. ഞാൻ എൻ്റെ സെൽഫ് റെസ്പെക്ട് പണയം വെക്കില്ല, എൻ്റെ നിബന്ധനകൾക്ക് വിധേയമായിട്ട് മാത്രമേ ഞാൻ ജോലി ചെയ്യുകയുള്ളൂ, എന്നെ എല്ലാവരും ഒരുപോലെ ബഹുമാനിക്കണം, അർഹിക്കുന്ന ബഹുമാനം എനിക്ക് കിട്ടണം എന്നുള്ള ചില പിടിവാശികളൊക്കെ നമുക്കുണ്ടാകും അല്ലെ. പിടിവാശികളല്ല, അതൊക്കെ നമ്മുടെ റൈറ്റ് തന്നെയാണ്, അവകാശം തന്നെയാണ്. പക്ഷേ ഒരു കോർപ്പറേറ്റ് വേൾഡിലേക്ക് കടക്കുമ്പോൾ, ഒരു പ്രൊഫഷണൽ വേൾഡിലേക്ക് കടക്കുമ്പോൾ, നമ്മൾ റിയാലിറ്റിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെയൊന്നും ആയിരിക്കില്ല. അവിടെ നമ്മുടെ ഈഗോയും വലിയ വലിയ ആദർശങ്ങളും മാത്രം മുറുകെ പിടിച്ചിരുന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കണമെന്നില്ല. പലപ്പോഴും നമ്മളേക്കാൾ കഴിവ് കുറഞ്ഞവർ അവസരത്തിനൊത്ത് വഴങ്ങിക്കൊടുത്ത് ആവശ്യത്തിന് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് നമ്മളേക്കാൾ ഉയരങ്ങളിലേക്ക് വേഗത്തിൽ കയറിപ്പോകുന്നത് കാണുമ്പോൾ നമുക്ക് വലിയ നിരാശയൊക്കെ തോന്നാറുണ്ട്. ഒരു കാര്യം പറഞ്ഞുതരട്ടെ, നമ്മുടെയൊക്കെ കരിയറിൻ്റെ തുടക്ക സമയത്ത് പലപ്പോഴും നമുക്ക് ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും. അനാവശ്യമായിട്ടുള്ള ഈഗോയും ആദർശങ്ങളൊക്കെ മാറ്റിവെക്കേണ്ടി വരും. ആ സമയത്ത് അനാവശ്യമായ സെൽഫ് റെസ്പെക്റ്റും പിടിവാശികളും മാത്രം നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെയും എത്തില്ല എന്ന് മാത്രമല്ല, നമ്മളേക്കാൾ കഴിവില്ലാത്തവർ നമ്മുടെ മുന്നിലൂടെ മുകളിലേക്ക് ഇങ്ങനെ കയറിപ്പോയിക്കൊണ്ടേയിരിക്കും. അത് ഈ ഒരു ലോകത്തെ ഒരു വലിയൊരു സത്യമാണ്, മനസ്സിലായോ? ജീവിതത്തിൽ ഒരു വൃക്ഷം വളർന്നു വലുതാകണമെങ്കിൽ അതിൻ്റെ വേരുകൾ ആരും കാണാതെ മണ്ണിനടിയിൽ കിടന്ന് കഷ്ടപ്പെടേണ്ടതുണ്ട്. തുടക്കത്തിൽ ലഭിക്കുന്ന ചെറിയ ജോലികൾ ചെയ്യാനും മുതിർന്നവരുടെ വിമർശനങ്ങൾ കേൾക്കാനും ആ സമയത്ത് നമ്മുടെ ഈഗോ മാറ്റിവെച്ച് കാര്യങ്ങൾ പഠിച്ചെടുക്കാനും നമ്മൾ റെഡിയാവണം. അത് നമ്മുടെ ആത്മാഭിമാനം കളഞ്ഞു കുളിക്കലൊന്നുമല്ല, മറിച്ച് നാളെ വളരാനായിട്ട് വേണ്ടിയുള്ള ഒരു തന്ത്രപരമായ കാത്തിരിപ്പിലാണ്, ഒരു സ്ട്രാറ്റജിക് പേഷ്യൻസ് ആണ്. കരിയറിലെ അനാവശ്യമായ പിടിവാശികളും ആത്മബലി കഴിക്കലും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ കഴിവുള്ളവരായിരിക്കാം, പക്ഷെ ആ കഴിവ് തെളിയിക്കാനുള്ള ഒരു സ്ഥാനം ലഭിക്കുന്നത് വരെ നമ്മൾ പ്രായോഗിക ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചേ മതിയാവൂ. വെള്ളത്തിനനുസരിച്ച് വഞ്ചി ഓടിക്കാനായിട്ട് പഠിക്കുക എന്ന് പറയുന്നത് പോലെയാണിത്. നിങ്ങളുടെ അടിത്തറ ശക്തമാകുന്നത് വരെ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും. ഒരിക്കൽ നിങ്ങൾ കഴിവ് തെളിയിച്ച് ആഗ്രഹിച്ച സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ആദർശങ്ങളും നിലപാടുകളും അനുസരിച്ച് കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. വളർച്ചയുടെ ആദ്യ പടവുകളിൽ വെറുതെ ആദർശങ്ങൾ പറഞ്ഞ് അവസരങ്ങൾ കളഞ്ഞു വിളിക്കരുത്. കഠിനാധ്വാനത്തിലും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാനുമുള്ള വഴക്കത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും. മറ്റുള്ളവർ നിങ്ങളെക്കാൾ മുന്നിൽ കയറി പോകുന്നത് കണ്ടിട്ട് തളരേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളെ തന്നെ പ്രാപ്തനാക്കുക. ആവശ്യമായ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും. അതിപ്പോൾ കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിലും അങ്ങനെ നമുക്ക് അനുഭവ സമ്പത്ത് നേടാൻ പറ്റുള്ളൂ. അങ്ങനെ ഒടുവിൽ നമുക്ക് തല ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോഴാണ് നിങ്ങളുടെ കഴിവ് തെളിയിക്കപ്പെടുന്നത്. അനാവശ്യമായ പിടിവാശികളൊക്കെ മാറ്റണം. ഞാൻ ഇങ്ങനെയാണ്, ഇങ്ങനെയേ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ഈ ലോകത്ത് നമ്മൾ മാത്രമല്ലല്ലോ ഉള്ളത്. നമ്മൾ മാത്രമല്ല, ഒരുപാട് ആളുകളുണ്ട്. അപ്പം എല്ലാവരെയും മാറ്റാനും നമുക്ക് സാധിക്കില്ല. സോ ചിലപ്പോഴൊക്കെ സംടൈംസ് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ, നമ്മളൊന്ന് കണ്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊന്ന് കേട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റും. ഇല്ല, ആ ഒരു ഉയർച്ച എനിക്ക് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പുറകിലുള്ളവർ, നിങ്ങളെക്കാളും വളരെ കഴിവ് കുറഞ്ഞ ആളുകൾ മുന്നിലേക്ക് പോകും. നിങ്ങളെവിടെ എത്താതെ പോകും. ഈ മോളിവുഡ് ടൈംസ് എന്നൊരു സിനിമയുണ്ട്, നസ്ലൻഡ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏറെക്കുറെ സമാനമായിട്ടുള്ള അനുഭവമാണ് അതിൽ നായകന് സംഭവിക്കുന്നത്. നായകന് ചില പിടിവാശികൾ ഉണ്ടായിരുന്നു. സെൽഫ് റെസ്പെക്ട് ഉണ്ടാവും, മനുഷ്യന്മാരിൽ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവും. പക്ഷെ എങ്കിൽ പോലും ചെറിയ രീതിയിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നായകൻ ഇന്ന് ലോകമറിയേണ്ട ഒരു ആളായി മാറിയേനെ. പക്ഷെ എങ്ങും എങ്ങും എത്താതെ അങ്ങ് പോകും. അപ്പം അതുപോലൊരു ലൈഫ് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമുക്ക് വിൻ ചെയ്തേ പറ്റുള്ളൂ, ജയിച്ചേ പറ്റുള്ളൂ. സോ കരിയറിൻ്റെ തുടക്കകാലത്തിൽ ചിലപ്പോൾ നമ്മൾ കുറച്ചധികം പണിയെടുക്കേണ്ടി വരും, അധികം വേർക്കേണ്ടി വരും.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. നമ്മളൊക്കെ ദിവസവും ഒരുപാട് ചർച്ചകളിലും വാദപ്രതിവാദങ്ങളിലും സോഷ്യൽ മീഡിയ തർക്കങ്ങളിലുമൊക്കെ പങ്കാളികളാവുന്നവരാണ് അല്ലേ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ, ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ പോയി കുറേ അങ്ങ് ചീത്ത പറയും അല്ലേ, വിമർശിക്കും, കുറ്റം പറയും അല്ലേ. എന്തോരം നെഗറ്റീവ് കമൻസാണ് ഓരോ വീഡിയോസിൻ്റെയും ഫോട്ടോസിൻ്റെയും താഴെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? എന്താ അതിൻ്റെ ആവശ്യം അല്ലേ? ചോദിച്ചിട്ടുണ്ടോ? ചില വിഷയം കേൾക്കുന്ന സമയത്ത് അപ്പം തന്നെ ചാടിക്കയറി അങ്ങ് അഭിപ്രായം പറയും ചില ആൾക്കാർ, അല്ലെങ്കിൽ അവിടെ വലിയൊരു ഉപദേശം നൽകുക എന്നത് നമ്മളിൽ പലരുടെയും സ്വാഭാവികമായിട്ടുള്ള രീതിയായിട്ട് മാറിയിട്ടുണ്ട്. ഈ അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മുടെ അവകാശമാണ്, ശരി തന്നെയാണ് എന്ന് കരുതിയിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടാനായിട്ട് നമ്മൾ എന്തിനാണ് ധൃതി കൂട്ടുന്നത്? എല്ലാ കാര്യങ്ങളിലും കയറി അഭിപ്രായം പറയാനായിട്ട് നിൽക്കുന്നത് പലപ്പോഴും നമ്മെ വലിയ അപകടങ്ങളിലാണ് എത്തിക്കാറുള്ളത്, ശരിയല്ലേ? നമുക്ക് പൂർണ്ണമായി അറിവില്ലാത്ത കാര്യങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യം പോലും ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ നമ്മൾ നടത്തുന്ന അനാവശ്യമായ ഒരു ചെറിയ പ്രതികരണം പോലും അതൊക്കെ വലിയൊരു വിവാദമായി മാറും. അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ സുഖകരമായ ജീവിതത്തെ തന്നെ തകിടം മറിക്കുകയും ചെയ്യും. ഒരു കാര്യം ഓർക്കുക, എല്ലാ കാര്യത്തിലും കയറി അഭിപ്രായം പറയാനും നിൽക്കണ്ട, ചിലയിടങ്ങളിലും ഇണ്ടാതിരിക്കുക, തികഞ്ഞ മൗനം പാലിക്കുക. കാരണം നിങ്ങൾ ചിന്തിക്കാതെ എടുക്കുന്ന അനാവശ്യമായ ഒരൊറ്റ പ്രതികരണം മതി എന്നെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് വലിയൊരു തലവേദനയായിട്ട് മാറാം. ജീവിതത്തിൽ അല്ലെങ്കിൽ കരിയറിൽ വലിയൊരു സ്ഥാനത്ത് നിൽക്കുന്നവർ ചെറിയൊരു വാക്കിലെ പിഴവ് കൊണ്ട്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഇടത്ത് നടത്തിയ ഒരു കമൻറ്റ് കൊണ്ട് വലിയ പ്രതിസന്ധികളിലേക്ക് വീണുപോയ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അല്ലേ? ശരിയല്ലേ? നല്ല വ്യക്തിയായിരിക്കും, പക്ഷെ ഒരു ചെറിയൊരു കുഞ്ഞ് ആക്ടിവിറ്റി ചെയ്തു, ഒരു കുഞ്ഞ് കമൻ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു വാചകം പറഞ്ഞു, ആ വാചകത്തിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ അവരെ ക്രൂശിക്കും അല്ലേ? അതുകൊണ്ട് ചിലയിടങ്ങളിൽ നമ്മുടെ മൗനമാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. കുടുംബത്തിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും അനാവശ്യമായിട്ടുള്ള ഈഗോകൾ കാണിക്കാതെ വിവേകത്തോടെ പെരുമാറാനായിട്ട് പഠിക്കും. ചോദിക്കാത്ത ഇടങ്ങളിൽ അഭിപ്രായം പറയാനായിട്ട് പോവാതിരിക്കുക. ആളുകൾ സംസാരിക്കുമ്പോൾ തികഞ്ഞ ശാന്തതയോടെ കേൾക്കുക. പ്രതികരിക്കേണ്ട, വളരെ എമർജൻസി ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ മാത്രം മിതമായിട്ട് സംസാരിക്കുക. നിങ്ങളുടെ ആ ഒരു സ്വയം നിയന്ത്രണമാണ് വലിയ വഴക്കുകളിൽ നിന്നും പ്രൊഫഷണൽ തകർച്ചകളിൽ നിന്നും നിങ്ങളെ സേഫാക്കി വയ്ക്കുന്നത്. പറയുന്ന വാക്കുകൾ തിരിച്ചെടുക്കാനായിട്ട് കഴിയില്ല എന്ന കാര്യം എപ്പോഴും ഓർക്കണം. അനാവശ്യമായിട്ട് പ്രതികരിച്ച് നിങ്ങളുടെ എനർജിയും സമാധാനവും എന്തിനാണ് കളയുന്നത്? വിവേകത്തോടെയുള്ള മൗനം നിങ്ങൾക്ക് നൽകാത്ത ഒരു പക്വതയും അനാവശ്യമായ സംസാരം കൊണ്ട് ലഭിക്കില്ല. ആ ഒരു ആത്മനിയന്ത്രണം നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു സുരക്ഷിതത്വവും ശാന്തതയും നൽകുമെന്ന് ഉറപ്പാണ്. സോ അനാവശ്യ തർക്കങ്ങൾ, അനാവശ്യ സംസാരിക്കലുകൾ, അനാവശ്യ സംസാരങ്ങളൊക്കെ ഒഴിവാക്കാം. ആവശ്യമുള്ളിടത്ത് മനോഹരമായിട്ട് സംസാരിക്കാം, ആവശ്യമില്ലാത്തിടത്ത് മൗനമായിരിക്കുന്നതാണ് നല്ലത്. ചിലപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മൂന്നാലഞ്ച് ഫ്രണ്ട്സ് ഒരുമിച്ചിരുന്ന് ഒരാളെ കുറ്റം പറയായിരിക്കും. നിങ്ങൾക്കും വേണമെങ്കിൽ കുറ്റം പറയാം അല്ലേ, ആ ഒരു വ്യക്തിയെ, അവിടെ ഇല്ലാത്ത ഒരു വ്യക്തിയെ കുറ്റം പറയാം. നിങ്ങളൊന്നും ഇണ്ടാതെ അത് കേട്ടങ്ങ് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ ഈ മൂന്നാലഞ്ച് പേര് കുറച്ചധികം കുറ്റം ആ വ്യക്തിയെക്കുറിച്ച് പറയുന്നു, നിങ്ങൾ ജസ്റ്റ് ഒരു കമൻറ്റ് മാത്രം പറയും, ഒരു കാര്യം മാത്രം പറയും. ചിലപ്പോൾ ഇതിലേതെങ്കിലും ആള് ആ വ്യക്തിയോട് ഈ നാലഞ്ച് പേര് പറഞ്ഞ എല്ലാ കുറ്റങ്ങളും നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിട്ടായിരിക്കും അവരോട് പറയുക, മനസ്സിലായില്ലേ? ശരിക്കും നമ്മളതിൽ തെറ്റുകാരനെ ആയിരിക്കില്ല, ജസ്റ്റ് ഒരു കമൻറ്റേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, ജസ്റ്റ് ഒന്ന് ചിരിച്ചു കൊടുത്തിട്ടുണ്ടാവുള്ളൂ അല്ലേ? നമ്മളായിരിക്കും അതിൽ പ്രധാന പ്രതി. അത് ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ നമുക്ക് വല്ലാത്തൊരു മനസ്സമാധാനക്കേട് തരും. സോ അനാവശ്യ സാഹചര്യങ്ങളിൽ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്.

herself, Shanti Priya.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേട്ടു പഠിച്ച വലിയൊരു പാഠമുണ്ട്, മറ്റുള്ളവരെ സഹായിക്കുക, കരുണയുള്ളവരായിരിക്കുക എന്നൊക്കെ. കൂട്ടുകാർക്കോ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവർക്കോ ഒരു ആവശ്യം വരുമ്പോൾ തന്നാലാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് വലിയൊരു നന്മ തന്നെയാണ്. ആ നന്മ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യർ നമുക്കിടയിലുണ്ട് അല്ലേ. നമ്മളൊരു സഹായം ചെയ്യുമ്പോൾ, ഒരു നന്മ ചെയ്യുമ്പോൾ, ആ നന്മ ജീവിതകാലം മുഴുവൻ ഓർത്തു വെച്ച് നമ്മളെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ആ ഒരു ആവേശത്തിൽ

0: എളുപ്പത്തിൽ രക്ഷപ്പെട്ടു പോകും അല്ലെ. പക്ഷെ അവർ വരുത്തി വെച്ച ബാധ്യതകളും വിനകളും കാരണം നമ്മൾ വലിയൊരു പടുകുഴിയിൽ അങ്ങ് വീണു പോകും, ശരിയല്ലേ. അപ്പൊ പറഞ്ഞു വന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന രീതിയിൽ ഒരാൾക്കും ഒരു തരത്തിലുമുള്ള സഹായവും ചെയ്തു കൊടുക്കരുത്. കാരണം നിങ്ങൾ കാരണം അവർ രക്ഷപ്പെട്ടു പോകും, പക്ഷേ നിങ്ങൾ വലിയൊരു പടുകുഴിയിലാകും ചെന്ന് വീഴുക. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിലാണെങ്കിലും കരിയറിലാണെങ്കിലും എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ നിലനിൽപ്പിന് ആദ്യ പരിഗണന കൊടുക്കുക. എന്നിട്ടും അത് ഈ സഹായമൊക്കെ, ആ സഹായം ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുമോ എന്ന് ഒന്ന് ഓർത്തെടുക്കുക. അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ പിന്നെ ആ സഹായത്തിന് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അപകടകരമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാലേ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? സ്വന്തം ഓക്സിജൻ മാസ്ക് എടുത്ത് ധരിക്കണം അല്ലേ. അതിനുശേഷം മാത്രം തൊട്ടടുത്തുള്ളവരെ സഹായിക്കുക എന്നതാണ് അധികൃതർ പറയാറുള്ളത് അല്ലേ, വിമാനത്തിലെ സ്റ്റാഫ് പറയാറുള്ളത്. കാരണം നിങ്ങൾ സുരക്ഷിതനായിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റൊരാളെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്വന്തം ജീവിതം തകർത്ത് നടത്തുന്ന സഹായം അതൊരു ഉദാര മനസ്കതയായിട്ട് കാണാൻ പറ്റില്ല, മറിച്ച് അത് തികഞ്ഞൊരു വിഡ്ഢിത്തമാണ്. കരിയറിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഈ ഒരു അതിർവരമ്പ് നമ്മൾ നിശ്ചയിക്കണം, നോ എന്ന് പറയാനായിട്ട് നമ്മൾ ശീലിക്കണം. നിങ്ങൾ കടക്കണിയിലാകുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ തകരുമ്പോഴോ ഇന്ന് നിങ്ങളിൽ നിന്ന് ഒരു സഹായം സ്വീകരിച്ചവരാരും നിങ്ങളുടെ രക്ഷയ്ക്കെത്തില്ല, അത് ഉറപ്പാണ്. നിങ്ങളുടെ ഊർജവും അധ്വാനവും ആദ്യം നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ വളർച്ചയ്ക്കുമായിട്ട് ഉപയോഗിക്കുക. സ്വന്തം കാലിൽ ശക്തമായി ഉറച്ചു നിന്ന ശേഷം മാത്രം മറ്റുള്ളവർക്ക് സഹായ ഹസ്തങ്ങൾ നീട്ടുക. അനാവശ്യമായിട്ടുള്ള ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങുകൾക്ക് വഴങ്ങി സ്വന്തം ജീവിതം പണയം വെക്കരുത്. എനിക്ക് സാധിക്കില്ല എന്ന് ഉറക്കെ പറയാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം. സ്വന്തം സ്വപ്നങ്ങൾക്കും നിലനിൽപ്പിനും ഒന്നാം സ്ഥാനം എപ്പോഴും കൊടുക്കണം. ആ ഒരു വിവേകം നിങ്ങളുടെ ജീവിതത്തെ വലിയ സാമ്പത്തിക മാനസിക തകർച്ചകളിൽ നിന്ന് കാത്തുരക്ഷിക്കും. അനാവശ്യമായ ആത്മബലികളും ധർമ്മസങ്കടങ്ങളും ഒക്കെ നമുക്ക് മാറ്റിവെക്കുന്നതാണ് നല്ലത്. സ്വന്തം ജീവിതത്തിൻ്റെ സേഫ്റ്റിക്ക് മുൻഗണന നൽകി കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് സഹായങ്ങൾ ചെയ്യുക. മനസ്സിലായോ? ഒരു സഹായം ഒരിക്കലും നാളെ നമുക്ക് ഉപദ്രവമായിട്ട് മാറാം.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ച ില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
4: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
3: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in.
5: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
1: മനോഹരമായ ശബ്ദം, അതുല്യമായ ആലാപന ശൈലി, ഇന്ത്യൻ സംഗീത ലോകത്ത് തന്റേതായ ഇടം നേടിയ ഗായിക വാണി ജയറാം. ശാസ്ത്രീയ സംഗീതത്തിന്റെ പാരമ്പര്യം, ഓരോ ഗാനത്തിലും പ്രത്യേക ഭംഗിയും ആഴവും. തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങി നിരവധി ഭാഷകളിലായി ആയിരക്കണക്കിന് ഗാനങ്ങൾ.
7: പ്രണയഗാനങ്ങളായാലും മൃദുലമായ മെലഡികളായാലും ഓരോ ഗാനവും തന്റേതായ ഭാവത്തിൽ അവതരിപ്പിക്കാനുള്ള അസാധാരണമായ ഒരു കഴിവ് അവർക്ക് എന്നും ഉണ്ടായിരുന്നു. നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി സംഗീത ലോകത്തിന്റെ ആദരവേറ്റുവാങ്ങിയ വാണി ജയറാമിന്റെ

ഗാനങ്ങൾ ഇന്നും പുതുമ നഷ്ടപ്പെടാതെ നമ്മളുടെ ഒക്കെ മനസ്സിലുണ്ട്. ഈ മധുര ശബ്ദത്തിന്റെ മനോഹര ഗാനങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർ ജി ഹീരയാണ് ആദ്യത്തെ ഗാനം. എം കെ അർജുനൻ മാഷിന്റെ സംഗീതത്തിൽ ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, സിന്ധു എന്ന സിനിമയ്ക്ക് വേണ്ടി വാണി ജയറാം പാടിയ തേടി തേടി ഞാൻ അലഞ്ഞു എന്ന ഗാനം. ഓർമ്മയിലുണരും ഗാനങ്ങളാണ്. നിങ്ങളോടൊപ്പം ആർ ജി ഹീരയാണ് ഓണാഹലി എഫ് എം. സ്റ്റേ ട്യൂൺഡ്.

പ്രായമൊന്നും എന്നെ അലട്ടാറേയില്ല. പ്രായമല്ല, സംഗീതത്തിനോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും ഈ പ്രായത്തിനേക്കാൾ കവിഞ്ഞ് നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുന്ന ഒരു സ്പിരിറ്റാണ് ഈ ഒരു ഗായികയുടെ വിജയം എന്ന് പറയുന്നത്. നിരന്തര പ്രാക്ടീസുകളിലൂടെ അനായാസം ഓരോ ഗാനങ്ങളും പാടുന്ന ഈ ഒരു ഗായികയ്ക്ക് ഒരുപാട് നല്ല സംഗീത സംവിധായകരോടൊപ്പം പാട്ടുകൾ പാടാൻ കഴിഞ്ഞു എന്നത് വലിയൊരു സന്തോഷം തന്നെയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ മലയാളത്തിൽ പാടിയിട്ടുള്ളത് അർജുനൻ മാഷിന്റെ കോമ്പോസിഷനിലാണ്. എത്ര ബുദ്ധിമുട്ടുള്ള പാട്ടാണെങ്കിൽ പോലും അത് കേട്ട് പഠിച്ച് സമാധാനമായി അത് പാടി തീർക്കാനുള്ള ആവേശം, അത് പ്രായത്തിന് തടുത്തു നിർത്താൻ സാധിക്കുന്ന ഒന്നല്ല. എന്തായാലും പൂവച്ചൽ ഖാദർ വരികൾ എഴുതി എം കെ അർജുനൻ മാഷ് കമ്പോസ് ചെയ്ത തുറമുഖം എന്ന സിനിമയിലെ ഒരു പ്രേമലേഖനം എഴുതി മായ്ക്കും എന്ന പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹലി എഫ് എം എൽ ആർ ജി ഹീറ ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് സംഗീത സംവിധായകരുടെ ഇഷ്ട ഗായിക ആരാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരം മാത്രമേ ഉണ്ടാവുള്ളൂ, വാണി ജയറാം. സലീൽ ചൗധരി വാണി ജയറാമിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്, ഏത് പാട്ടും അർത്ഥമറിഞ്ഞ് പഠിച്ചു പാടാനുള്ള മനസ്സ് വാണി ജയറാമിനുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എത്ര ബുദ്ധിമുട്ടുള്ള പാട്ടും ധൈര്യമായി അദ്ദേഹം ഏൽപ്പിക്കാറുണ്ട്. അങ്ങനെ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് പാടാൻ അത്ര എളുപ്പമല്ലാത്തൊരു പാട്ട് എന്ന് വേണം ഈ പാട്ടിനെ വിശേഷിപ്പിക്കാൻ. സെന്റ് തോമസ് എന്ന ചിത്രം, തോമസ് ലീഹ എന്ന ചിത്രത്തിനു വേണ്ടി സലീൽ ചൗധരി സംഗീതം നൽകി വയലാർ വരികൾ എഴുതിയ യെസ് ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

എന്താണ് ഒരു ഗായികയ്ക്ക് ഏറ്റവും അധികം വേണ്ടത്? ഏത് പാട്ട് ഏത് സംഗീത സംവിധായകൻ പറഞ്ഞാലും അവരാവശ്യപ്പെടുന്നത് പോലെ പാടാൻ സാധിക്കണം, അത്രയും വേഴ്സറ്റൈൽ ആയിരിക്കണം ഒരു സിംഗർ എന്നാണ് വാണി ജയറാം പറയുന്നത്. അതായത് ഏത് തരം പാട്ടുകളും അനായാസം പാടാനും ശബ്ദത്തെ അതിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആക്കാനും സാധിക്കുന്നിടത്താണ് ഒരു ഗായിക വിജയിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഗായകൻ വിജയിക്കുന്നത് എന്നാണ് വാണിയമ്മ പറയുന്നത്. അത്തരത്തിൽ വാണിയമ്മയുടെ പാട്ടുകളുടെ ഒരു ലിസ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ തമിഴ് ഫോക്ക് സോങ്ങുകളും അതിലുണ്ട്. നിത്തം നിത്തം നെല്ലച്ചോറ്, നെയ്മണക്കും കത്തിരിക്ക, ഗംഗയമരൻ വരികളെഴുതി, മുള്ളും മലരും എന്ന സിനിമയ്ക്ക് വേണ്ടി ഇളയരാജയുടെ കോമ്പോസിഷൻ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ ഫോക്ക് സോങ്ങിൽ വാണി ജയറാമിന്റെ ശബ്ദം എങ്ങനെയാണ് അനായാസം ആ ഒരു പാട്ടിനെ കൈക്കലാക്കുന്നത് എന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നു. നിങ്ങളോടൊപ്പം ആർജി ഹീര ഓണാഹലിയ എഫ് എം സ്റ്റേജ്.

കർണാടക സംഗീതം പഠിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ കർണാടക സംഗീതത്തിന്റെ ചില ഗമകങ്ങൾ സിനിമാ പാട്ടിലേക്ക് കടന്നു വരികയാണെങ്കിൽ അത് ആ പാട്ടിനെ നശിപ്പിച്ചു കളയും. പാട്ടിന് ഓരോ പാട്ടിന്റേതായ ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾക്കനുസരിച്ച് പാടുമ്പോൾ മാത്രമാണ് അത് നന്നാവുകയുള്ളൂ. കർണാടക സംഗീതത്തിന്റെ ഗമകങ്ങൾ ആവശ്യമുള്ളിടത്തേ നമ്മൾ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാത്തിടത്ത് എന്താണോ സംഗീത സംവിധായകൻ പറയുന്നത് അത് തന്നെ പാടണം. എന്നാൽ ഒരു ക്ലാസിക്കൽ ടച്ചുള്ള ഒരു പാട്ട് എന്ന് വേണമെങ്കിൽ പറയാം, അപൂർവ രാഗങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടി കണ്ണദാസന്റെ വരികൾക്ക് MS വിശ്വനാഥൻ സംഗീതം നൽകിയ ഏഴ് സ്വരങ്ങൾക്കുള്ള എത്തന ഈ പാട്. ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഒരു ക്ലാസിക്കൽ ടച്ചുള്ള പാട്ട് വാണി ജയറാമിന്റെ ശബ്ദത്തിൽ നിങ്ങളോടൊപ്പം RG ഹീരോണ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

തലമുറകൾ താണ്ടി നിൽക്കുന്ന ഗാനങ്ങൾ, അത് തന്നെയാണ് വാണി ജയറാം എന്ന ഗായികയുടെ വലിയ വിജയം. ആ ശബ്ദവും ആ ശബ്ദത്തിന്റെ ഫ്ലെക്സിബിലിറ്റിയും ഇന്നും പലർക്കും കേട്ടു പഠിക്കാനും ഒരുപാട് ആഴങ്ങളിലേക്ക് ചിന്തിക്കാനും ഒരു ഒരു സംഗീതാസ്വാദകന്റെ മനസ്സിലേക്ക് ഏറ്റവും ഭംഗിയായി ഇറങ്ങിച്ചെല്ലാനുമുള്ള ഒരു മാധ്യമം തന്നെയാണ്. അങ്ങനെയുള്ള പാട്ടുകൾ പലതുണ്ടെങ്കിലും ഇപ്പോഴും നമ്മൾ ഇൻസ്റ്റഗ്രാം റീലുകളിലും അല്ലെങ്കിൽ പല ഇംപ്രവൈസേഷൻസും റീക്രിയേഷൻസുമായി കേൾക്കുന്ന ഒരു പാട്ടാണ് വാ വാ പക്കം വാ. ഒരു ഡിസ്കോ സോങ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ പാട്ടിൽ വാണി ജയറാം അല്ലെങ്കിൽ വാണിയമ്മ എന്ന ഗായികയുടെ മറ്റൊരു തലം നമ്മൾ എക്സ്പ്ലോർ ചെയ്തു എന്ന് തന്നെ വേണം പറയാൻ. ഈ പാട്ട് ഒരുപാട് പേരുടെ ഫേവറേറ്റ് സോങ് ആണ്. ഇപ്പോഴും ഒരു ഫാസ്റ്റ് നമ്പർ പാട്ട് ആലോചിക്കുമ്പോൾ ഒരുപാട് പേരുടെ മനസ്സിലേക്ക് ഓടി വരുന്ന പാട്ട്, തങ്കമകൻ എന്ന സിനിമയിൽ എസ് പി ബിയും വാണിയമ്മയും കൂടി പാടിയ ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഇളയരാജയുടെ സംഗീതം, മുത്തുലിംഗത്തിന്റെ വരികൾ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ഈ പാട്ട് കേൾക്കുമ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരാം, റീഡോ ലാ റീഡോ. അതില് രണ്ട് നായികമാർ ഒരുമിച്ച് നിന്ന് പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്ന ഒരു ഒരു അപൂർവമായിട്ടുള്ള ഒരു ഒരു ഒരു ഒരു രസമുള്ളൊരു വിഷ്വലാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വന്നത്. ഈ സിനിമയിൽ കെ വി മഹാദേവൻ സംഗീതം നൽകിയ കോൺ ഹേ തും സി മഹാനുഹോ പി സുശീലയും വാണി ജയറാമും ചേർന്ന് പാടിയ ഒരു മനോഹരമായ ഗാനം. ഇതിന്റെ വിഷ്വൽസ് ഒക്കെ കാണാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ കാണണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം അന്ന് കാലത്ത് ഇത്രയും മനോഹരമായൊരു വിഷ്വൽ, അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് പാടുകയും നൃത്തവും ചെയ്യുകയും ചെയ്യുന്ന ഒരു വിഷ്വലിന് പി സുശീലയും വാണി ജയറാമും ശബ്ദം നൽകുന്ന ആ ഒരു അതുല്യമായ ഒരു ഒരു നിമിഷം നിങ്ങൾക്കും കാണാൻ സാധിക്കും. എന്തായാലും ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് മികച്ച ഗാനങ്ങൾ വാണിയമ്മയ്ക്ക് നൽകിയിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ് ദക്ഷിണാമൂർത്തി സ്വാമികൾ. ചരണത്തിന്റെ ഓരോ വരികളിലും ഓരോ രാഗം, അങ്ങനെ പല രീതിയിലുള്ള പരീക്ഷണങ്ങളും പി സുശീലയും അതുപോലെ തന്നെ വാണി ജയറാമിനും നൽകിയിട്ടുള്ള ഒരു സംഗീത സംവിധായകൻ. എത്ര ബുദ്ധിമുട്ടുള്ള പാട്ടും അനായാസം അവരുടെ കൈകളിൽ ഏൽപ്പിക്കുന്ന ഒരു സംഗീത സംവിധായകനാണ് ദക്ഷിണാമൂർത്തി. പക്ഷേ വാണിയമ്മയ്ക്ക് ദക്ഷിണാമൂർത്തി സ്വാമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇളം മഞ്ഞിൻ നീരോട്ടം എന്ന പാട്ടാണ്. ശ്രീകുമാരൻ തമ്പി വരികളെഴുതി പാതിരാസൂര്യൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ദക്ഷിണാമൂർത്തി കമ്പോസ് ചെയ്ത ഈ പാട്ട് മനോഹരമായ ഒരു പാട്ട് തന്നെയാണ്. ഇത് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമ്മയിലുണരും ഗാനങ്ങൾ ഓണാഹലി എഫ് എം നിങ്ങളുടെ കൂടെ ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

വാണിയമ്മയുടെ പാട്ടുകളുടെ ലിസ്റ്റ് ഇവിടെ തീരുന്നില്ല. കാരണം ആയിരക്കണക്കിന് പാട്ടുകളെ പറ്റി ഞാൻ സംസാരിക്കേണ്ടി വരും. പക്ഷെ നമ്മുടെ സമയം അതിനനുവദിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാണിയമ്മ പാട്ടോടുകൂടിയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുന്നത്. എം എസ് വിശ്വനാഥന്റെ സംഗീതം, വാലി വരികൾ എഴുതി, ദീർഘ സുമംഗലി എന്ന സിനിമയ്ക്ക് വേണ്ടി എഴുതിയ പാട്ട് മല്ലികൈ എൻ മന്നൻ മയങ്കും. യെസ്, ഈ പാട്ട് പ്ലേ ചെയ്യാതെ എങ്ങനെയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ കംപ്ലീറ്റ് ആവുന്നത്? യെസ്, ഈ പാട്ടോടുകൂടി നമ്മൾ ഇന്നത്തെ ഷോയുടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീറ ഓൺ അഹല്യ എഫ് എം, ആൻഡ് സ്റ്റേ ട്യൂൺഡ്.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട്, എല്ലാവരുടെയും ആഗ്രഹം. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: അസ്ലി ലാൻഡ്മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം, അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
5: കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട്.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യഫം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: കള്ളക്കാട്ടുക.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വിഘ്നസഞ്ചാരി നാം.
1: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515, 9400204-7684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
1: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
2: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
1: അപ്പൊ കറണ്ട് ബില്ലിന്?
2: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
1: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
2: തീർച്ചയായും.
3: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: അഹല്യ FM-ന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ FM, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 6785557. ഏവർക്കും ശുഭരാത്രി.